റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 1, ക്രിസ്തുവർഷം 2026, ജൂൺ 15, തിങ്കളാഴ്ച. എല്ലാ മാന ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

ഗുരുവും രണ്ട് ശിഷ്യന്മാരും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. വഴിനീളെ ഒരു പക്ഷി നിരന്തരം പാട്ടുപാടുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാരിൽ ഒരുവൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു എന്താണ് പക്ഷി പാടുന്നത്? ഗുരു ഒന്നും മിണ്ടിയില്ല. കുറെ കൂടി ചെന്നപ്പോൾ വീണ്ടും ശിഷ്യൻ ചോദിച്ചു, ഗുരു എന്താണ് പക്ഷി പാടിയത്? ഗുരു എന്നിട്ടും മൗനമായിരുന്നു. അങ്ങനെ അവർ നടന്ന് ആശ്രമത്തിലെത്തി. ആശ്രമത്തിൽ ചെന്ന് ഗുരു ഉപവിഷ്ടനായി. അപ്പോൾ ശിഷ്യന്മാർ വീണ്ടും ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഗുരു, വഴിയിൽ വെച്ച് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് എന്താണ് അങ്ങ് ഉത്തരം പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് പക്ഷി പാടിയത്? നീണ്ട മൗനത്തിന് ശേഷം ഗുരു പറഞ്ഞു, പക്ഷിക്ക് ഒരു പാട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പാടിയത്. ഈ കഥ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇത് ജീവിതം പോലെയാണ്. ജീവിതം വളരെ ലളിതമാണ്. അതിൻ്റെ ലാളിത്വത്തിലാണ് നാം അതിനെ സ്വീകരിക്കേണ്ടത്. അനാവശ്യമായി ജീവിതം സങ്കീർണമാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതവും പരസ്പര ബന്ധങ്ങളുമൊക്കെ അതിൻ്റെ ലാളിത്യത്തിൽ സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആസ്വാദ്യകരവും ഭംഗിയുള്ളതുമായിരിക്കും. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ജീവിത രീതികൾ, ഇതിലൊക്കെ ഒരു ലാളിത്യമുണ്ടായിരിക്കണം. അപ്രകാരമായിരിക്കുവാൻ വേണ്ടിയാണ് ജീവിതം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത രീതിയിൽ സങ്കീർണമാക്കുമ്പോൾ ജീവിതവും സങ്കീർണമാകും. നമ്മുടെ ഭക്ഷണം സങ്കീർണമാക്കിയാൽ അതുകൊണ്ട് ജീവിതം സങ്കീർണമാകും. വസ്ത്രധാരണം സങ്കീർണമാക്കിയാൽ അതുകൊണ്ട് ജീവിതം സങ്കീർണമാകും. പരസ്പര ബന്ധങ്ങളുടെയും കഥ ഇതാണ്. അടുത്ത വീട്ടിലെ കുട്ടികൾ എന്തുകൊണ്ട് ആഭരണങ്ങൾ അണിയുന്നില്ല? ഒരുപക്ഷെ അവർക്ക് ആഭരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാകാം, വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടാകാം. അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ച് വെറുതെ ജിജ്ഞാസയുണ്ടാക്കി ജീവിതം സങ്കീർണമാക്കേണ്ട ആവശ്യമുണ്ടോ? എന്നും വീട്ടിൽ 4 മണിക്ക് എത്തുന്നയാൾ ഇന്നെന്ത് വൈകി വീട്ടിൽ വന്നു? അതിനൊരു കാരണം ഉണ്ടാകാം. അത് അതിൻ്റെ മുഖവിലയ്ക്ക് എടുക്കുവാൻ കഴിഞ്ഞാൽ

ജീവിതം വളരെ ലളിതമായിരിക്കും. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും. ഞാനൊരു വൃദ്ധദമ്പതികളുടെ വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ സംബന്ധിക്കുകയായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം എന്നെന്നും ഓർക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പരസ്പരമുള്ള കലഹങ്ങൾ തീരെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അതിനുള്ള കാരണം, അവർ വിവാഹിതരായപ്പോൾ പരസ്പരം ഒരു കരാറുണ്ടാക്കി. കരാറിതായിരുന്നു: ഞാൻ കോപിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുക, നീ കോപിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക. ആ കരാറ് ഇന്നുവരെ രണ്ട് കൂട്ടരും പാലിച്ചുവെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ കലഹങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരാൾ കോപിക്കുമ്പോൾ അയാൾക്ക് കോപിക്കാൻ അവകാശമുണ്ട്, അതിൻ്റെ കാരണമുണ്ടാവും, അത് സ്വാഭാവികമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയണം. അപ്പോൾ സ്വാഭാവികവും പ്രകൃതിയുള്ളതുമായ കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ മനുഷ്യന് കഴിയണം. ഒരു കുട്ടി കരയുന്നത് സ്വാഭാവികമാണ്, അതിൻ്റെ പ്രകൃതിയിലുള്ളതാണ്. കുട്ടി കരയട്ടെ, കരയുന്നത് അതിൻ്റെ പ്രകൃതിയിലുള്ളതായതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായത് സ്വാഭാവികമായി തന്നെ അംഗീകരിക്കുവാൻ കഴിഞ്ഞാൽ പല സങ്കീർണതകളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി കിട്ടും. പക്ഷി പാടിയത് പക്ഷിക്ക് പാടാൻ പാട്ടുണ്ടായത് കൊണ്ടാണ്. നമ്മൾ പക്ഷി എന്തുകൊണ്ട് പാടിയെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് പക്ഷിയുടെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷിക്കൊരു പാട്ടുണ്ട് പാടാൻ, അത് കേട്ട് ആസ്വദിക്കുവാൻ വേണ്ടിയാണത് പാടുന്നത്. അതിൻ്റെ ആസ്വാദ്യതയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ആ പാട്ടിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഗുരു എന്താണ് മിണ്ടാതിരുന്നത്? ഗുരു മൗനമായത് ഒരുപക്ഷേ ഗുരുവിന് ഉത്തരമില്ലാത്തത് കൊണ്ടാകാം. അതിനെക്കുറിച്ചൊരു അന്വേഷണം ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഗുരു മിണ്ടാതിരുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ലേ വേറെ നമ്മൾക്ക് മുൻവിധികളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാവുന്നത്. ജീവിതം എത്ര ലളിതമായി തോന്നുന്നുവോ ആ ലാളിത്യത്തിൽ തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളും അടങ്ങിയിരിക്കുന്നത്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൌജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
1: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 വരെ ലഗേജ് സൌജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4-11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിന് ടിക്കറ്റ് വാങ്ങിയ ശേഷം സൌജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൌജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൌജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പരിശോധനാ ഫലം ഉൾപ്പെടെ 11 ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PM മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിന്റെ അവധി ഈ മാസം 21 നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെന്റ് ആന്റണീസ് AUPS പഴൂർ, സെന്റ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്ററായിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചുരാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ യുവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2 ജപ്പാൻ 2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ്പ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
4: മിഥുനം 1-2 തീയതികളിലാണ് ആയോധന കലയിൽ ഓണാട്ടുകരയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മസന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൌജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഗസുദാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺ ഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നാട്ടിലെ പാട്ടുകാർ, 3:30 സ്പെഷ്യൽ പ്രോഗ്രാം കൈത്താങ്ങ്, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നിർശാലികൾ, 9:05 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
2: തന്നോട് ഇടപെടുന്നവരുടെ മാനസിക നില മനസ്സിലാക്കാൻ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് കഴിയുമെന്ന് പറയുന്നു. അതിൽ എത്രമാത്രം ശരിയുണ്ടാകാം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. സ്ത്രീയും പുരുഷനും തമ്മിൽ ബുദ്ധിപരമായ വ്യത്യസ്തതകൾ ഇല്ലെങ്കിലും പുരുഷന്മാരുമായി ശാരീരികവും മാനസികവുമായി ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട്. ശാരീരിക വ്യത്യാസങ്ങളിൽ പലതും പ്രകടമായി കാണാൻ കഴിയുന്നതിനാൽ അതേക്കുറിച്ച് മിക്കവർക്കും അറിയാം. പക്ഷേ മാനസികമായ വ്യത്യാസങ്ങളോ അത്ര പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞെന്നും വരില്ല. ചില വ്യത്യാസങ്ങൾ നിത്യജീവിതത്തിൽ കണ്ടത് ഞാൻ ചിലത് സൂചിപ്പിക്കാം. ഭാര്യയും ഭർത്താവും ഒരേ കാര്യം മനസ്സിലാക്കി വെച്ചു, പക്ഷേ ഭാവിയിൽ അതേക്കുറിച്ച് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ പുരുഷന് എളുപ്പം ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ സ്ത്രീയിലോ ഏത് കാലത്തെയോ കാര്യം പറഞ്ഞാലും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവർക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ കഴിയും. ഇരുവരും ഏതെങ്കിലും വിവാഹ ചടങ്ങിൽ വെച്ച് കണ്ട മറ്റൊരാളുടെ കാര്യങ്ങൾ അതേ രീതിയിൽ സ്ത്രീ എടുത്തു പറയും, പക്ഷേ പുരുഷൻ അത് കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പുരുഷൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പുറമേയുള്ളത് മാത്രമേ ശ്രദ്ധിക്കൂ. സ്ത്രീയാണെങ്കിലോ സംസാരിക്കുമ്പോൾ വാക്കുകൾക്കുപരി ശരീരഭാഷയും അവർ ശ്രദ്ധിക്കും. നാം സംസാരിക്കുമ്പോൾ ശരീരഭാഷയോടൊപ്പം ആംഗ്യഭാഷയും ഉൾപ്പെടുമല്ലോ. സ്ത്രീകൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് നാം ഇടപെടുന്നതിനിടയിൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും സ്ത്രീകൾക്ക് തിരിച്ചറിഞ്ഞ് വെക്കാൻ കഴിയുന്നത്. സംസാരത്തിനിടയിൽ തന്റെ മുന്നിലെ പുരുഷന്റെ നോട്ടത്തിനോ വാക്കുകൾക്കോ ചെറിയ മാറ്റം ഉണ്ടായാൽ ആ നിമിഷം സ്ത്രീ മനസ്സിലാക്കില്ലേ? അതിനനുസരിച്ച് അവരുടെ വസ്ത്രത്തിന്റെ സ്ഥാനം തന്നെ ശ്രദ്ധിക്കില്ലേ? അല്ലെങ്കിൽ അത് മാറ്റില്ലേ? അതിൽ മാറ്റം വരുത്തുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ? നീ ഓർമ്മയുടെ കാര്യം എടുത്താലോ, തന്നെ സ്നേഹിക്കുന്നവരെക്കാൾ സ്ത്രീകൾ ഓർത്തിരിക്കുന്നത് അവർക്കിഷ്ടമില്ലാത്തവരെയായിരിക്കും. തനിക്ക് വരാൻ ഇടയുള്ള അപായങ്ങളെക്കുറിച്ചും ചതിക്കുഴികളെക്കുറിച്ചും പെട്ടെന്ന് മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേകമായ കഴിവുണ്ട്. സ്ത്രീകളുടെ ഹൃദയം പുരുഷന്റേതിനേക്കാൾ 4 മടങ്ങ് മൃദുവെന്ന് പറയാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കൂടുതൽ അലിവ് കാട്ടുന്ന മനസ്സ് സ്ത്രീക്കുള്ളതിനാലാണ് അങ്ങനെ പറയുന്നത്. സ്ത്രീയുടെ സ്പർശനം മൃദുവെങ്കിലും പുരുഷന്മാരുടേതേക്കാൾ ശക്തമായിരിക്കും. സ്പർശിക്കുന്നതിലൂടെ അവർ നൽകുന്ന വിശ്വാസത്തിന്റെ അളവ് കാണിക്കുന്നതിനാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയാറുമുണ്ട്. ക്ഷമ സ്ത്രീയോട് ചേർന്ന് വരുന്ന ഒരു ഗുണമാണ്. ആ ഗുണം കൊണ്ട് ഒത്തിരി വഴക്കുകൾ അല്ലാതെ ആയി പോകുന്നു. കരച്ചിൽ സ്ത്രീയോട് ചേർന്നു വരുന്നുവെങ്കിലും മറ്റുള്ളവരെ കരയിക്കാനും അവർ ഇഷ്ടപ്പെടുന്നില്ല. പല ദാമ്പത്യ ബന്ധങ്ങളും വഷളാകുന്നതിന്റെ പിന്നിൽ സ്ത്രീയുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന് ഞാൻ എടുത്തു പറയും. അങ്ങനെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൽസിഗർ 107.8.
0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലൊവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
0: 52nd G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13rd തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
3: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं. अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1st ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
1: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് ഇയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th minute നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 ലോകകപ്പ് നേടി ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 106 എല്ലാവരും പുറത്തായി. 44 68 നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 km വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2nd സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമരൂപം നൽകി യുഎസും ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: സമ്പന്നമായ സാംസ്കാരിക പൈതൃകമാണ് കേരളത്തിനുള്ളത്. കഥകളിയും കൂത്തും കൂടിയാട്ടവും ചിത്രകലയും വാസ്തുവിദ്യയുമെല്ലാം ചേർന്ന് മഹത്തരമാക്കിയ സാംസ്കാരിക ലോകമാണത്. മഹാന്മാരായ കലാകാരന്മാർ മൺമറഞ്ഞു പോയിട്ടും അവരുടെ സ്മരണകൾ നിലനിർത്താനും കലാരൂപങ്ങളെ അനശ്വരമാക്കി നിലനിർത്താനും നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നു. പുതിയ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകാനും കലയുടെ തെളിമയുള്ള ഉറവകളായി ഒഴുകാനും ഈ കലാക്ഷേത്രങ്ങൾക്ക് കഴിയുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽപ്പെട്ട ചില പ്രമുഖ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ. ഇതിൽ ആദ്യം എടുത്തു പറയേണ്ടതാണ്

0: കേരള കലാമണ്ഡലം ഗുരുകുല സമ്പ്രദായത്തിൽ ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് ഈ കലാക്ഷേത്രം. 1930 മഹാകവി വള്ളത്തോൾ നാരായണ മേനോനും പണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കലാമണ്ഡലം സ്ഥാപിച്ചത്. രവീന്ദ്രനാഥ ടാഗോറുമായുള്ള അടുപ്പമാണ് വള്ളത്തോളിന് കലാമണ്ഡലം സ്ഥാപിക്കാൻ പ്രേരണയായത്. കഥകളി പരിപോഷിപ്പിക്കാൻ അദ്ദേഹം കുന്നംകുളത്ത് സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കേരള കലാമണ്ഡലമായി മാറിയത്. കോഴിക്കോട്ടാണ് കലാമണ്ഡലം ആദ്യം രജിസ്റ്റർ ചെയ്തത്. വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമായി വിവിധ ഇടങ്ങൾ സന്ദർശിച്ച് കഥകളിക്ക് പ്രചുര പ്രചാരം നേടിക്കൊടുത്തു. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, കൂടിയാട്ടം, തുള്ളൽ, ചെണ്ട, മദ്ദളം, മൃദംഗം, തിമില, കർണാടക സംഗീതം, കേരളീയ വാദ്യങ്ങൾ തുടങ്ങിയവ കലാമണ്ഡലത്തിൽ അഭ്യസിപ്പിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഡിപ്ലോമ കോഴ്സുകളാണ് കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. കലാരംഗത്തെ പ്രശസ്തരായ അധ്യാപകരുടെ പരിശീലനം ഇവിടെ ലഭ്യമായിരുന്നു. പരിശീലനം കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിന്റെ പ്രശസ്തി ലോകമെങ്ങും എത്തിച്ചു. ഇപ്പോൾ ഹൈസ്കൂൾ തലം മുതൽ ബിരുദാനന്തര പഠന സൗകര്യം വരെ ഇവിടെയുണ്ട്. ഗവേഷണ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കേരളീയ കലകളെ അടുത്തറിയാൻ ആധുനിക സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയാം. 2007 കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവിയും ലഭിച്ചു. കൂത്തമ്പലം, വള്ളത്തോൾ മ്യൂസിയം, ആർട്ട് ഗാലറി തുടങ്ങിയവയാണ് കലാമണ്ഡലത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ഇനി പറയുന്നത് കേരളീയർക്ക് അഭിമാനമായ സംഗീത നാടക അക്കാദമിയെ കുറിച്ചാണ്. കേരളീയ നൃത്തരൂപങ്ങൾ, നാടകം, സംഗീതം, മാജിക്, ക്ഷേത്ര അനുഷ്ഠാന കലകൾ എന്നിവയുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തൃശൂർ ആസ്ഥാനമായുള്ള സംഗീത നാടക അക്കാദമി. 1958 അക്കാദമി രൂപം കൊണ്ടത്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവായിരുന്നു അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 1957 ഐക്യ കേരളത്തിലെ പ്രഥമ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടേശ്ശേരിയാണ് ഇത് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. ആദ്യകാലത്ത് സാഹിത്യ അക്കാദമിയോട് ചേർന്നായിരുന്നു സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനം. പിന്നീട് തൃശൂർ നഗരമധ്യത്തിൽ സ്വരാജ് റൗണ്ടിനടുത്തും നൈക്കാലിനടുത്തും ഉള്ള കെട്ടിടങ്ങളിൽ മാറി മാറി 5 വർഷത്തോളം പ്രവർത്തിച്ചു. അതിനുശേഷമാണ് അക്കാദമിക്ക് വേണ്ടി നിർമ്മിച്ച മോഡൽ റീജിയണൽ തിയേറ്ററിന്റെ ബാൽക്കണ്ണിയിൽ ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങിയത്. 1966 മുതൽ 16 വർഷം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം 1982 ഇന്നുള്ള കാര്യാലയത്തിലേക്ക് മാറി. തിയേറ്ററുകൾ, നാട്യഗൃഹം, കലാകാരന്മാർക്കുള്ള കോട്ടേജ്, ഗ്രന്ഥാലയം, മ്യൂസിയം എന്നിവയെല്ലാം സംഗീത നാടക അക്കാദമിയുടെ പ്രത്യേകതകളാണ്. സംഗീതജ്ഞനായ മങ്കു തമ്പുരാനായിരുന്നു അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ. പി കെ നമ്പ്യാർ ആദ്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. കെ പി എസ് സി ലളിത സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേളിയാണ് അക്കാദമിയുടെ മുഖ്യ പത്രം. എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാരം, സംസ്ഥാന അമച്ചോർ നാടക പുരസ്കാരം, പ്രൊഫഷണൽ നാടക പുരസ്കാരം തുടങ്ങിയവയും സ്വാതി പുരസ്കാരവും നിരവധി ഫെല്ലോഷിപ്പുകളും സംഗീത നാടക അക്കാദമി നൽകി വരുന്നുണ്ട്. വിവിധ കലകളുടെ ഉന്നമനത്തിനായി സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, ക്യാമ്പുകൾ തുടങ്ങിയവ സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ചു വരുന്നു. കലകളെപ്പറ്റി വിശദമായി പഠിക്കുന്നതിന് സിഡികൾ, പുസ്തകങ്ങൾ എന്നിവയും തയ്യാറാക്കുന്നുണ്ട്. പ്രഗത്ഭ കലാകാരന്മാരെ ആദരിക്കുന്നതിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഇവിടെ വേണ്ടത്ര ശ്രദ്ധയുണ്ട്. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അക്കാദമി അവസരമൊരുക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു സംരംഭമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. തിരുവനന്തപുരത്തെ നളന്ദയാണ് 1968 സ്ഥാപിക്കപ്പെട്ട കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. കോളേജ് തലത്തിലുള്ള പാഠപുസ്തക പ്രസാധനയും പ്രാദേശിക ഭാഷാ ഗ്രന്ഥങ്ങളും നിഘണ്ടു എന്നിവയുടെ പ്രസിദ്ധപ്പെടുത്തലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യങ്ങളാണ്. വിജ്ഞാന ശബ്ദാവലി, മാനവിക ശബ്ദാവലി തുടങ്ങിയ നിഘണ്ടുക്കൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രൊഫസർ വി കാർത്തികേയൻ നായരെ പോലെയുള്ള ഉന്നതർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. മറ്റൊരു പ്രമുഖമായ സംരംഭമാണ് ചലച്ചിത്ര അക്കാദമി. ചലച്ചിത്ര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രാജ്യത്ത് തന്നെ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണ് കേരള ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരമാണ് അക്കാദമിയുടെ ആസ്ഥാനം. അന്തർദേശീയ ചലച്ചിത്രോത്സവം, ദേശീയ ചലച്ചിത്രോത്സവം, യൂറോപ്യൻ യൂണിയൻ ചലച്ചിത്രോത്സവം, അന്തർദേശീയ ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രോത്സവം തുടങ്ങിയവ സംഘടിപ്പിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയാണ്. ജെ സി ഡാനിയൽ പുരസ്കാരം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ടെലിവിഷൻ പുരസ്കാരം, ജെ സി ഡാനിയൽ പുരസ്കാരം എന്നിവ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഷാജി എൻ കരുണിനെ പോലെയുള്ള മികച്ച സിനിമോട്ടെക് ഫോട്ടോഗ്രാഫിക്കാരും സംവിധായകരും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര ആസ്വാദന കോഴ്സുകൾ, ചലച്ചിത്ര പ്രദർശനങ്ങൾ, സഞ്ചരിക്കുന്ന സിനിമാശാല തുടങ്ങി സിനിമാ സംബന്ധിയായ പഠനത്തിന് ഉതകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചലച്ചിത്ര അക്കാദമി നടത്തുന്നു. സംവിധായകൻ കമൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു സാംസ്കാരിക സ്ഥാപനമാണ് ഫോക്ലോർ അക്കാദമി. കാലഹരണപ്പെടുന്ന നാടൻ കലകളുടെ സംരക്ഷണത്തിനായി 1996 കണ്ണൂർ ആസ്ഥാനമായി കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിക്കപ്പെട്ടത്. നാടൻ കലകളുടെ പ്രചാരണം, കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അക്കാദമി നടത്തിവരുന്നു. നാടൻ കലകളെ പരിചയപ്പെടുത്തുന്നതിനുള്ള ഫോക്ലോർ മ്യൂസിയവും ഇവിടെയുണ്ട്. നാടൻ കലകളെപ്പറ്റിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ച് പൊലി എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. കാർട്ടൂൺ, ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ് തുടങ്ങിയ കലകളുടെ വികസനത്തിനായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രമുഖ സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. പ്രശസ്തരും മൺമറഞ്ഞവരുമായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. വിവിധ ജില്ലകളിൽ അക്കാദമിയുടെ ആർട്ട് ഗാലറികൾ ഉണ്ട്. 1962 സ്ഥാപിതമായ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ രാജ രവിവർമ്മയുടെ മകൻ എം രാമവർമ്മ രാജയായിരുന്നു. ദൃശ്യ കലാപഠനം, ഗവേഷണം, പരിശീലനം തുടങ്ങിയവയ്ക്കുള്ള സൗകര്യം അക്കാദമി ഒരുക്കുന്നുണ്ട്. ചിത്രവാർത്തയാണ് അക്കാദമിയുടെ മുഖപത്രം. തുള്ളലിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ 2 സ്മാരകങ്ങളാണ് കേരളത്തിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കിള്ളിക്കുറിശിമംഗലത്തും അമ്പലപ്പുഴയിലും. തുള്ളലിൻ്റെ പ്രചാരവും പഠനവും ഗവേഷണവുമാണ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം. മെയ് 5 കുഞ്ചൻ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. കിള്ളിക്കുറിശിമംഗലത്തെ കലക്കത്ത് ഭവനം ദേശീയ സ്മാരകമാണ്. അമ്പലപ്പുഴയിൽ 1961 കുഞ്ചൻ സ്മാരകം ഉയർന്നത്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന തുഞ്ചൻ പറമ്പിലാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റും ഗവേഷണ കേന്ദ്രവും ഉള്ളത്. ഇത് കേരളത്തിലെ പ്രമുഖമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1964 ജനുവരി 15 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ട്രസ്റ്റിൻ്റെ അധ്യക്ഷനായി 1993 മുതൽ MT വാസുദേവൻ നായർ പ്രവർത്തിച്ചിട്ടുണ്ട്. 2008 മലയാളത്തിലെ ആദ്യ സാഹിത്യ മ്യൂസിയം ഇവിടെ പ്രവർത്തനമാരംഭിച്ചു. എല്ലാ വർഷവും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ എഴുത്തുകാരെ പങ്കെടുപ്പിച്ച് തുഞ്ചൻ ഉത്സവവും നടത്താറുണ്ട്. കുട്ടനാടിന്റെ കഥാകാരനായ തകഴി ശിവശങ്കരപിള്ളയുടെ സ്മരണാർത്ഥം തകഴിയിലുള്ള അദ്ദേഹത്തിന്റെ വീടായ ശങ്കരമംഗലമാണ് തകഴി സ്മാരകമാക്കിയിട്ടുള്ളത്. 2001 മ്യൂസിയം പ്രവർത്തനം തുടങ്ങുന്നത്. തകഴിയുടെ രചനകൾ മറ്റു ഭാഷകളിലേക്കുള്ള വിവർത്തനങ്ങൾ, പുരസ്കാരങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രമുഖമായ സാംസ്കാരിക സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പരിപോഷണം ലക്ഷ്യമിട്ട് 1956 തിരുവനന്തപുരത്താണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിക്കപ്പെട്ടത്. 2 ശേഷം അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമ രാജാവായിരുന്നു അക്കാദമിയുടെ ഉദ്ഘാടകൻ. സർദാർ KM പണിക്കരായിരുന്നു ആദ്യ അധ്യക്ഷൻ. സാഹിത്യ ഗ്രന്ഥ സൂചി, മികച്ച സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും തിരിച്ചും പരിഭാഷപ്പെടുത്തൽ, സാഹിത്യ കോശം, സർവവിജ്ഞാന കോശം, മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയ്ക്ക് ഉതകുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കൽ എന്നിവയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപിത ലക്ഷ്യങ്ങൾ. കേരളത്തിലെ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: കൈത്താങ്ങ് മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ June 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 കുറിച്ച് പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് S സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപം പെട്ടെന്ന് നിയന്ത്രിക്കാനുള്ള ചില മാർഗങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഇൻസ്റ്റന്റ് റിലീഫ്. ഇത് കോപത്തെ നിയന്ത്രിക്കുന്ന പരിപാടിയുടെ 8-ാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തിൽ കോപത്തിന്റെ ശാരീരിക ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. ഇന്ന് നോക്കുന്നത് ദേഷ്യം വരുമ്പോൾ തൊട്ടടുത്ത നിമിഷം ചെയ്യാൻ കഴിയാവുന്ന ചില ഇൻസ്റ്റന്റ് നിയന്ത്രണ മാർഗങ്ങളാണ്. ദേഷ്യം എന്നത് പെട്ടെന്ന് ആളിക്കത്തുന്ന ഒരു തീപ്പൊരി പോലെയാണ്. അത് വലിയൊരു തീപിടുത്തമായി മാറുന്നതിന് മുമ്പ് തന്നെ അണയ്ക്കാൻ ചില ലളിതമായ വിദ്യകൾ നമ്മുടെ കൈകളിലുണ്ട്. അത് ഞാൻ ലഘുവായിട്ടൊന്ന് സൂചിപ്പിക്കാം, നിങ്ങൾക്കൊക്കെ അത് ഗുണകരമാകുമല്ലോ. ആദ്യമായി 1 മുതൽ 10 വരെ എണ്ണുക. ദേഷ്യം വരുമ്പോൾ മനസ്സിൽ 1, 2, 3 അങ്ങനെ 1 മുതൽ 10 വരെ എണ്ണുക. തിരിച്ചുവാകാം, 10 മുതൽ താഴോട്ടുമാകാം. വളരെ ലളിതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിന്റെ പിന്നിലൊരു വലിയ മനഃശാസ്ത്രമുണ്ട്. തലച്ചോറിന് ലഭിക്കുന്ന സമയം ഇങ്ങനെ എണ്ണുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ നിൽക്കുന്ന തലച്ചോറിന് ശാന്തമായി ചിന്തിക്കാൻ ഒരു ചെറിയ ഇടവേള കിട്ടുകയാണ്. ഇത് അനാവശ്യ വാക്കുകളോ പ്രവൃത്തികളോ തടയാൻ നമ്മളെ സഹായിക്കും. അടുത്തതായി ആഴത്തിൽ ശ്വാസമെടുക്കുക, അതായത് ഡീപ്പ് ബ്രീത്തിങ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശ്വാസമെടുപ്പ് വേഗതയിലാകുമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനെ മറികടക്കാൻ കണ്ണുകൾ അടച്ച് മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസമെടുത്ത് സാവധാനം വായിലൂടെ ഒന്ന് വിട്ടാട്ടെ. ശ്വാസത്തിന്റെ മാന്ത്രികത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ 4-5 തവണ ആവർത്തിക്കുമ്പോൾ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂടും, ഹൃദയമെടുപ്പ് സാധാരണ നിലയിലാകുകയും ചെയ്യും, മനസ്സ് അപ്പോൾ ശാന്തമാകും. ഇനിയും വഴിയുണ്ട്. സ്ഥലം ഒന്നല്പം മാറി നിൽക്കുക. ആരുമായിട്ടാണോ അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ദേഷ്യം ഉണ്ടാകുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് താൽക്കാലികമായിട്ടൊന്ന് മാറി നിന്നാട്ടെ. ഒരു ചെറിയ നടത്തം പോലും നിങ്ങളെ ശാന്തനാക്കും. ഇനിയും വഴിയുണ്ട്. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. ദേഷ്യം വരുമ്പോൾ ശരീരം ചൂടാകുമല്ലോ. ഈ സമയത്ത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം സാവധാനം കുടിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തണുപ്പിക്കാൻ സഹായിക്കുന്ന മികച്ച ഒരു മാർഗമാണ്. ശ്രോതാക്കളെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമാണ്. അടുത്ത തവണ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കണം. അവസാനമായി, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നമ്മൾ പറയുന്ന ഒരു വാക്ക് മതിയാകും വർഷങ്ങളുടെ ബന്ധങ്ങൾ തകരാൻ. അതുകൊണ്ട് ആ നിമിഷത്തെ ചെറിയ ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ നമുക്ക് മറികടക്കാം. നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളമായിരിക്കണ്ടേ? ഇനി ഒന്നുകൂടി പറയട്ടെ, ദേഷ്യത്തെ തോൽപ്പിച്ച് കൂടുതൽ സമാധാനമുള്ള ആളുകളായി നമുക്കൊന്ന് മാറിയാലോ? ഇനിയും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള വഴികളുണ്ട്. കാത്തിരിക്കുക, നാളെ പറയാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
2: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈഴവ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായി നീക്കിവച്ചിട്ടുള്ള സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോം സ്കൂളിൽ ലഭിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികൾക്ക് പേര് രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം ഡിപ്പോയിൽ രാവിലെ 9 മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 8:30 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ച ശേഷം രാവിലെ 9 ശേഷമാകും യാത്രാ സൗജന്യം ലഭ്യമാക്കുക. യാത്ര സൗജന്യമെങ്കിലും വനിതകളും കണ്ടക്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങണം. പുരുഷന്മാർക്കൊപ്പം യാത്ര ചെയ്യുന്ന വനിതകളുടെ എണ്ണവും കൃത്യമായി അറിയിക്കണം. വനിതകൾക്കൊപ്പം യാത്ര ചെയ്യുന്ന 5-11 ഇടയിൽ പ്രായമുള്ള ബാലന്മാർക്ക് പകുതി ചാർജ് നൽകണം. ടിക്കറ്റ് എടുക്കുമ്പോൾ ഇത് കൃത്യമായി കണ്ടക്ടറുമായി സംസാരിക്കണം. സാധാരണ യാത്രയിലെ 15 kg സൗജന്യമെന്നത് പ്രിയദർശിനി യാത്രക്കാർക്കും ബാധകമാണ്. അതിൽ കൂടിയ അളവിലാണ് ലഗേജെങ്കിൽ നിശ്ചിത നിരക്ക് നിർബന്ധമായും നൽകണം. സൗജന്യ യാത്രയുള്ള ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി ലേബലുണ്ടാകും. ജില്ലയിൽ ഓർഡിനറി സർവീസുകൾക്ക് സജ്ജമായി 298 ബസ്സുകളുണ്ട്. ഏറ്റവും കൂടുതൽ വനിതാ യാത്രക്കാരെ സൗജന്യമായി കൊണ്ടുപോകുന്നത് കൊട്ടാരക്കര ഡിപ്പോയിലെ 79 ബസ്സുകളാകും. കേരള സർവകലാശാലയുടെ 4-വർഷ ബിരുദ പഠന രീതിയായ 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമഗ്രമായ അവബോധം നൽകുന്നതിനായി TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊല്ലം സൗജന്യ ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കോളേജിലെ സെമിനാർ ഹാളിലാണ് പരിപാടി നടക്കുന്നത്. +2 വിജയിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കന്റോൺമെന്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഡയറി ഫാം, കമ്പിട്ടഴികം, ജസ്റ്റിൻ, പുറത്തെ വയൽ, പുത്തൻപുര, ചായക്കടമുക്ക്, കള്ളിക്കാട്, അഞ്ചേത്തുകാവ്, കളരിക്കാവ്, കൊണ്ടയം എന്നിവിടങ്ങളിൽ 9 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ എന്താണെന്നായിരിക്കും ശ്രോതാക്കൾ ആലോചിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഹോജോ കഥകളാണ്. നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഹോജോ കഥകൾ. അതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുറച്ച് ഹോജോ കഥകൾ പറയാമെന്ന് വിചാരിച്ചു. നർമ്മമുള്ള കഥകളാണല്ലോ ഹോജോ കഥകൾ. അപ്പം നമുക്ക് അതൊന്ന് കേട്ടാലോ? ഒരു രസമാണ് അല്ലേ? ഇടയ്ക്കൊരു തമാശയൊക്കെ കേൾക്കുന്ന രസമാണ്. നമുക്ക് കുറച്ച് നേരം ഹോജോ കഥകൾ കേൾക്കാം. അപ്പോൾ ആദ്യത്തെ കഥ ഇങ്ങനെയാണ്. ഗ്രാമത്തിലെ പലചരക്ക് പീടികയിൽ നിന്നാണ് ഹോജ സാധനങ്ങൾ വാങ്ങാറുള്ളത്. പലപ്പോഴും കടമായിട്ടാണ് വാങ്ങുക. അക്കാര്യം കടക്കാരൻ ഹോജയെ ഓർമ്മിപ്പിച്ചു. ഹോജ, കടം കുറെ തീർക്കാനുണ്ട്. അതെന്നാ തീർക്കുന്ന? മറ്റാരെങ്കിലും കടം തീർത്ത് തരാതെ സാധനങ്ങൾ വാങ്ങാറുണ്ടോ? ഹോജ ചോദിച്ചു. ഉവല്ലോ, നിങ്ങളുടെ അയൽക്കാരൻ കാസും. അയാൾ 20 ദിനാർ തരാനുണ്ട്, കടക്കാരൻ പറഞ്ഞു. ഞാനോ? ഹോജ ചോദിച്ചു. ഇന്നത്തെ കൂടെ കൂട്ടി 25, കടക്കാരൻ പറഞ്ഞു. കാസും എന്റെ സ്നേഹിതനാണ്, അയാൾ എന്റെ കടവും കൂടി തീർക്കും, ഹോജ പറഞ്ഞു. ആട്ടെ, അയാൾ 30 ദിനാർ തന്നാൽ എന്റെ കടം തീർന്നു. ബാക്കി എത്രയാണ് ഉണ്ടാവുക? 5 ദിനാർ, കടക്കാരൻ പറഞ്ഞു. ആ, അതിങ്ങനെ തന്നേക്ക്, ഹോജ ശാന്തനായി പറഞ്ഞു. കടം നിർത്തുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അടുത്ത കഥ നമുക്ക് കേൾക്കാം. ഹോജ ഗ്രാമത്തിലെ ഒരു ധനികനെ കാണാൻ പോയി. ഹോജ വരുന്നത് കണ്ട ധനികൻ താൻ വീട്ടിലില്ലെന്ന് പറയാൻ മകനെ ചട്ടം കെട്ടി വീട്ടിന്റെ മുകളിലേക്ക് പോയി. അയാൾ ജനലിന്റെ അരികിൽ ഇരിക്കുന്നത് ഹോജ കണ്ടു. വീട്ടിലെത്തിയ ഹോജയോട് മകൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. ശരി, ഞാൻ ഇനി ഒരിക്കൽ വരാം, ഹോജ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തോട് പറയൂ, പുറത്തു പോവുകയാണെങ്കിൽ തല കൂടി കൊണ്ടുപോകണമെന്ന്. നീ അടുത്ത കഥ. ഹോജ ന്യായാധിപനായി തുടരുന്ന കാലം ഒരാൾ വന്ന് ഹോജയോട് പറഞ്ഞു, ഹോജ നിങ്ങളുടെ പശുവാണെന്ന് തോന്നുന്നു, എൻ്റെ വയലിൽ വന്ന് ധാന്യമൊക്കെ തിന്ന് നശിപ്പിച്ചു, എനിക്ക് പ്രതിഫലം കിട്ടുമോ? അതായത് നഷ്ടപരിഹാരം കിട്ടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു തടിച്ച പുസ്തകമെടുത്ത് ഏടുകൾ മറച്ചുകൊണ്ട് ഹോജ പറഞ്ഞു, പശുക്കൾക്ക് ആലോചിക്കാനുള്ള കഴിവില്ല, അതിനാൽ നിങ്ങൾ പ്രതിഫലത്തിന് അർഹതയില്ല. ഹോജ, എനിക്ക് ഓർമ്മ പിശക് പറ്റിയതാണ്. എൻ്റെ പശുവാണ് നിങ്ങളുടെ വയലിലെത്തി ധാന്യം തിന്നത് വന്ന ആൾ പറഞ്ഞു. ഹോജ വേറൊരു പുസ്തകമെടുത്ത് തുറന്നു. സന്ദർഭം മാറുന്നതനുസരിച്ച് നിയമത്തിലും മാറ്റമുണ്ടാവും. നിങ്ങൾ നൽകേണ്ട പ്രതിഫലം എത്രയാണെന്ന് നോക്കട്ടെ, ഹോജ പറഞ്ഞു. അടുത്ത കഥ. ഹോജയ്ക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. അതറിയാതെ ഒരാൾ കത്തുമായി ഹോജയെ സമീപിച്ച് കത്ത് വായിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ല, ഹോജ പറഞ്ഞു. നിങ്ങളുടെ വലിയ തലക്കെട്ട് കണ്ടാൽ നിങ്ങളൊരു പണ്ഡിതനാണെന്ന് തോന്നുമല്ലോ, മറ്റയാൾ പറഞ്ഞു. ഹോജ എഴുന്നേറ്റ് തൻ്റെ തലപ്പാവ് കഴിച്ച് ആകെ തന്നെ നീട്ടി. ഇത് തലയിൽ വെച്ച് കത്ത് വായിച്ചു നോക്കൂ, ഹോജ പറഞ്ഞു. മറ്റൊരു കഥ. ഒരു ദിവസം ഉച്ചയ്ക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂന്ന് നാല് സുഹൃത്തുക്കളുടെ ഒപ്പം ഹോജ വീട്ടിൽ കയറി വന്നു. ഭാര്യയോട് എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു. അതിന് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ, ഭാര്യ കയർത്തു. എന്തെങ്കിലും നുണ പറഞ്ഞ് ഇവരെ ഒന്ന് പറഞ്ഞയക്ക്. എനിക്കതിന് കഴിയില്ല, ഞാനാണ് അവരെ ക്ഷണിച്ചത്, ഹോജ പറഞ്ഞു. എന്നാൽ എനിക്ക് കഴിയും, ഭാര്യ പറഞ്ഞു. നിങ്ങൾ വീട്ടിൻ്റെ തട്ടിൻ്റെ അപ്പുറത്ത് കയറി ഇരുന്നാട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഹോജ തങ്ങളെ കൊണ്ടാൻ വിളിക്കാത്തതിനാൽ അതിഥികൾ ഭാര്യയോട് വിവരം പറഞ്ഞു. അയ്യോ, ഹോജ അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, ഭാര്യ പറഞ്ഞു. അതെങ്ങനെയാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഹോജ പോകുന്നത് ഞങ്ങളാരും കണ്ടില്ല, വിരുന്നുകാർ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹോജ തട്ടിൻമുകളിൽ നിന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, വീടിന്റെ പിൻവാതിലിലൂടെയാണ് ഞാൻ പോയതെന്ന് പറയടി. ഇനി അടുത്തൊരു കഥ. ഹോജ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഭിക്ഷക്കാരൻ കയറി വന്നത്. വിശന്നിട്ട് വയ്യ, കുറച്ച് എനിക്ക് തന്നാട്ടെ, ഭിക്ഷക്കാരൻ പറഞ്ഞു. തരാമായിരുന്നു സുഹൃത്തെ, ഹോജ പറഞ്ഞു. ഞാനിപ്പോൾ കഴിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഓഹരിയാണ്. എൻ്റെ ഓഹരി ഞാൻ മുൻപേ തിന്നു തീർത്തു. ഭാര്യയുടെ ഓഹരി നിങ്ങൾക്ക് തന്നുവെന്നറിഞ്ഞാൽ ഭാര്യ എന്താണ് ചെയ്യുകയെന്ന് അറിയാമല്ലോ. ഇനി അടുത്തൊരു കഥ. ഹോജ എങ്ങനെയെങ്കിലും കുടുക്കണമെന്ന് കരുതി മന്ത്രി ഒരു ദിവസം രാജാവിനോട് പറഞ്ഞു, ഹോജ ഒരു ദിവ്യനാണ് തിരുമേനി, ഒരാൾ എന്നാണ് മരിക്കുന്നത് എന്ന് പോലും ഹോജ കൃത്യമായി പറയും. ഓഹോ, എന്നാൽ ഹോജയെ വരുത്തുക, രാജാവ് കൽപ്പനയിട്ടു. ഹോജയുടെ രാജാവ് താൻ എന്നാണ് മരിക്കുക എന്ന് പ്രവചിക്കാൻ പറഞ്ഞു. ഏറെ നേരം ആലോചിച്ച ശേഷം ഹോജ പറഞ്ഞു, ഞാൻ മരിച്ച് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം. അല്ല, അപ്പോൾ താങ്കൾ എന്നാണ് മരിക്കുക, രാജാവ് ചോദിച്ചു. അങ്ങ് മരിക്കുന്നതിന് കൃത്യം രണ്ട് ദിവസം മുമ്പ്, ഹോജ പറഞ്ഞു. ഇത്രയുമാണ് കഥ. ഇടയ്ക്ക് കുറച്ച് തമാശ കഥകളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. മനസ്സിന് സന്തോഷം നൽകുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനും ഗുണം ചെയ്യും. നല്ല ഹോർമോണുകൾ, ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും, അതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് ശരീരമാകെ ഒരു സന്തോഷത്തിലും ഉന്മേഷത്തിലുമായിരിക്കും. മനസ്സിനും ശരീരത്തിനും അത് ഗുണകരമാണ്. ആഹാരങ്ങളുടെ കാര്യം പറഞ്ഞാലും നാര് ആഹാരത്തിൽ ധാരാളം വേണം. ഇന്നത്തെ കാലത്ത് നാരാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആഹാരങ്ങളിൽ കുറവായിട്ടുള്ളത്. ബേക്കറി ഐറ്റംസിലൊക്കെ നാര് കുറവാണ്, എല്ലാം മൈദയുടെ പരിപാടികളാണ്. രുചി കൂട്ടാനുള്ള കളറുകളും രാസവസ്തുക്കളും ഒക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നാരുള്ള ആഹാരം ഇപ്പോൾ പൊതുവെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നാരിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. പൂർണ്ണ ധാന്യങ്ങൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, നട്സ്, വിത്തുകൾ തുടങ്ങിയ ഫൈബർ നാരുകൾ സമൃദ്ധമായ ഭക്ഷണ രീതി ശരീര ആരോഗ്യത്തിനും തലച്ചോറിനും വലിയ സംരക്ഷണം നൽകുന്നു എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചിരിയുടെ കാര്യം പറഞ്ഞ കണക്ക് നാരുകൾ തലച്ചോറിനും ശരീരത്തിനും നല്ലതാണ്. കുടലിലും തലച്ചോറിലും ഇടയിൽ പ്രവർത്തിക്കുന്ന ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന നാളിയെ ഫൈബർ ശക്തിപ്പെടുത്തുന്നതിലൂടെ പ്രായം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ്, അതായത് ഓർമ്മക്ഷയം, ഭൗതിക ശേഷി കുറയൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മന്ദഗതിയിലാക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് അബർഡീനിലെ ഗട്ട് മൈക്രോബയോളജി പ്രൊഫസർ കരൺ സ്കോട്ടിന്റെ അഭിപ്രായത്തിൽ ഭൗതിക ആരോഗ്യത്തിന് ഏറ്റവും പ്രഭാവമുള്ള ഭക്ഷണപരമായ മാറ്റങ്ങളൊന്നാണ് ഫൈബർ വർദ്ധിപ്പിക്കൽ. എന്നാൽ യു എസിലും ബ്രിട്ടനിലും ഉൾപ്പെടെ പല രാജ്യങ്ങളിലുമുള്ള ഭൂരിഭാഗം ആളുകളും ശുപാർശ ചെയ്യുന്ന അളവിൽ ഫൈബർ കഴിക്കുന്നില്ല. സാധാരണയായി ദിവസേന ഏകദേശം 30 ഗ്രാം ഫൈബർ ആവശ്യമാണ്. ഫൈബർ ശരീരത്തിൽ എളുപ്പത്തിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റാണ്. ഇത് കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ആഹാരമായി പ്രവർത്തിക്കുകയും അവ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയിൽ പ്രധാനമായ ബ്യൂട്ടുറേറ്റ് തലച്ചോറിനെ ദോഷകരമായ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ജപ്പാനിലും ഇറ്റലിയിലും നടത്തിയ ദീർഘകാല പഠനങ്ങൾ കൂടുതൽ ഫൈബർ കഴിക്കുന്നവർക്കിടയിൽ ഡിമെൻഷ്യയും ആൽഷിമേഴ്സും കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓട്സ്, പഴവർഗ്ഗങ്ങൾ, നട്സ്, പഴങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന സുളൂബിൻ ഫൈബർ കൂടുതൽ ഗുണകരമാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ തമാശയും നല്ലതാണ്, നല്ല നാരുകൾ അടങ്ങിയ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ കഥയെന്ന് അവസാനിപ്പിച്ചാലോ? കഥയും കേട്ടു, കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും കേട്ടു. ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക, അടുത്തൊരു കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സൈനിങ് ഓഫ്, ബോണി.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഹിത്യം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോൺ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടു.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: Greetings time.

ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. ഇനി 9 മണിവരെ പെട്ടെന്ന് ഫോണെടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0424-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. ഓക്കെ, അപ്പോൾ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ഇന്ന് June 15 തിങ്കളാഴ്ച. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക്. വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: നാളെ

0: ആശംസ പറയാനായി മാത്രം പരിപാടിയിലേക്ക്, ഈ ഒരു പരിപാടിയിൽ നമുക്ക് ആശംസകൾ മാത്രമാണ് പറയാൻ സാധിക്കുക. പരാതികൾ നമുക്ക് പറയുവാനായിട്ട് മറ്റവസരങ്ങളുണ്ട്, അതിലായിട്ട് ശ്രമിക്കുക. അതേപോലെ അത് നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ ഈ ഒരു ആശംസാ പ്രോഗ്രാമാണ്. അപ്പോൾ അതൊരു പരാതി പറഞ്ഞ് നമ്മുടെ ഒരു ദിവസം തുടക്കം ആദ്യത്തെ ഒരു ലൈവാണ്. അതിൻ്റെ ഒരു സന്തോഷം, നമ്മളൊരു ദിവസം തന്നെ തുടങ്ങുന്നത് വളരെ മനോഹരമാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് ഒരാശംസ പറയുക എന്ന് പറയുന്നത്. നമ്മളൊരാളെ കാണുമ്പോൾ വിഷയത്തിലെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ, പ്രത്യേകിച്ച് ബർത്ത്ഡേയാണ്, വിവാഹവാർഷികമാണ്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവരാശംസകൾ അറിയിക്കുന്നു. അപ്പോൾ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമായും നമുക്ക് ഉണ്ടായേക്കാം. അത് നമുക്ക് അതുകൊണ്ടാണ്, പക്ഷെ അത് ഈ ഒരു പരിപാടിയിൽ നിന്നും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നത്, കാരണം അത് ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശമാണ്. അതിനാണ് നമ്മൾ മറ്റ് പല അവസരങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പരാതികളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതെന്തോ ആകട്ടെ, അത് നമ്മൾ അറിയിക്കാനുള്ള അവസരങ്ങളും നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ എന്താ പറയുക, ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് അത്തരം മെസ്സേജുകൾ അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു പരിഹാരം തീർച്ചയായും കാണുന്നതായിരിക്കാം. ഇനി കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളും, നമുക്ക് പരാതികളില്ലാതെ പരിപാടി കൊണ്ടുപോകണമെങ്കിൽ എല്ലാ ശ്രോതാക്കളുടെയും സഹകരണവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ദയവായി ശ്രോതാക്കളും അത്തരം പരാതികൾ വരാതിരിക്കാനായി ശ്രദ്ധിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0744293111. ഈ നമ്പറിലേക്ക് വിളിക്കുക. എല്ലാം ശുഭമായി നടക്കട്ടെ അല്ലേ, പരിപാടിയൊക്കെ വളരെ സന്തോഷമായിട്ട് നടക്കട്ടെ. നമ്മൾ മുഖേന ചിലപ്പോൾ ഒരു പരിചയമില്ലാത്തൊരാൾ ഒരാൾക്കൊരു ആശംസ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതൊരു വലിയ ആശ്വാസമല്ലേ, അത് നടക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാ ഈ സംസാരിക്കുന്നേ?
1: ലക്ഷ്യ.
0: ലക്ഷ്യ, ഇന്ന് ആർക്കാണ് ആശംസ?
1: ഇന്ന് എന്റെ അനിയത്തിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്.
0: അനിയത്തിയുടെ
1: അമ്മയുടെ ബർത്ത്ഡേ.
0: അനിയത്തിയുടെ അമ്മയുടെ ബർത്ത്ഡേ. ഓക്കെ ഓക്കെ, ശരി. എന്താ മാമിയുടെ പേര്? അമ്മയുടെ പേര്? അമ്മയുടെ അമ്മയുടെ പേരെന്താ?
1: അമൃത.
0: അമൃത. ഓക്കെ, അപ്പൊ അമൃത അമ്മയ്ക്ക് ഗവൺമെന്റ് റേഡിയോ ബെൻസിന്റെയും ജന്മദിനാശംസകൾ കേട്ടോ. സന്തോഷം മോളെ വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് വിളിക്കുക. സമയം 8 കഴിഞ്ഞ് 39:49 ആയിരിക്കുകയാണ്. മെസ്സേജ് അയക്കാനുള്ള സമയം 8:50 വരെയാണ്. അപ്പം മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാമാരാണെന്ന്. ഹലോ,
2: ഹലോ,
0: ഹലോ, കേൾക്കാമോ? ഓക്കെ, കോൾ കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മെസ്സേജുകൾ അയക്കുക. മെസ്സേജ് അയക്കേണ്ട സമയം 8:50 വരെയാണ്. 8:50 മുൻപായിട്ട് തന്നെ മെസ്സേജുകൾ അയക്കുക. 8:50 ശേഷം നമ്മൾ മെസ്സേജ് വായിക്കുന്നതാണ്. അപ്പോൾ ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളുണ്ട്. ഹലോ, ഹലോ, ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ആ, ഇതാരാണ്?
3: ഞാൻ കൊല്ലത്തുനിന്ന് ശ്രീദേവിയാ വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസ?
3: എന്റെ വീടിന്റെ അപ്പുറത്ത് മോന്റെ ബർത്ത്ഡേ. ആളിവിടെ ഇല്ല, ഗൾഫിലാ.
0: ശരി,
3: പേര് എബിമോൻ.
0: ഓക്കെ ഓക്കെ, എബിമോൻ ആശംസ പറഞ്ഞോ.
3: ഹാപ്പി
0: ഓക്കെ. അപ്പൊ എബിമോന് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും ജന്മദിനാശംസകൾ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ, ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111. അടുത്ത കോൾ എത്തിയിട്ടുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഹലോ, കേൾക്കാമോ? റേഡിയോയുടെ ശബ്ദം കുറച്ചേക്കാനായിട്ടും ദയവായി ശ്രോതാക്കൾ ശ്രദ്ധിക്കുക.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് സ്റ്റൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
1: ശ്രീലക്ഷ്മി കുട്ടിയാണോ?
0: ശ്രീലക്ഷ്മിയാണ്.
1: ആ മോളെ, ഞാൻ ഇരുന്ന് വസന്തയാ.
0: പറഞ്ഞോ അമ്മ, ഇന്ന് ആർക്ക് ആശംസ?
1: ഇന്ന് എന്റെ മാമന്റെ മോടെ ജന്മനാളാ. ഇന്നലെ ആയിരുന്നു ജന്മനാള്, പക്ഷെ ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല. ഇന്ന എന്റെ മോടെ ജന്മനാള്. അവിടെ മോടെ പേര് ഹരിനന്ദനിന്ന്.
0: ഓക്കേ,
1: ഒരു പാട്ടുകാരി കൂടാ.
0: ശരി ശരി, ആശംസ പറഞ്ഞോളൂ കേട്ടോ.
1: എന്റെ മോക്ക് 1000 ജന്മദിന ആശംസകൾ.
0: ഓക്കെ ഹരിനന്ദന, അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ പിറന്നാൾ ആശംസകൾ. സന്തോഷം വിളിച്ചതിൽ. അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ ഒത്തിരി നാളുകൊണ്ട് വിളിക്കുന്നത് കിട്ടുന്നില്ലായിരുന്നു.
0: ശരി,
2: ഓരോ ബർത്ത്ഡേ വരുമ്പോഴും വിളിക്കും ഓരോരുത്തരുടെ.
0: ശരി ശരി
2: മോളെ, ഇപ്പോഴെനിക്ക് എന്റെ ചേച്ചിയുടെ ചെറുമോടെ ബർത്ത്ഡേ ആയിരുന്നു. ദിയാ മോളെ.
0: ശരി,
2: ദിയാ മോടെ ബർത്ത്ഡേക്ക് എനിക്കൊരു ആശംസ പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്.
0: പറഞ്ഞോളൂ.
2: അമ്മോ, ദിയാമോക്ക് ഒത്തിരി സ്നേഹത്തോടെ അമ്മാമ്മയുടെ ആശംസ,
0: ജന്മദിനാശംസകൾ.
2: എനിക്ക് പരാതിയുണ്ട്, ഇത്രയും നാൾ വിളിച്ചനൊക്കെ കിട്ടിയില്ല, എനിക്ക് ആദ്യമായിട്ടാ മോളെ കിട്ടിയത്. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. മോക്ക് സുഖം, മോക്ക്
0: സുഖമാണ്.
2: ശരി ശരി,
0: സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം.
3: ആ നമസ്കാരം, എന്റെ പേര് ഷീജ എന്നാണ്. ഞാൻ ആലുമുട്ടിന്നാ വിളിക്കുന്നത്. എന്റെ ചേച്ചിയുടെ ചെറുമകളുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് 18 വയസ്സ് തികയ. ഇറ്റ്സ എന്നാ മോളുടെ പേര്.
0: എന്താണ്
3: ഇറ്റ്സ? ഇറ്റ്സ
0: ഇറ്റ്സ
3: ഇറ്റ്സ.
0: ഓക്കേ ഓക്കേ ഓക്കേ, ആശംസ പറഞ്ഞോളൂ കേട്ടോ.
3: അപ്പൊ എന്റെ മോക്ക് 1000 ജന്മദിനാശംസകൾ.
0: ഇറ്റ്സ അവൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി കണ്ടേ 1000 ജന്മദിനാശംസകൾ കേട്ടോ. സന്തോഷം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കാൻ ഇനിയും ഒരു മിനിറ്റ് കൂടെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9090-1311 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ 8:00 ശേഷം നമ്മൾ മെസ്സേജുകളൊക്കെ വായിക്കുന്നതായിരിക്കും. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ പല കോളുകളും എനിക്ക് കേൾക്കാൻ പറ്റാത്തതാണോ എന്നെനിക്കറിയില്ല. എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്, അടുത്ത കോളുണ്ട്, ആ കോൾ കട്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സമയം എന്താ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജുകൾ വായിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോകാനുള്ള സമയമായി. അതിന് മുമ്പ് നമുക്കൊരു കോൾ എടുത്ത് നോക്കാം അല്ലേ. ഓക്കെ, കോൾ കട്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് ആണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കങ്ങനെ സമയം 8:00 കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നോക്കാം ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഷീബ ചേച്ചി ആണ് കേട്ടോ പട്ടത്താനത്ത് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണ്. ഹസ്ബൻഡിൻ്റെ പേര് മുഹമ്മദ്. ആശംസ പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് പറയും കേട്ടോ ഷീബ ചേച്ചി. അപ്പോൾ എന്തായാലും മുഹമ്മദ് ഏട്ടനും ഷീബ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൻ്റെ വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ, അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, എൻ്റെ പേര് രഞ്ജിനി. ഓക്കെ, എൻ്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിനോടൊപ്പം ശ്രീലക്ഷ്മി ചേച്ചിക്ക് നല്ലൊരു പുലരി നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രഞ്ജിനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷം രഞ്ജിനി. അടുത്ത മെസ്സേജ്, എൻ്റെ ബ്രദറിൻ്റെ മകൾ നൗഫിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, നല്ലൊരു ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഷെമിരയാണ് ഉമയനല്ലൂരിൽ നിന്നും. ഓക്കെ, അപ്പോൾ നൗഫിയ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൻ്റെ ഒരു അടിപൊളി ജന്മദിന ആശംസകൾ നേരുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സന്തോഷം. അടുത്ത മെസ്സേജ്, ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ബബീഷ് പുളിയത്തുമുക്കത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ്, ഡിയർ ശ്രീ, ഹാവ് എ ഹാപ്പി ഡേ. പിതാവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറച്ച പിതൃദിനാശംസകൾ. അതെ, ആശംസകൾ നോവുന്ന മനസ്സുകൾക്ക് ഒരു ഓക്കെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ പരാതികൾക്കോ പരിഭവങ്ങൾക്കോ സ്ഥാനമില്ല. ശ്രീയുടെ റിപ്ലൈക്ക് ഒരു ബിഗ് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അത് നമുക്കൊരുപാട് സന്തോഷം തരുന്നതാണ് ഒരു ആശംസ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സങ്കടം കൊടുക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ ആശ്വാസമോ സന്തോഷമൊക്കെ നൽകുന്നെങ്കിൽ ആവട്ടെന്നേ. നമുക്കൊരു അരമണിക്കൂറിനിടയിൽ എത്രയോ കോളുകൾ എടുക്കുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് കോളില്ല സത്യത്തിൽ, നമുക്ക് വിളിക്കാൻ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ ആവർത്തിച്ചാൽ പോലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ അതോടൊപ്പം തന്നെ മെസ്സേജ് കൂടെ കൊണ്ടുപോകുന്നു. എല്ലാ ദിവസവും ഉള്ളൊരു പരിപാടി, അപ്പോൾ നമുക്കത് അങ്ങനെ പോവുകയാണ്. പക്ഷേ എങ്കിലും നമ്മൾ പറയാറുണ്ട് നിയന്ത്രണമുണ്ട്, ഒരുപാട് ആ ഒരു വ്യക്തിക്ക് മാത്രമായി ഒരു ദിവസം പോകാതിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കുക. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പരിപാടിയിലെല്ലാം, ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ അത് പോകട്ടെ, കാരണം അവർക്കൊരു ഇഷ്ടമാണല്ലോ അതൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ആരെയും വേദനിപ്പിക്കാനല്ല, എല്ലാവർക്കും സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൾ എടുത്തിട്ട് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. ഹലോ,
4: ഹലോ മോളെ, നമസ്കാരം.
5: നമസ്കാരം.
4: ആനന്ദവല്ലിയുടെ ആങ്ങളയുടെ മകനായ സാജൻ ചേട്ടന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ആണന് നല്ലൊരു ബർത്ത്ഡേ വിശ്വസനായിരുന്നു മോളെ.
0: ഓക്കെ ഓക്കെ ചേച്ചി, സന്തോഷം കേട്ടോ. അതേ മെസ്സേജ് തന്നെയാണ് ഞാനിപ്പോ വായിക്കാനും എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉഷയമ്മയുടെ മെസ്സേജ് ആണ്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആനന്ദവല്ലിയമ്മയുടെ സഹോദരന്റെ മകൻ സാജന് ബർത്ത്ഡേ ആണ്. സാജന് ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉഷയമ്മ. ഓക്കെ, അപ്പൊ സാജന് കമന്റ് റേഡിയോ പെൻസിന്റെയും ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മെസ്സേജുകളെല്ലാം വായിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 53 മിനിറ്റ്, മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞു. വന്നിട്ടുള്ള എല്ലാ മെസ്സേജും ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വിളിക്കാനുള്ള സമയമാണ്. അപ്പോൾ പെട്ടെന്ന് ഫോണെടുത്ത് ആശംസകളൊക്കെ അറിയിക്കാനുള്ളവർ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111, ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിങ് പ്രോഗ്രാമാണ്. സമയം 8:58 ആവുകയാണ്. ശരിക്കും നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെ ജന്മദിനാശംസകൾ.

0: ഓക്കെ, ഗ്രീറ്റിംഗ്സ് ടൈമിൽ നമുക്കൊരു കോൾ ഉണ്ട്.
1: ഹലോ,
0: ആരാണെന്ന്? ഹലോ ഹലോ
1: ഹലോ ടീച്ചറാണ്.
0: ആ പറയൂ ടീച്ചറേ.
1: ഞാന് കോള് പാട്ടിനിടയില് കോള് വിളിച്ചതുകൊണ്ടാണ് താമസിച്ചത്. നാളെ എന്റെ മരുമകളുടെ ബർത്ത്ഡേ ആണ്. അതായത് വിഷു വരണം നാളെ. ചിലപ്പോ
0: ശരി, എന്താണ് മരുമകളുടെ പേര് ടീച്ചർ?
1: മരുമകളുടെ പേര് കാവ്യ എന്നാണ്. കല്ലു എന്ന് വിളിക്കും.
0: കാവ്യ എന്ന കല്ലു. ഓക്കെ ടീച്ചർ, ഒരു ആശംസ പറഞ്ഞോളൂ മരുമോൾക്ക്.
1: ഹാപ്പി ബർത്ത്ഡേ കല്ലു.
0: ഓക്കെ, അപ്പൊ കാവ്യ എന്ന കല്ലുവിന് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിയൻ ടീം 1000 ആശംസകൾ കേട്ടോ.
1: ഓക്കെ,
0: സന്തോഷം ടീച്ചറെ വിളിച്ചാൽ. അപ്പോ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിയന്റെ ആശംസകൾ, ഒപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ചേട്ട പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: 1970 മുതൽ 2012 വരെ അന്താരാഷ്ട്ര തലത്തിലടക്കം രാജ്യത്തിനായി നിരവധി മെഡലുകൾ നേടിയ പ്രതിഭയാണ് കൊല്ലത്തുകാരനായ രഘുനാഥൻ. മെഡലുകൾ വാരിക്കൂട്ടിയിട്ടും അർഹമായ പരിഗണന ഇക്കാലത്തും അദ്ദേഹത്തിനെ തേടി വന്നിട്ടില്ല എന്നതാണ് സത്യം. 1960കളിൽ കൊല്ലത്തിൻ്റെ ട്രാക്കുകളിലെ താരോദയമായിരുന്നു രഘുനാഥൻ. കടൽ കടന്നെത്തിയ ഇടങ്ങളിലെല്ലാം നേടിയെടുത്തത് എണ്ണിയാലൊടുങ്ങാത്ത മെഡലുകൾ. 80 വയസ്സിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമ്പോഴും മനസ്സിൽ ട്രാക്കിലെ ആ പഴയ ഓർമ്മകളുടെ കരുത്താണ് കൊല്ലം പ്രാക്കുളം സ്വദേശിയും വെറ്ററൽ താരവുമായ പണ്ടകശാലയിൽ കെ രഘുനാഥന്. 12 വയസ്സിലാണ് ആദ്യമായി ട്രാക്കിലിറങ്ങുന്നത്. മിക്ക ദിവസങ്ങളിലും അച്ഛനോടൊപ്പം വയലിൽ പണിക്ക് പോകും. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ചാണ് കായിക പരിശീലനം നേടുന്നത്. 1960കളിൽ ചവറയിൽ നടന്ന മത്സരത്തിൽ ആദ്യമായി ട്രാക്കിലെത്തി രഘുനാഥൻ. 100, 200 മീറ്റർ ലോങ് ജമ്പ്, ഹൈ ജമ്പ് തുടങ്ങി മത്സരിച്ച ഇനങ്ങളിലെല്ലാം മിന്നും പ്രകടനമായിരുന്നു. ഇതോടെയാണ് സംസ്ഥാന രാജ്യാന്തര തലത്തിലേക്ക് അവസരം ലഭിക്കുന്നത്. 1967 കോട്ടയത്ത് നടന്ന ദേശീയ മീറ്റിൽ 3rd സ്ഥാനം ലഭിച്ചു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് 1968 മെക്സിക്കോ ഒളിമ്പിക്സിൻ്റെ സെലക്ഷന് ക്യാമ്പിലേക്ക് പോകാനായില്ല. ഇതിനിടെ ദേശീയ മീറ്റിലെ മികവിനുള്ള അംഗീകാരമായി റെയിൽവേയിൽ ടിക്കറ്റ് ചെക്കറായി ജോലി ലഭിച്ചു. തുടർന്ന് റെയിൽവേക്ക് വേണ്ടി പരിശീലനം ആരംഭിച്ചു. പിന്നീട് മികച്ച തെളിച്ചയോടെ ഒളിമ്പിക് സെലക്ഷൻ ക്യാമ്പിലെത്തി. ലോങ് ജമ്പിൽ ഒളിമ്പിക്സ് യോഗ്യതയ്ക്ക് വേണ്ട 7.80 മീറ്റർ ദൂരം അനായസേന മറികടന്ന രഘുനാഥൻ 7.88 മീറ്റർ താണ്ടിയത് അത്ഭുതത്തോടെയാണ് പരിശീലനടക്കം അന്ന് കണ്ടുനിന്നത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. റഷ്യയിൽ നടക്കുന്ന ഇൻഡോ റഷ്യൻ മീറ്റിൽ പങ്കെടുക്കേണ്ടി വന്നതിനാൽ ഒളിമ്പിക്സും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും രഘുനാഥന് അങ്ങനെ നഷ്ടമായി. പിന്നീട് 1970 മുതൽ 2012 വരെ ബാങ്കോങ്, ഏഷ്യാഡ്, സിംഗപ്പൂർ ഇന്റർനാഷണൽ ഗെയിംസ്, ഇൻഡോ അമേരിക്കൻ മീറ്റ്, ഇൻഡോ ജർമ്മൻ മീറ്റ്, ഇറാൻ ഗെയിംസ്, ഏഷ്യൻ വെറ്ററൽ മീറ്റ് എന്നിങ്ങനെ ട്രാക്കുകളിൽ തീക്കാറ്റായി മാറിയെങ്കിലും ഒളിമ്പിക്സ് എന്ന സ്വപ്നം രഘുനാഥനെ തേടിയെത്തിയില്ല.
0: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു അപകടത്തിലും മരണത്തിനും മര്യാദ മറക്കുന്ന നവമാധ്യമ ശൈലി. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: objectivity. Objectivity.
1: Objectivity is spelled as O B J E C T I V I T Y.
2: This is a noun. Objectivity is the quality of basing judgments and decisions on verifiable facts and observable phenomena, completely free of personal emotions, biases or prejudices. മലയാളത്തിൽ വസ്തുനിഷ്ഠത, നിഷ്പക്ഷത, നിഷ്പക്ഷപാതിത്വം, പക്ഷഭേദമില്ലായ്മ എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രദാ. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ ബഹുത്വസ്വരങ്ങൾ, അല്പസ്വരങ്ങൾ, ദുർബലസ്വരങ്ങൾ, ശ്രുതി ഇവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആദ്യമായി രാഗസുധാസാഗരത്തിൽ ബഹുത്വസ്വരത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു രാഗത്തിൽ കൂടെ കൂടെ വരുന്ന സ്വരങ്ങളാണ് ബഹുത്വസ്വരങ്ങൾ. ഉദാഹരണമായി പറഞ്ഞാൽ ശങ്കരാഭരണത്തിലെ അന്ധരഗാന്ധാരവും ഹംസധ്വനിയിലെ കാകളി നിഷാദവുമാണ് ബഹുത്വസ്വരമായിട്ട് വരുന്നത്. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും അല്പസ്വരത്തിലേക്ക് മടങ്ങി വരാം. അല്പസ്വരങ്ങൾ എന്നത് രാഗത്തിൽ അപൂർവമായി വരുന്ന സ്വരങ്ങളാണ് അല്പസ്വരങ്ങൾ. ഉദാഹരണമായി പറഞ്ഞാൽ ശ്രീരാഗത്തിലെ ധൈവതമാണ് അല്പസ്വരമായിട്ട് വരുന്നത്. ശ്രീരാഗത്തിലെ പല കൃതികളും ധൈവതമില്ലാതെ രചിക്കപ്പെട്ടവയാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ദുർബല സ്വരങ്ങൾ എന്ന് പറയുന്നത് രാഗത്തിൽ വളരെ ദുർബലമായി പ്രയോഗത്തിൽ വരുന്ന സ്വരങ്ങളാണ്. അറബിയിലെ ഗാന്ധാരം, നിഷാദം എന്നീ സ്വരങ്ങൾ ദുർബല സ്വരങ്ങളാണ്. ദുർബല സ്വരങ്ങൾ നീട്ടിപ്പാടുകയോ കമ്പിതമായി പാടുകയോ ജണ്ട സ്വരങ്ങളിൽ പ്രയോഗിക്കുകയോ ചെയ്യാറില്ല. ഇനിയൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. എന്താണ് ശ്രുതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥായിയിലെ ഏറ്റവും ചെറുതും എന്നാൽ ശ്രവിക്കാൻ സാധിക്കുന്നതുമായ സ്വരങ്ങളെയാണ് ശ്രുതികൾ എന്ന് വിളിക്കുന്നത്. ഗായകർ പാടുമ്പോൾ ഏതു നാദത്തെ ആധാരമായി അവലംബിക്കുന്നുവോ ആ നാദത്തെയും ശ്രുതി എന്ന് പറയാം. ഇനിയൊരു ഗാനം ആസ്വദിച്ചുകൊണ്ട് തിരികെ വരാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. പ്രകൃതി സ്വരങ്ങളായ ഷഡ്ജം, പഞ്ചമം, താരഷഡ്ജം എന്നീ സ്വരങ്ങളിൽ ശ്രുതി ചേർത്തു പാടുമ്പോൾ ആ നാദത്തിന് സവിശേഷമായ ഓജസ്സും സാന്ദ്രതയും ഇഴിവും ലഭിക്കുന്നു എന്നതാണ്. സംഗീതശാസ്ത്ര പ്രകാരം സൂക്ഷ്മമായും വ്യക്തമായും കേൾക്കാൻ കഴിയുന്ന നാദത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ശ്രുതി എന്നുള്ളത് പല പുസ്തകങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. കർണാടക സംഗീതത്തിലെ മിക്ക രാഗങ്ങളും ഇന്ന് പ്രചാരത്തിൽ നിൽക്കുന്നത് തന്നെ അവയിലെ ഓരോ സ്വരത്തിലും ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ശ്രുതികളുടെ മേന്മ കൊണ്ടാണ്. ഇനിയൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു അപകടത്തിലും മരണത്തിലും മര്യാദ മറക്കുന്ന നവമാധ്യമ ശൈലി. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു അപകടത്തിലും മരണത്തിലും മര്യാദ മറക്കുന്ന നവമാധ്യമ ശൈലി. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഒരു ക്യാമറ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈലിൽ ഉപയോഗിക്കുന്ന ക്യാമറ പലപ്പോഴും ഔചിത്യമില്ലാതെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലരുടെയും പ്രൈവസി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് വീഡിയോസാക്കി പ്രചരിപ്പിക്കുകയും ലൈക്കും അല്ലെങ്കിൽ വ്യൂസും ഒക്കെ കൂട്ടുകയും അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും അത്തരം ലക്ഷ്യങ്ങളുമായി മാത്രം മാറി പോകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ മിണ്ടിയും പറഞ്ഞു പറ്റുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അപകടങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണം നടക്കുമ്പോഴോ ഒക്കെ അത് ആ ഒരു സമയത്തുള്ള ഒരു മനുഷ്യത്വം പോലും നമ്മൾ മറന്നിട്ട് അപകടം നടക്കുന്ന ഒരാളിനെ എന്ത് സഹായം നൽകണം എന്നതിനുപരി അതിലെ ഏറ്റവും നല്ല ഒരു വിഷ്വൽ പകർത്തിയിട്ട് അത് ഏറ്റവും ആദ്യം സോഷ്യൽ മീഡിയയിൽ പകർത്തുക എന്നൊരു ലക്ഷ്യം മാത്രമായി പോകുന്ന ഒരു മനോഭാവം. അതിന് നമുക്കിപ്പോൾ ഈ പറയും പോലെ എല്ലാ മാധ്യമങ്ങളുമല്ല നവമാധ്യമങ്ങൾ, ചില യൂട്യൂബേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടുള്ള ഒരാളായാൽ പോലും നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് അതിലിടാൻ ശ്രമിക്കുന്നു. അപ്പം ഇതെല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് ഔദ്യോഗികമായുള്ള ചില മാധ്യമങ്ങൾ മാത്രം എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. നമ്മൾ മറ്റു പല ഉയർന്നു വരുന്ന ചില യുവമാധ്യമത്തിലുള്ളവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരങ്ങൾ, യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പലരെയും പറയാം. ഇവരൊക്കെ ഉള്ള ഒരു പ്രവണത ഇനിയല്ല നമ്മൾ ഓരോരുത്തരുടെയും ചിന്താഗതി എനിക്കും അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടാൽ വൈറലായിക്കൂടെ എന്നതിലേക്ക് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത്തരം പ്രവണത വർദ്ധിച്ചു വരികയല്ലേ, നമ്മുടെ സ്വകാര്യതകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ലേ ഇത്തരം എന്താ പറയുക ഒരു മൊബൈൽ ക്യാമറ എന്ന് തന്നെ പറയാം. നമ്മുടെ കയ്യിരിക്കുന്ന ഒരു മൊബൈലിൽ അതിലുള്ള ക്യാമറയിൽ മുമ്പൊക്കെ ഉപയോഗിക്കുന്ന പോലെ അല്ല, അത്രയും ഇപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈൽ മതി നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചിത്രമോ ഒക്കെ എടുക്കുന്നതിന്. പെട്ടെന്ന് തന്നെ ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്കത് പ്രചരിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നു. അപ്പോൾ വിളിക്കേണ്ട 0474293111. ഹലോ ഹലോ
2: ഹലോ ശ്രീലക്ഷ്മി, നമസ്കാരം.
0: നമസ്കാരം
2: നമസ്കാരം. ഇത് ഞാൻ തേവലക്കര കോഴിക്കോട് രാജീവ്.
0: പറയൂ രാജീവ്, പറയൂ.
2: തീർച്ചയായിട്ടും എന്തോ വിഷയത്തിന്റെ ഉദ്ദേശം എന്തുവാണെന്നുള്ളത്, എന്താ വെച്ചാൽ അപകടത്തിന്റെ ഇടയിലും,
0: അതായത് വിഷയത്തിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ പലപ്പോഴും നമുക്കൊരു വീഡിയോ ആദ്യം കിട്ടണം അല്ലെ. ഇപ്പൊ ഒരു അപകടം ആയാലും ശരി, മരണം ആയാലും ശരി, അവിടെ നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈൽ വെച്ച് നമ്മൾ ആ സ്ഥലത്തിന്റെ ഒരു പ്രാധാന്യമോ അവിടെ അവർ അനുഭവിക്കുന്ന മാനസിക വിഷമോ നമ്മൾ നോക്കാറില്ല.
2: ഫോൺ വന്നതിന് ശേഷം വളരെ അപകടകരമായ ഒരു
0: ഒരാളുടെ പ്രൈവസി അത് നഷ്ടപ്പെട്ടു പോകുന്നു.
2: സ്വാതന്ത്ര്യം അങ്ങനല്ല, ഒരാളുടെ പ്രൈവസി ഇംഗ്ലീഷ് പറയുമ്പോൾ പ്രൈവസി ഇംഗ്ലീഷ്, മനുഷ്യന്റെ സ്വാതന്ത്ര്യം,
0: സ്വാതന്ത്ര്യം
2: അവന്റെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരു സാധനമാണ് ഈ ഫോണും സെൽഫി എടുപ്പും. അതായത് നമുക്ക് അതായത് സലീം കുമാർ ഈയിടെ മരിച്ചപ്പോൾ അവിടെ നമ്മുടെ മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് ഈ വിവരമില്ലാത്തവരുന്നു വേണം പറയാൻ, അവര് പറയുന്നത് വിവരമില്ലാത്തവരുന്നാ ഷങ്ങൾ അണിയിക്കാൻ ചെല്ലിയാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ട ഒരു കടമയുണ്ട്.
0: അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെയാണ് അത്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വളരെ ആ ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹം അത് പാലിച്ചപ്പോ അതൊരു മാതൃകയാവുമായിരുന്നു.
2: ഒരു കല്യാണ വീട് അത് വേറെ സ്വഭാവമാണ്, അവിടെ നമുക്ക് കരയാൻ പറ്റത്തില്ല, അവിടെ ചിരിക്കുക എന്നുള്ളതാണ്. മരണ വീട്ടിൽ കരയുണ്ട, പക്ഷെ മൗനം പാലിക്കാം. ചിലരവിടെ ചെന്ന് പൊട്ടിച്ചിരിക്കും. പണ്ടൊക്കെ എനിക്ക് മരണം കാണുമ്പോ എനിക്ക് ചിരി കരച്ചിൽ വരത്തില്ല, ഞാൻ വളരെ മൗനിയായിരുന്നു. മരണം എന്തുവാന്ന് എന്റെ കൊച്ചു പ്രായത്തിൽ, അത് 22 വയസ്സ് വരെയും അല്ലെങ്കിൽ കല്യാണ വിവാഹം കഴിക്കുന്നതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ വിരഹവും ദുഃഖവും എന്തുവാന്ന് നമ്മൾ അറിയുന്നത്. നമ്മുടെ പ്രായം അതാണല്ലോ, വിവാഹം കഴിച്ചു കഴിയുമ്പോൾ എന്താണ് വിരഹം അല്ലെങ്കിൽ ദുഃഖം എന്താണ്, മക്കളുടെ സ്നേഹം എന്താണെന്നൊക്കെ അറിയുന്ന വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ. പക്ഷെ അതുവരെ നമുക്ക് ഈ ലോകത്ത്, ഞാൻ 25-ാമത്തെ വയസ്സിലെ കല്യാണം, 25-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്, കൊച്ചുപ്രായത്തിൽ കല്യാണം കഴിച്ച് എന്റെ മക്കളെയൊക്കെ ഈ പ്രായത്തിൽ കെട്ടിച്ചു.
0: അങ്ങനെ
2: എല്ലാവരും ചോദിച്ചു ഇയാള് ഭാഗ്യവാനാണ്. പക്ഷെ ഇന്നെനിക്ക് ദുഃഖമുണ്ട്, ദുഃഖം എന്ന് വെച്ചാൽ നമ്മൾ കരയും എന്ന് പറയുന്നതാണ് കാരണം ഒരു മരണച്ചടങ്ങിൽ ഈ മാതിരി സെൽഫി എടുക്കാനും അല്ല അവിടെ വരുന്നവരുടെ മുമ്പ് ഈ ഫോണൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു അത് സത്യത്തിൽ അതിന് സലീം കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സമൂഹം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതെല്ലാം കണ്ടുപിടിച്ച ഞങ്ങളുടെ കാലത്തുള്ളവരാണ് അതെ അത് ഞാൻ കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ അതിന് വളരെ കമന്റ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ് പല ചാനൽ
0: യൂട്യൂബിൽ
2: ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അവരിന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നവരാണ് അവര് ഇന്നത്തെ തലമുറ
0: അല്ല അവർക്ക് തന്നെ നാശം ഉണ്ടാകുന്നുണ്ട് നഷ്ടമുണ്ടാകുന്നുണ്ട് അതാണ് ഉദ്ദേശം പ്രധാനമായി പറയേണ്ട ഒരു കാരണം
2: ഇവിടെയാണ് എന്റെ മകനോടും മകളോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഈ കാണുന്നൊന്നുമല്ല ലോകം അവര് വിചാരിക്കുന്ന അവരാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് സംഭാവന ചെയ്തെന്നാണ് അല്ല ഭൂമി എത്രയോ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നമ്മളെല്ലാം ഇവിടെ വരെ എത്തിയത് ഈ റേഡിയോ തന്നെ നമുക്കറിയാം ആൾക്കാർ ഇപ്പോഴും ചോദിക്കും നിങ്ങൾ റേഡിയോ കേൾക്കുന്നവരുണ്ടോ ഇപ്പോഴത്തെ ജനറേഷൻ ചോദിക്കുക ചിലര് പക്ഷെ ഇത് ഇതിൽ ഇതിൽ പാട്ട് ആവശ്യപ്പെടുന്നവരും വിളിക്കുന്നവരും ഉണ്ട് പുതിയ ജനറേഷനെ കൊണ്ടുവരുന്നുമുണ്ട്
0: അന്നേരം
2: അവര് ചോദിക്കുന്ന അത്ഭുതത്തോടെ ഇപ്പോഴും ഈ റേഡിയോ ഒക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യ കൊല്ലം ജില്ലയിൽ തന്നെ 4 ചാനലുണ്ട് പിന്നെ ആകാശവാണിക്ക് തന്നെ 10-30 ചാനലുണ്ട്
0: അല്ല ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞാൽ നമ്മളിപ്പോ റേഡിയോയിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ യുവതലമുറ അത് കേൾക്കുന്നുണ്ട് അതെല്ലാം ശരിയാണ് നമ്മൾ ഈ പറയുന്ന താല്പര്യങ്ങളാണ് ഓരോ വ്യക്തികളുടെ താല്പര്യം
2: ശ്രീലക്ഷ്മി ഞാൻ അതിനൊരു ഉദാഹരണം പറയാം നമ്മുടെ ഈ പ്ലെയിൻ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പ്ലെയിനിൽ ഉപയോഗിക്കുന്ന റേഡിയോ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ഉപയോഗിക്കുന്നത് സർവീസ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന അല്ല വീഡിയോ അല്ല
0: എന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് കൂടി ഒന്ന് വരും അതായത്
2: നമ്മുടെ സമൂഹത്തെ പറഞ്ഞു മനസ്സിലാക്കണം
0: വിഷയം നമ്മൾ ആദ്യത്തെ കോൾ ആയതുകൊണ്ട് തന്നെ വിഷയം മാറിയ പിന്നീട് എനിക്കത് മുന്നോട്ട് പോകുമ്പോഴും
2: നമ്മുടെ പുതിയ തലമുറയെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ശക്തമായിട്ട് നമ്മൾ പറയണം ഞാനത് ശക്തമായിട്ട് ഇവിടെയും വാദിക്കുന്ന ഒരാളാണ് അത് ഞാൻ എത്ര 100 പേരുണ്ടായാലും ഞാൻ ഒറ്റപ്പെട്ട് നിന്നാലും ഞാൻ അത് വാദിക്കും ശക്തമായിട്ട്
0: ഇല്ല അത് നല്ലതാണ് നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ കാര്യങ്ങൾ പറയുക അത് നമ്മൾ വേണം തീർച്ചയായിട്ടും വേണം ഞാൻ അതിനെ അനുകൂലിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മള് നമ്മുടെ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം അതാണ് നമ്മുടെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അപ്പൊ സന്തോഷം എന്തായാലും രാജീവ് സംസാരിക്കാൻ സാധിച്ചില്ല അടുത്തൊരു കോളിലേക്ക് പോകുന്നു നോക്കാം ആരാണെന്ന് ഹലോ
3: ഹലോ നമസ്കാരം മോളെ
0: നമസ്കാരം
3: പിന്നെ ആ സലീം കുമാർ മരിച്ചപ്പോഴേ ആ അദ്ദേഹത്തിന്റെ മകൻ അവിടെ നിന്ന് വഴക്ക് പറയുന്ന കേട്ടു പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെ നാട്ടിലെങ്കിൽ എല്ലാരും പറയാം അവൻ കല്യാവാ അതുകൊണ്ടാവെ അങ്ങനെ കടന്നു പോകാൻ പറ്റേ എന്നും പറഞ്ഞു പിന്നെ ഇവിടൊക്കെ ആൾക്കാരിങ്ങനെ പറയുന്നു
0: അഹങ്കാരമാണ് എന്നുള്ള രീതിയിലൊക്കെ
3: നല്ല രീതിയിൽ കൂടെ പക്ഷെ പിന്നെ ലാൽജോസും അവരിവരൊക്കെ പിന്നെ വിഷാരടിയൊക്കെ പിന്നെ എഴുതിയിരുന്നു അയാ അവൻ ചെയ്തതാ ശരിയെന്ന് എങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ കാണിക്കാൻ പറ്റും ഒരു മരണം നടക്കുമ്പം സിനിമ നടന ആയാലും വലിയ ആളുകളായാലും മരണം മരണം പാവപ്പെട്ടവരായാലും മരണം മരണം തന്നെ
0: അതെ അല്ല ഞാനിത് കണ്ടൊരു കാര്യം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പം സലീം കുമാർ ആയതുകൊണ്ട് നമ്മളതൊരു വാർത്തയാവുന്നു അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം അവരുടെ മരണത്തിലുണ്ട് അപ്പോ ഈ ഒരു പ്രശ്നം അവർ കൂടുതൽ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പേര് അറിയുന്നു അയ്യോ ഇത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ നമ്മളിൽ പലരുടെയും പ്രിയപ്പെട്ടവരുടെ മരണ സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെയും ഇത് നടക്കുന്നുണ്ട് അവര് വലിയ പ്രശസ്തരൊന്നും അല്ലാത്തോണ്ട് പുറം ലോകം അധികം അറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ ഈ ഇതാണ് വിഷയം ഇതാണ് ഇതെല്ലായിടത്തും നടക്കുന്നു
3: നമുക്ക് പ്രതികരിക്കാനും പറ്റത്തില്ല അവിടെ അവരെ മുമ്പിൽ പ്രതികരിക്കാൻ പറ്റുമോ അവരുടെ അടുത്തോണ്ട് പോട്ടെന്ന്
0: വിചാരിക്കും സമയത്ത് അങ്ങനെ സംസാരിക്കാനും പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല അതാണ് ഈ ഒരു മരണ വീട്ടിലെ പ്രശ്നം
3: അത് നമ്മള് എല്ലാരും ദുഃഖം അന്വേഷിച്ചാ പണ്ട് വരുന്നത് ഇപ്പം മൊബൈലും കൊണ്ടാവരുന്നത് മൊബൈലിനകത്ത് എടുക്കാൻ വേണ്ടി എന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് വയറലായിട്ട് എവിടൊക്കെ ഏതൊക്കെ നാട്ടിലാ പോകുന്നത് നല്ല രീതിയിലും പോകും ചീത്ത രീതിയിലും
0: പോകും
3: മൊബൈൽ ഫോണിന്റെ അതുകൊണ്ട് നമ്മള് ദുഃഖം അന്വേഷിച്ച് ചെല്ലുക അല്ലാതെ
0: എനിക്കൊന്നും ആ കാര്യത്തിൽ സലീം കുമാറിന്റെ മകൻ ആദ്യമായി പ്രതികരിച്ചാൽ എനിക്ക് പരാതി എനിക്കും തോന്നിയില്ല കാരണം അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നഷ്ടപ്പെട്ട ഒരു മുഹൂർത്തം
3: കിടന്നിയൊന്നുമല്ല അന്നേരം അവർക്ക് ദുഃഖം കൂടാത്തതേ ഉള്ളു അതിന്റെ ഇടയ്ക്ക് പൊതുജനങ്ങളിൽ നിന്ന് ഇങ്ങനെ വേലകൾ കാണിക്കുന്നത് കാണിച്ച് അവർക്ക് സഹിക്കുമോ ആ മോൻ അത്രയല്ലേ പറഞ്ഞോളൂ
0: ഇവര് പറയത്തുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഒരിക്കലും നിഷേധിക്കുന്നില്ല പക്ഷെ അതിനൊരു അതിന് അതിന്റേതായ ഒരു അകലം അതായത് ഈ ഒരു പക്ഷെ അതിന്റെ നിയമങ്ങൾ അറിയാത്തവർ കൂടുതൽ അവിടെ ഉണ്ടാകാം അത് വരുന്നവരെ അത് ഒരുപാട് ബാധിക്കാം നിൽക്കുന്നവരെ ബാധിക്കാം അപ്പൊ അതിനൊക്കെ ഒരു ചിട്ട ഉണ്ടാകണം
4: കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണവും അതിന്റെ ചടങ്ങുകളും കാണാൻ ലക്ഷങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഈ ടി വിയിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മളൊക്കെ കാണുന്നു, കാരണം നമുക്ക് ആ സ്ഥലത്ത് പോകാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഉപയോഗവും ഉണ്ട് അവരെ പോലുള്ള പ്രശസ്തരുടെ നമുക്ക്, പക്ഷെ അതിനൊരു ചിട്ട വേണം. അതായിരുന്നു അതിന്റെ ഏറ്റവും ആവശ്യം. പല സ്ഥലങ്ങളിലും ഇത് ഇത് കടന്നപ്പുറം പോകുന്നു. നമ്മൾ പലപ്പോഴും ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ
3: എത്തപ്പെടുന്നില്ല,
4: പാലിക്കണം. അതിനാണ് ശരിക്കൊരു നടപടി ഉണ്ടാകേണ്ടത്. അവരെ വീട്ടിലുള്ളവരെ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരു അവസരം വരാതെ അതിനൊരു നടപടികൾ ഉണ്ടാവണം. പ്രത്യേകിച്ചും ഇത്ര പ്രശസ്ത
3: ദുഃഖം അന്വേഷിച്ചല്ലേ പോണത്, ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക. പിന്നെ മീഡിയക്കാർക്ക് അവരുടെ ജോലി അവർ ചെയ്തോട്ടെ,
4: അവരുടെ തൊഴിലുമാണ്.
3: ഈ മൊബൈൽ ഫോണും കൊണ്ടൊക്കെ കൊണ്ടുചെന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പൊതുജനങ്ങളെ വേണം നിലയ്ക്ക് നിർത്താൻ.
4: അതെ, അതിനകത്ത് അവരും എല്ലാം ഉണ്ട്. അതാണ് ഈ മീഡിയ മാത്രമല്ല നമ്മളീ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം വീഡിയോ വേണം എന്നുള്ളൊരു വാശിയോ മത്സരമോ ഒക്കെയാണ് അവിടെ നടക്കുന്നത്.
3: എവിടെ ആക്സിഡന്റ് നടന്നാലും മോളെ അത് കാണാനല്ല, ആക്സിഡന്റ് നടന്നെ ആശുപത്രി കൊണ്ടുപോകാനല്ല നോക്കുന്നത്. ഈ ഫോൺ മൊബൈലിൽ ചിത്രീകരിക്കാനാണ് അവര് നോക്കുന്നത്. ഇതൊരു വലിയ കഷ്ട വൈദ്യുതി നിയന്ത്രണം വേണം. പൊതുജനങ്ങളായ എല്ലാരും ഇത് സ്വയം നിയന്ത്രിച്ചേ പറ്റത്തുള്ളൂ.
4: ശരി, ഓക്കെ ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകണം. അപ്പൊ വിളിക്കുന്ന നമ്പർ 0474-29-3-1-1-1-1. ഹലോ,
5: ഹലോ, നമസ്കാരം ചേച്ചി.
4: നമസ്കാരം
5: സോഫിയ.
4: സോഫിയ ചേച്ചി, സ്വാഗതം.
5: സ്വാഗതം.
4: വന്നിരിക്കുന്നു. ഇന്ന് മൂന്നാമതായി.
5: മൂന്നാമതാണോ? സമയം അറിഞ്ഞില്ല ഞാൻ. അകത്ത് സമയം ചോദിച്ചിറങ്ങിയപ്പോഴേ സമയം.
4: ഓക്കെ ഓക്കെ, സന്തോഷം. എങ്കിലും ചേച്ചി വിളിക്കുന്നുണ്ടല്ലോ, അതിലെനിക്ക് വളരെ സന്തോഷം കേട്ടോ.
5: നമ്മളങ്ങനെ വിട്ടു പോകത്തില്ല, ഒഴിഞ്ഞു പോകത്തില്ല,
4: പോകാൻ പാടില്ല. ചേച്ചിയൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ആളാണ്. പറയൂ ചേച്ചി.
5: ഇന്നത്തെ വിഷയം,
4: ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന, പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ അവസ്ഥകൾ മനസ്സിലാക്കാതെ.
5: അതെനിക്ക് ഒത്തിരി പറയാനുണ്ട്.
4: പറഞ്ഞു പറഞ്ഞു.
5: ഒത്തിരി ഒന്നും പറയത്തില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല.
4: എന്റെ
5: പേഴ്സണൽ കാര്യങ്ങൾ തന്നെ, നമ്മളിപ്പോ എന്തെങ്കിലും സംസാരിക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്ത ഹസ്ബൻഡ് മക്കളാരും വീഡിയോ എടുത്തായിരുന്നു. നമ്മള് വീട്ടിലിപ്പോ ഒരു കേസ് ആണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം നമ്മുടെ ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഈ കണ്ണ് കാണാത്തോണ്ട് നമ്മള് കീപാഡ് ആ ഫോൺ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞ എനിക്കത് ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇന്നലെയും കൂടെ ഒരു മെലിഞ്ഞാന്നും കൂടെ നമ്മുടെ റേഡിയോയിൽ വന്നിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ ശീലജ മാഡം പറഞ്ഞു, കുട്ടികൾക്കും അവർക്കുണ്ട്, അവർക്ക് പ്രശ്നമുണ്ട്, സഹായിക്കും എല്ലാം പറഞ്ഞ് സമ്മതിച്ചു. ഞാൻ പ്രൊട്ടക്ഷൻ ഓഫീസ് ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒരു കൊച്ചാക്കിയിട്ട് അവരുടെ അടുത്ത് പൊക്കിയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കണം, റെക്കോർഡ്. അപ്പൊ നമ്മൾ പറഞ്ഞതിന് അടുത്ത് റെക്കോർഡാവും, അവർ പറഞ്ഞതിന് റെക്കോർഡാവത്തില്ല, മനസ്സിലായി? അപ്പൊ വീഡിയോ എടുപ്പ് എന്റെ വീട്ടില് നല്ലപോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നതെന്ന് എന്റെ അടുത്ത് പറയുന്നു, ഓ കണ്ണ് കാണാതെ പോകും, ഞാൻ സ്റ്റിക്ക് വാങ്ങിച്ചു, ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇവിടെ ഒരു പരാതിയില്ല. പക്ഷെ ഇവിടെ വിളിച്ച് ഓരോന്ന് പറയുക, ഞാൻ അവിടെ വീട്ടിൽ സംസാരിക്കുന്നൊക്കെ റെക്കോർഡ് ചെയ്ത് ഇവിടുത്തെ ഓഫീസിൽ ഇട്ട് കൊടുക്കുക വീഡിയോ, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര വീഡിയോ എടുപ്പ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ ബലഹീനതയുള്ളവരെ മുതലെടുക്കുന്ന പരിപാടിയായി കാണിക്കുന്നു വീഡിയോ എടുപ്പും റെക്കോർഡ് ചെയ്യിക്കലും. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വിഷമമാണ്, സഹിക്കാൻ പറ്റാത്ത വിഷമമാണ്. നമുക്ക് നമ്മളിപ്പോ പോയി ഒരാളെ കണ്ട് സംസാരിച്ചു, ഉടനെ വീഡിയോ എടുത്ത് ഇടുക, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിടുക, ഇതൊക്കെ അത് തെറ്റുള്ള
4: കാര്യമാണ്.
5: പലവരുടെ ജീവിതം അത് എങ്ങനെ നശിച്ചു പോകുന്ന അറിയാൻ പറ്റും.
4: അതെ അതെ,
5: അതാണ് എന്റെ വിഷമം. ഞാൻ ഇപ്പഴാ കേട്ടത്.
4: ഓക്കെ ഓക്കെ ചേച്ചി, എന്നാലത് മനസ്സിലാവുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും സോഫിയ ചേച്ചി സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് ഒരു അപകടം വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന എത്ര ക്യാമറകൾ അല്ലെ ആ സ്ഥലത്തുണ്ടായിരിക്കാം. വീഡിയോ എടുക്കാനായിട്ട് അവിടെ എന്താ പറയുക, തിടുക്കം വെക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എത്ര പേരുണ്ടാവാം അവിടെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന, ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സ്ഥലത്താണ് രക്ഷിക്കാൻ ചെല്ലുന്ന ഒന്നോ രണ്ടോ പേര് കാണുമായിരിക്കും. അവരതിനു വേണ്ടി ഓടുന്നു, അടുത്ത വാഹനം ഏത് വാഹനത്തിൽ കയറ്റിയ ആളിനെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നോക്കുന്നു, അടുത്ത വാഹനം ഏത് വാഹനത്തിൽ കയറ്റിയ ആളിനെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നോക്കുന്നു, വളരെ കുറച്ചായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ആ രക്ഷിക്കാൻ വരുന്നവരുടെ വീഡിയോ എടുക്കുക, അവരെങ്ങനെ രക്ഷിക്കുന്നു എന്നെടുക്കുക, ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നെടുക്കുക, ആദ്യമാദ്യമുള്ള റിപ്പോർട്ടുകൾ എത്രയും വേഗം സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കുക. അതുമാത്രമാണ്, ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഒരുപക്ഷെ ഒരുപാട് പേർ ഒരുമിച്ച് നിന്ന് ചെയ്താൽ കിട്ടുന്നതിൻ്റെ ഒരു ഫലം ഒരാളോ രണ്ടുപേരോ വിചാരിച്ചാൽ കിട്ടില്ല. കാരണം ആ രണ്ടുപേർ ചിലപ്പോൾ ആ സഹായിക്കാൻ വേണ്ടി കിടന്ന് എട്ടോട്ടോടുമായിരിക്കും, ഒരു വാഹനം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. പക്ഷെ മറ്റുള്ളവരൊന്നും തന്നെ അതിനെ വേണ്ട സഹായം ചെയ്യാതെ ഇങ്ങനെ മാറി നിന്ന് വീഡിയോ എടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതേപോലെയാണ് ഈ മരണം. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ ഈ ഒരു പ്രിയ നടൻ മരിച്ചപ്പോഴുള്ള സാഹചര്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മകൻ പ്രതികരിച്ചു, ആ പ്രതികരിച്ചാൽ കുറേ പേര് അല്ലെങ്കിൽ ഉലിച്ചും പ്രതികരിച്ചും ഒക്കെ മുന്നോട്ട് വന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മളിൽ തന്നെ നമ്മളിത് കാണാറില്ലേ, പല മരണ വീടുകളിൽ പോകുമ്പോൾ അവരുടെ കണ്ണീര് വരെ ചിലപ്പോൾ സൂം ചെയ്തെടുക്കുന്ന വീഡിയോകൾ കാണാറുണ്ട്. അവരുടെ ആ കരച്ചിലിനെ പോലും പറയുന്നവർ ഒരു പക്ഷേ ഹാഷ്ടാഗ് ഇട്ടും അല്ലെങ്കിൽ അത്രയും സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടും ഒക്കെ അത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലിട്ട് ലൈക്കും വ്യൂ ഒക്കെ കൂട്ടുന്ന ഒരു രീതി നമുക്ക് നിൽക്കുന്നു. അതിൻ്റെ പേരാണ് ശരിക്കും ഒരു മനുഷ്യത്വമില്ലായ്മ. കാരണം അതവരുടെ വളരെ അവരുടെ മാത്രം ഒരു സ്വകാര്യതയാണ്. അവരുടെ ആ കരച്ചിലോ അവരുടെ വിഷമോ ആ ദിവസവും ആ നിമിഷവും ഒക്കെ അവർക്ക് സ്വന്തമാണ്. അത് ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ടതല്ല. അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം, ആശ്വാസം പറയാം, പക്ഷെ അവരുടെ അനുവാദം ഇല്ലാതെ ആ ഒരു വീഡിയോ എടുക്കുന്നത് ഇന്ന് പല സ്ഥലത്തും കാണുന്നതാണ്. പല കുട്ടികളും ആ ചെയ്യാറുണ്ട്. ഈ പറയുന്ന കുട്ടികളിൽ നിന്ന് ഉദ്ദേശിച്ചത് ഒരു 20-21 വയസ്സ്. അവർക്ക് ഈ ഒരു ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കുക, അതിങ്ങനെയൊക്കെ നടന്നിരുന്നു, ഇത്ര പേര് വന്നിരുന്നു, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ വ്യക്തി മരിക്കുമ്പോഴുള്ള ആ കുടുംബത്തിൻ്റെയോ അവർക്കുണ്ടാകുന്ന വിഷമോ ഒന്നും അവർ മനസ്സിലാക്കാതെ പോകുന്നു. അതാണ് നമ്മൾ പറയുന്നത്, ആ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരോ ഒക്കെയും ആ ഒരു മനുഷ്യത്വമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. അതാണ് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഒരു പരിപാടിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
6: ഹലോ,
4: നമസ്കാരം.
6: ഹലോ, ആ നമസ്കാരം ശ്രീലക്ഷ്മി, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാറാമ്മയാണ്.
4: സാറാമ്മ, ഓക്കെ പറയാം.

0: വീഡിയോ എടുക്കുന്ന കാര്യത്തെ കുറിച്ച് ആണ് എന്നുള്ള ഒരു അവയർനെസ് എനിക്കില്ലായിരുന്നെങ്കിൽ എന്റെ മനസ്സ് എന്റെ ഒരു ഒരു ഇൻസിഡന്റ് കണ്ടത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടോ ഡ്രൈവർ വന്നപ്പോഴത്തേക്ക് ഒരാള് ഒരു സ്കൂട്ടറിൽ വന്ന ആള് തനിയെ തന്നെയും വീണ് തലപൊട്ടി അയാളുടെ ആ മനുഷ്യന്റെ തലപൊട്ടി സ്കൂട്ടറിൽ വന്നതാണ് പുള്ളി. അപ്പം ആ തലപൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ബോധം ശരിക്കും കിട്ടുന്നില്ല, എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരൻ ഈ പുള്ളിയെ പെട്ടെന്ന് ഓട്ടോറിക്ഷയിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി അടിയന്തര ചികിത്സ കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ പേരില് കേസായി. അദ്ദേഹം ആണ് ഇതിന് കാരണക്കാരനെന്നുള്ള രീതിയിലായി കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വന്നു. അപ്പം ഈ പുള്ളിക്ക് പുള്ളി പറയുന്നത് ഞാൻ സ്കൂട്ടറിലല്ല വന്നേന്നാണ്. അപ്പൊ സ്കൂട്ടറിലാണ് ഇദ്ദേഹം വന്നത്, പക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തത് കാരണം സ്കൂട്ടറിലല്ല എന്ന് പറഞ്ഞു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസായി, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്ന് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് ഈ ഓട്ടോറിക്ഷക്കാരന് പോകാൻ പറ്റാതെ ഉണ്ടായി. അങ്ങനെ ഈ രക്ഷിക്കാൻ ചെല്ലുന്ന ആളിന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഈ ആക്സിഡന്റ് പറ്റുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതേസമയം പുള്ളിയും അദ്ദേഹത്തെ കൊണ്ടുപോകാതെ കൊണ്ട് അവിടെ ഇരുന്നിരുന്നുണ്ട്, ഒരു പക്ഷെ രക്തം മാറുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിപ്പോയെന്നായിരുന്നു. അത് ഒഴിവാക്കി ഇത്രയും സഹായം ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തിക്താനുഭവം ആണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഈ ആക്സിഡന്റ് പറ്റുമ്പോൾ ചേർക്കാനായിട്ടുള്ള ഒരു
1: പലപ്പോഴും പലരും ആക്സിഡന്റ് കണ്ടാൽ കാണാത്ത കണക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരം പല പ്രശ്നങ്ങളും ഭയന്നിട്ട് അങ്ങനെ സത്യത്തില് ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാകരുത് എന്നാണ്. പക്ഷെ എങ്കിൽ പോലും ആളുകൾ കാരണം ആളുകൾ രക്ഷിക്കാൻ മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട്
0: വരാത്ത കാരണം അവർക്ക് ഇതിന്റെ പുറകിൽ തൂങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ്. പിന്നെ കേസാവുമ്പോ പിന്നെ കോടതി കയറേണ്ടി വരും. ഇവർക്ക് ഓരോ ദിവസം ജോലി ചെയ്തിട്ടായിരിക്കും ഇവര് ജീവിക്കുന്നത്. അപ്പൊ അത് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ അല്ലാതെ കൊണ്ടുള്ള ചെലവുകള്, ഇത് മാനസിക സംഘർഷം, ഇതെല്ലാം കൂടെ ആവുന്നതുകൊണ്ടാണ് പലരും ഇതിന് മുതിരാതെ കണ്ടിരിക്കുന്നത്. പോലീസുകാര് ചോദിക്കുന്നത് നിങ്ങൾ അവിടെ വിളിച്ച് പറയാത്ത എന്ത്, നിങ്ങൾ ഇവിടെ വിളിച്ച് പറയാത്ത എന്ത്, അവർ വീട്ടുകാരെ അറിയിക്കാത്തത് എന്ത്, അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ?
1: അതാണ് അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണ് പറയുന്നത്.
0: ചെയ്യുന്നവർക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങളാണ് ഒന്നാണ് എന്റെ അനുഭവത്തിൽ കണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്.
1: മനസ്സിലായി. ഇത് പലരും ഞാനിപ്പോ അമ്മ പറയുമ്പോഴും പലരും പറയുന്നതും അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. കാരണം എങ്ങനെ ഇതിന്റെ പുറകെ തൂങ്ങിയാ പിന്നെ അവസാനം നമ്മളാണോ തട്ടിയത് എന്നുള്ള ചോദ്യം വരും. ഇതിനൊന്നും വലിയ റെക്കോർഡ് ഇല്ലെങ്കിൽ, അത് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഈ ഒരു ഭയം ജനങ്ങളിൽ പലപ്പോഴും
0: വീഡിയോ എടുക്കാനല്ലോ, ഒരു ആക്സിഡന്റ് വരുമ്പോൾ വീഡിയോ എടുക്കാനാണ് നോക്കുന്നത്.
1: അല്ല, ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇത് ചിലപ്പോ ഒരു CCTV ദൃശ്യമോ എന്ത് സംഭവിച്ചു ഇതിന്റെ ഒരു, അതല്ലെങ്കിൽ ചിലപ്പോ ചില വാഹനങ്ങളിൽ ഓട്ടോ റെക്കോർഡ് ആവുന്ന കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ല എങ്കിൽ, ഇതിന് ദൃക്സാക്ഷികൾ ഇല്ലെങ്കിൽ, ഒരുപക്ഷെ രക്ഷിച്ച ആള് ആണോ, നിങ്ങളാണോ തട്ടി എന്നൊരു ചോദ്യം വന്നേക്കാം. ഇങ്ങനെ ഇപ്പൊ ഇതാണല്ലോ, ഇപ്പൊ അമ്മ പറഞ്ഞ ഒരു സംഭവം തന്നെ അതാണല്ലോ. അപ്പൊ ഇതിൽ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് പലരും ഒഴിഞ്ഞു മാറുകയാണ്. രക്ഷപ്പെടുത്താതെ പലരും എത്രയോ ആളുകൾ മണിക്കൂറുകളോളം റോഡിൽ കിടന്നിട്ടുണ്ട്,
0: ഒഴിഞ്ഞു പോകപ്പെടുന്നു, രക്തം മാറുന്നൊക്കെ എത്രയോ പേര് മരണപ്പെടുന്നു. അപ്പൊ അതിനുള്ള ഒരു നടപടിയും കൂടെ ഉണ്ടാകണം. ആര് രക്ഷിച്ചാലും പെട്ടെന്ന് എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുവന്ന് എത്തിച്ച ആളിന് ഇതൊന്നും കൊടുത്തില്ലെങ്കിലും, അപ്രീസിയേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിലും അവരെ കഷ്ടപ്പെടുത്താതിരുന്നുള്ള ഒരു അപേക്ഷ.
1: ശരിയാണ്, ശരിയാണ്.
0: ഈ ഒരു അവസരത്തിൽ പറയുന്നു.
1: ഓക്കെ, എന്തായാലും സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474239311. അപ്പോൾ നമ്മൾ ഈ നവമാധ്യമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെയുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗം, ആ ഉപയോഗത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമാണ് ഏറ്റവും നല്ല വീഡിയോകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന വീഡിയോകൾ എടുത്തിടുക. ആ വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അപകടങ്ങൾ, മരണങ്ങൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെടാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഒരു എന്താ പറയുക, ഒരു വ്യക്തിയുടെ ജീവിതം ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവർക്കിടയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് അത് വീഡിയോ ആക്കിയിടുക, എന്നാൽ അവർക്കൊരു സഹായം വേണമെന്ന് ചോദിക്കുകയോ, നമ്മൾ കണ്ടിട്ടില്ലേ ചില വീഡിയോകൾ ചില സ്ഥലങ്ങളിൽ താണ്ടേ രണ്ടുപേർ തമ്മിൽ തല്ല് കൂടുകയുണ്ടായിരുന്നു, ഇന്ന ആൾക്ക് ഇപ്പോൾ ഒരു അപകടമുണ്ടായി, അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്നാൽ ഈ ആ തല്ല് നടക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബഹളം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയോ, അല്ലെങ്കിൽ അവർക്ക് എന്നാൽ ഒരു സമാധാനിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ അത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന മനോഭാവമുള്ളവരായി നമ്മൾ മാറിപ്പോകുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകളെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിണ്ടിയും പറഞ്ഞും പരിപാടി ചെറിയൊരു ഇടവേള, തിരിച്ചെത്താം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടി പറഞ്ഞാണ് തത്സമയ ഫോണിങ് പ്രോഗ്രാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0742931111. അപ്പോൾ നമ്മളിങ്ങനെ ഒരാളുടെ, അതായത് മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യത്തിലേക്കും ഒക്കെ മൊബൈൽ ക്യാമറകൾ കൊണ്ട് ചെല്ലുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ കൊണ്ട് ചെല്ലുന്നവർ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കേരള പോലീസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവർ അത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം, അതായത് റൈറ്റ് ടു പ്രൈവസി, മൗലിക അവകാശമാണ് എന്നത് നമുക്ക് ഓർമ്മ വേണം. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകും. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 Section 66E പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2,00,000 രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. ഇത് കേരള പോലീസിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ ഒരു കുറച്ച് ദിവസം മുൻപ് കൊടുത്തിരുന്ന ഒരു കാര്യം, അതായത് 6 ദിവസം മുൻപ് വന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരാളുടെ ജീവിതത്തിലെ സ്വകാര്യതയിലേക്കും അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ അറിയുക ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് നടപടിയൊക്കെ ഉണ്ടാവും എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, നമുക്കൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്?
1: ഷമീർ, രാമകുളങ്ങരയാണ്.
0: ആ, പറയൂ ഷമീർ, സ്വാഗതം.
1: ഇത് പറയുകയാണെങ്കിലേ, ഒരുപാട് സമൂഹം, ഒരുപാട് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളാണ്. ഇത് എന്ന് പറഞ്ഞാൽ, ഒരു അപകടം വരുമ്പോൾ ഈ സെൽഫി എടുക്കുക, അത് ഇട്ട് ആസ്വദിക്കുക, ഒരു മനോവൈകല്യം എന്ന് പറയാം പറയാൻ ഇതിനെ. അപ്പൊ എന്റെ കൺമുന്നിൽ കണ്ടൊരു കാര്യം ഞാൻ പറയാം.
0: പറഞ്ഞോളൂ.
1: ഒരു യുവാവും യുവതിയും കൂടെ ഒരു ബൈക്കിനകത്ത് വരുന്നു. ഒരു ആക്സിഡന്റ് അവിടെ ഉണ്ടാവുന്നു. 2 ബൈക്കുകൾ അമ്മി കൂട്ടിയിടിക്കുക. അവിടെ ആ കാലറ്റ് കിടക്കുന്നു, പണ്ട് ഇടിച്ച് ബുള്ളറ്റാ, 2 ബുള്ളറ്റാ. ആ യുവതി തെറിച്ച് ഒരു താഴ്ചയിലേക്ക് അങ്ങ് മറിഞ്ഞുപോയി. അപ്പോ ഈ യുവാവ് അവിടെ കിടക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു, ഓടി വരുന്നു, ഓടി വരുന്നു. പൊക്കി എടുത്ത് ഇങ്ങനെ താങ്ങി നിർത്തി, കൈയോട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നിർത്തി, എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൈ കാലച്ച് കിടക്കുന്നപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥ അന്നിടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോ കുറെ യുവാക്കൾ വന്നു അത് ഇങ്ങനെ മൊബൈലിൽ പകർത്തും. അപ്പോ ആ യുവാവ് കാലിൽ തന്നെ ഇങ്ങനെ നോക്കുക, മുട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അച്ച് കിടക്കുക, ഒരു തൊലിയുടെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോ ആ യുവാവ് ചോദിക്കുന്നത്, എന്റെ പെണ്ണിന് വല്ലതും പറ്റിയോ എന്നാ. അപ്പോ ഇവരിങ്ങനെ മാറിന്ന് വീഡിയോ എടുക്കുക. അപ്പോ ഞാൻ ഓടിച്ചെന്ന് ഞാൻ ഇത് ഇതിനകത്ത് നേരിട്ട് കണ്ടത് കൊണ്ടുള്ള ഒരു കാര്യം, വല്ലാതെ ഒരിക്കലും മനസ്സിൽ നിന്നത് പോകത്തില്ല ഒരു സംഭവം. അത് ചോദിക്കുന്നത്, എന്റെ പെണ്ണെന്തി, എന്റെ പെണ്ണിന് വല്ലതും പറ്റിയോ, കാലറ്റി കിടക്കുന്ന കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഈ യുവാക്കള്, അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് വാ, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഒന്ന് ഒരു വാ, ഒന്ന് പൊക്കിയെടുക്ക്. ഇല്ല, അവസാനം എന്റെ നിയന്ത്രണം തെറ്റി. നിയന്ത്രണം തെറ്റിയപ്പോ ഞാൻ കുറെ തെറികൾ വിളിച്ചു, നല്ല രീതിയിൽ ഞാൻ തെറി വിളിച്ചു. തെറി വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാല്, ഒന്നെങ്കിൽ ഈ കൂടി നിൽക്കുന്നവർ ഈ സെൽഫി എടുപ്പ് അവസാനിപ്പിച്ചിട്ട് ഈ കിടക്കുന്ന യുവാവിനെ പൊക്കിയെടുക്കാൻ ഒരു കൈ സഹായം ചെയ്യണം, അല്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന ആളുകൾ എന്നെ ഇടിക്കണം, എന്നെ തല്ലിക്കോ. ആ ഒരവസ്ഥ. എന്നിട്ട് അവസാനം ഞാൻ ആ യുവാവിനെ ഒരു പെട്ടിയാട്ട, കാറ് ഒന്നും നിർത്തുന്നില്ല, ഓട്ടോറിക്ഷ നിർത്തുന്ന, അവസാനം ഒരു പെട്ടിയാട്ടയ്ക്കകത്ത് കയറ്റി കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രി കൊണ്ടെത്തി. തിരിച്ചു കൊണ്ടുവന്നപ്പോ അതിനെ കാട്ടി വേദനാജനകമായ ഒരു സംഭവം എനിക്ക്. അപ്പൊ നീ ഷോപ്പ് തുറന്നിട്ടിട്ട് നീ ഇവിടുന്ന് പോയല്ലോ, നിന്റെ മുതലാളി വരുമ്പം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയും മനുഷ്യരുണ്ട്, അതും വളരെ അതിനെക്കാട്ടി വേദനാജനകമായ. അതുകൊണ്ട് ചിന്തിക്കേണ്ടവർ ചിന്തിക്കുക, ഇത് ഇങ്ങനെ തന്നെ തുറന്നു പോകും, അതിനകത്തൊന്നും പറയാനില്ല. മനുഷ്യ മനസ്സ് ഇങ്ങനൊക്കെ തരണ എന്ന് പറഞ്ഞാല് അത് മാറി ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അവരവൻ തന്നെ ചിന്തിക്കണം. ഇതിനകത്ത് പഴന്നിട്ടോ പേടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവർക്കൊരു കുടുംബമുണ്ട്, അവരെ കാത്ത് അച്ഛനും അമ്മ ഇരിപ്പുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കേസും പഴക്കും വണ്ടി ഇടിക്കുന്ന, വണ്ടി ഇടിച്ചു ഞങ്ങളെ വണ്ടിക്ക് അങ്ങനെ പറ്റി, ഞങ്ങളെ വണ്ടിക്ക് ഇങ്ങനെ പറ്റി, അതൊക്കെ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. വണ്ടിയാകുമ്പോൾ ഇടിച്ച് പോലീസ് സ്റ്റേഷന്റെ നിയമ കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നെ. ആദ്യം ജീവൻ രക്ഷിക്കുക. ഒരു പച്ചയായ മനുഷ്യൻ, അവന് കുടുംബമുണ്ട്, അവന്റെ എല്ലാം ഉണ്ട്. അവന് നമ്മളെ, ഇപ്പൊ ഞാൻ രാവിലെ ഇറങ്ങി എന്റെ കാത്താരൊക്കെ ഇരിക്കുന്നു, എന്റെ വീട്ടുകാർ കാത്തിരിക്കും. അതേപോലെ ഓരോ മനുഷ്യരും ചിന്തിക്കണം. അപ്പോൾ ഭയം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുവോ, കേസ് വന്നാൽ കേസ് വരുമോ, അതൊരു ഭാഗം. അത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ജീശ്വരനാണ്, ആ ജീവൻ എടുക്കുന്നതും കൊടുക്കുന്നതുമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റ് മതി ചിലപ്പോ ഒരു ജീവൻ രക്ഷിക്കുക. ആ ഡോക്ടർമാരുടെ കൈകളിലെ
0: ആ സ്ട്രെച്ചറിലേക്ക്
1: ഒരു കൈ സഹായം ആ സ്ട്രെച്ചറിലേക്കൊന്ന് ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടെത്തിച്ചു കൊടുക്കുക. അവിടെ ഡോക്ടർമാരുണ്ട്, നല്ല മനസ്സുള്ള ഡോക്ടർമാർ, നല്ല മാലാകപ്പാലപ്പുള്ള നേഴ്സുമാരുണ്ട്. അവർ കൊണ്ടുപോയ ജീവൻ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ ജീവൻ തിരിച്ചു കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം, അപ്പൊ മനുഷ്യർ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെ ചെയ്യാതെ ഒരു ഹെൽപ്പ്, ഒരു കൈ സഹായം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്ന ഒരു തലമുറ ഉണ്ടാവും.
0: ഉണ്ടാകുമോ? അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് കൂടുകയാണ്, ഇതിനി അങ്ങനെ ഒരു മനുഷ്യത്വം നമുക്ക് ഉണ്ടാകുമോ? ഇപ്പൊ നമ്മളീ പറയുന്നു, നമ്മളുടെ മറ്റു പലരുടെ
1: എടുക്കുന്നു, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ഇത് മൊബൈലിനകത്ത് ഇങ്ങനെ ചിത്രീകരിക്കുന്നതുകൊണ്ട് അല്ല, നിങ്ങൾക്ക് പേടി, ഒരു ഭാഗം പറഞ്ഞു പേടിയാണ്. എന്താ പേടിയാ? രക്തം കാണുമ്പോ പേടി, അന്ന് രക്തം കാണുമ്പോ പേടിയാണെങ്കിൽ മൊബൈലിനകത്ത് ഒന്ന് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് ആസ്വദിക്കുക.
0: ഇവരുടെ ക്യാമറ കണ്ണിലൂടെയാണ് കാണുന്നത്, നമ്മുടെ മനസ്സ് ക്യാമറ കണ്ണിലൂടെയാണ് അവർ ജീവിതം കാണുന്നത്, മനസ്സുകൊണ്ട് കാണുന്നില്ല, ജീവിതത്തിനോട് അടുക്കുന്നില്ല.
1: അപകടമാണത്, ഏറ്റവും വലിയ അപകടമല്ലേ?
0: അതെ, ശരിയാണ്, അത് ഏറ്റവും വലിയ അപകടം. കാരണം എന്താന്ന് വെച്ചാൽ, നാളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും പറ്റിയാൽ, ഇത് തന്നെ അല്ലേ ആവർത്തിക്കും?
1: ഒരു കാര്യം പറയാം, സഹജീവി സ്നേഹം ഇല്ലാതെ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ?
0: പറ്റില്ല. അതാണ്,
1: മറ്റ് മനുഷ്യരെ ചേർത്ത് പിടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ?
0: ഇല്ല, പറ്റില്ല. അതാണ്, നാളെ നമുക്ക് ഈ സഹായം വേണ്ടി വന്നേക്കാം എന്നൊരു ചിന്ത, നമുക്ക് അങ്ങനൊരു ചിന്ത ഇല്ല, അതാണ് പ്രശ്നം. ഓക്കെ,
1: ചിന്തക്ക് മാറ്റം വരണം, തിരിച്ചറിവുള്ള ഒരു കാലഘട്ടത്തിലുള്ള മക്കൾ വളർന്നു വരട്ടെ
0: വരട്ടെ വരട്ടെ
1: പ്രാർത്ഥിക്കാം. തിരിച്ചറിവാണ് ഏറ്റവും വലുത്.
0: അതെ, എന്തായാലും അന്ന്
1: ചിന്താശേഷി നഷ്ടപ്പെടാത്ത ഒരു സമൂഹം.
0: അതൊക്കെ എന്തായാലും താങ്കൾ ചെയ്ത പ്രവൃത്തിക്ക് ഞങ്ങൾ വലിയൊരു അഭിനന്ദനം. കാരണം ഏറെ അതിനു വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുകളാണെങ്കിലും, അല്ലെങ്കിൽ ഈ
1: പറയുന്ന ബുദ്ധിമുട്ടല്ല, നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ നാളെ ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കും. അപ്പൊ എനിക്ക് ദൈവദൂതനെ പോലെ ആരെങ്കിലും വരും, ചിലപ്പം വരും, ചിലപ്പോ ഞാൻ അവിടെ കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചു പോകും. അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ണു തുറന്ന് കാണുകയും
0: ശരി. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം എന്തായാലും സംസാരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അപകടം ഉണ്ടായപ്പോൾ അവിടെ വീടെടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ ഒരു കൈ സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഞാൻ ആദ്യം മുതലേ ഇതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, ഒരു സഹായത്തിന് ആരും കാണത്തില്ല. ഒന്നോ രണ്ടോ പേർ ചിലപ്പോൾ കിടന്ന് അവിടെ ഓടുന്നുണ്ടാവും, പല വാഹനങ്ങൾ നിർത്താതെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും. കാരണം നിർത്തത്തില്ല, ഒരു വാഹനവും നിർത്തി കൊടുക്കാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതിന്റെ പുറകെ പോകാൻ വയ്യ, അല്ലെങ്കിൽ വാഹനം ചികിത്സയാക്കാൻ വയ്യ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ എന്ന് ഒന്ന് ആലോചിക്കുക. നമ്മൾ ആളെ, നമുക്ക് ഈ ഒരു പ്രശ്നം വന്നാൽ ഇതുപോലെയാണ് ആളുകൾ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക അല്ലേ? നമുക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡ്, ആ ഒരു സെക്കൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കാം. എത്രയും വേഗം അദ്ദേഹത്തിന് ആശുപത്രിയിൽ എത്തിച്ചാൽ ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരിക്കാം, അത് എത്രയോ വലിയ പുണ്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതെ പോകുന്ന ഇത്തരം ഒരു സമൂഹത്തിന് ഒരു മാറ്റം വരണം, അതാണ് നമ്മൾ ഈ ഒരു പരിപാടിയിൽ ആഗ്രഹിക്കുന്നത്. കൂടി വരുന്ന ഈ ഒരു പ്രവണത, അതിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു സമൂഹത്തിനെ മാറ്റേണ്ടത്. ഓക്കെ, നമുക്കൊരു ചെറിയ ഇടവേള, തിരിച്ചെത്തും.
2: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3:00.
2: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതം പകർത്തി അല്ലേ, അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അത് ആസ്വദിക്കുകയും എത്ര വ്യൂ കിട്ടിയെന്ന് ആസ്വദിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു, വർദ്ധിച്ചു വരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അടുത്തൊരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം.
3: നമസ്കാരം.
2: ആ, ഇതാരാണ്?
3: ഞാൻ നടരാജൻ എന്ന് പറയുന്നു.
2: ഓക്കെ, സ്വാഗതം. കേരളപുരത്ത് നിന്ന് സ്വാഗതം. സ്വാഗതം.
3: ഈ പറഞ്ഞ സംഭവങ്ങൾ എന്ന് പറയുന്നത് എനിക്കത് നേരിട്ട് അനുഭവപ്പെട്ട വളരെയേറെ സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് എടുത്തു പറയാം.
2: പറഞ്ഞോളൂ.
3: വർഷങ്ങൾക്ക് മുമ്പാണ്,
2: ശരി,
3: കുറെ വർഷങ്ങളായി. എനിക്ക് സുഖമില്ലാതെ ഞാനും ഭാര്യയായിട്ട് ഉള്ളത്ത് പോയി മരുന്ന് വാങ്ങിയിട്ട് തിരിച്ചു വന്ന് ബസ്സിലിറങ്ങി നടന്നു പോകുന്ന സമയത്താണ് റോഡിന് പാർട്ടിലാക്കി ഇടക്കാൻ മറ്റൊരു കുറച്ച് വഴി കൂടാണ് ഞങ്ങൾ പോകുന്നത്.
2: ശരി, ശരി.
3: അപ്പൊ ആ റോഡില് ഒരു ബൈക്ക്, ഒരു ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാരുടെ പയ്യന്മാര് വന്നു. അതൊരു ലോറി ഇടിച്ച് ധാരണമായി പോയി. അവര് ഒരുപക്ഷം ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നു. അതിന്റെ അടുത്ത് റെയിൽവേ പാളമുണ്ട്. അപ്പൊ റെയിൽവേ പാളത്തിനപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടുന്ന് ആ റെയിൽവേ പാളം കട്ട് ചെയ്ത് ഇപ്പുറത്തിറങ്ങുമ്പോൾ രണ്ട് പയ്യന്മാരും ഒന്നോടൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം. ഒരു പയ്യന്റെ അവസ്ഥ ദാരുണമായി, തലയിൽ കൂടെ വണ്ടി കയറി ഇറങ്ങി. മറ്റേ ആളുടെ അനക്കമുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് കൂടെ ഒന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട് ഒരു മനുഷ്യനും പിടിക്കാനില്ല. അതാണ് ഇന്നത്തെ ഒരു നാട്ടിലെ സ്ഥിതി. അങ്ങനെയാണ് അവസാനം എന്തോ ഞാൻ കൊറേയൊക്കെ വഴക്കം പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കടന്നു വന്നു. അതിലെ കൂടെ വണ്ടികളൊക്കെ പലതും വന്നിട്ട് കൈ അടിച്ച് നിർത്തിയില്ല. അവസാനം ഒരു വണ്ടി വന്നു, കൈ അടിച്ച് നിർത്തി. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ആ വണ്ടിയില് ആ പയ്യനെ കടത്തി കയറ്റി വിട്ടു. എനിക്ക് കൂടെ പോകാൻ കഴിഞ്ഞില്ല. ഡോക്ടർ ഞാൻ പറഞ്ഞു, തെളിയുന്നതിനേക്കാട് ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അവരെ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാൻ കൊണ്ട് വെച്ചാളാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുപോയി. ആ മനുഷ്യൻ, ആ പയ്യൻ രക്ഷപ്പെട്ടു.
2: രക്ഷപ്പെട്ടു. ഓക്കെ.
3: പക്ഷേ ആ തലയിൽ കൂടെ വണ്ടി കയറി ഇറങ്ങിയ പയ്യൻ കഴിഞ്ഞു.
2: ഓക്കെ, മനസ്സിലായി.
3: അപ്പൊ അങ്ങനെ മറ്റ്

0: കാരെ പോലെ ഉല്ലസിക്കുന്നതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇടപെടാൻ 90% ആൾക്കാരും തയ്യാറാവുന്നില്ല. അതാണ് നമ്മുടെ തമിഴ്നാട് നാടിന്റെ സ്ഥിതി.
1: അതെ, ശരിയാ.
0: എന്ന് വരും, ഇതിന് മാറ്റം വരും എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. എന്റെ ചെറുതിലേക്ക് എന്ന് പറയുമ്പോ ഇങ്ങനല്ല, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ജനമെല്ലാം ഒത്തുകൂടിയിട്ട് അതിന് വേണ്ടുന്ന നടപടികൾ ഉടൻ തന്നെ ചെയ്യുമായിരുന്നു, ഉടൻ തന്നെ. ഇന്ന് ആ ഒരു കാഴ്ചപ്പാടില്ല. ജനങ്ങളുടെ എല്ലാം മനസ്സ് മരവിച്ച അവസ്ഥയിൽ, നിർജീവാവസ്ഥയിൽ എന്ന് വേണം പറയാൻ. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി. മനുഷ്യ കോലങ്ങൾ മാത്രമേ ഉള്ളൂ 90%.
1: മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ അല്ലേ, ഹൃദയമില്ലാത്ത മനുഷ്യനാവുന്നു. ഒന്നിനോടും അവർക്കൊരു സിമ്പതി ഇല്ല.
0: ഇല്ല, അങ്ങനൊന്നില്ല. എല്ലാരും തന്നിലേക്ക് മാത്രം ചിനങ്ങി
1: പോവുകയാണ്.
0: ആ അവസ്ഥ ഒന്ന് മാറിക്കിട്ടണം നമ്മുടെ നാട്ടില്. പഴയകാല സൗഹൃദ ജീവിതം ഉണ്ടായി വരണം. അതിനെ ഉണ്ടാവുമെന്നുള്ള കാര്യം തമ്പുരാൻ മാത്രമേ അറിയാവൂ.
1: ഈ സൗഹൃദങ്ങൾ, ഇപ്പോ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോ ഈ സൗഹൃദങ്ങൾ ചില സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ സൗഹൃദങ്ങളാണ് ഏറ്റവും വലുത്. നല്ല സൗഹൃദങ്ങൾ, അതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട നല്ല സൗഹൃദങ്ങൾ, അതാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ഈ ഇപ്പൊ തന്നെ അയൽപക്കവുമായി ബന്ധമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്
0: പലപ്പോഴും. അയൽപക്കത്ത് താമസിക്കുന്നവരെ തിരിച്ചറിയുന്നവർ വളരെ അപൂർവമാണ്.
1: അതെ അല്ല, ഞാനിപ്പോ അതിൽ ഏറ്റവും സന്തോഷിച്ചത് താങ്കൾ ഇപ്പൊ വിളിക്കുന്ന എനിക്കൊന്ന് കേരളപുരം അല്ലേ, കേരളപുരത്തു നിന്നല്ലേ ചേട്ടൻ വിളിക്കുന്നേ. ഞാനിതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും മനസ്സിലായത്, കാരണം നമ്മളെയൊക്കെ ടൗണിലേക്കൊക്കെ വരുമ്പോ ആർക്ക് സമയമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഒരു മരണമായാലും എന്താണെങ്കിലും ഒക്കെ നമ്മൾ പെട്ടെന്ന് വന്ന് അറ്റൻഡ് ചെയ്തങ്ങ് തിരിച്ചു പോകും. പണ്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണം നടന്നാൽ അടുത്തടുത്ത വീടുകളിലുള്ളവരാണ് കാര്യങ്ങളൊക്കെ
0: ചെയ്യുന്നത്.
1: ചെയ്യുകയും ചെയ്യുന്ന
0: നമ്മൾ അതെ,
1: ഞാനിത് പറയാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനോട് അടുത്ത ഒരു സ്ഥലത്താണ് വന്നത്, ഒരു മരണം ഞാൻ അവിടെ കണ്ടത്. എനിക്ക് തോന്നുന്നു ഇത്രയും സ്നേഹമുള്ള അയൽപക്കങ്ങൾ, അതായത് ഒരു ഒരു വീട്ടിലെ മരണത്തിന് വീടിന് ചുറ്റുമുള്ള ആളുകളാണ് അവിടുത്തെ കാര്യങ്ങൾ, അതായത് ബന്ധുക്കളെ പോലും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ആ ചടങ്ങ് നടത്തുകയാണ്. ഞാൻ ആലോചിക്കുകയാണ് അത് ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമാവുന്നു നമുക്ക്.
0: ഗ്രാമങ്ങളിലാണ്
1: നിലനിൽക്കുന്നു. അതെ, അത് വളരെ, അതെ, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരെങ്കിലും ഇനിയും വരട്ടെ, അവരെ കണ്ടൊരു സമൂഹമെങ്കിലും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയക്കുറവ് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ബന്ധങ്ങൾ കൂടി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊരു
0: പല പ്രാവശ്യങ്ങൾ അപകടങ്ങൾ കഴിഞ്ഞ് മരണത്തിന്റെ വക്കൽ വരെ എത്തിയിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. അനന്തര നടപടികൾ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ബിജിയേജിന്റെ ആളാണ്. എന്നിട്ടും കടന്നു പോകാതെ ഇന്നും ജീവിക്കുന്നു.
1: അപ്പൊ
0: ഇപ്പോഴും എന്നാൽ കഴിയുന്നത് ആർക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു വ്യക്തത മനസ്സിലാക്കുന്നത്. ശരീരം ഇത്ര ആരോഗ്യ നിലയിലല്ല എങ്കിൽ പോലും
1: ഓക്കെ ഏട്ടാ, നല്ല, എന്തായാലും വളരെ സന്തോഷം സംസാരിക്കാൻ സാധിച്ചപ്പോൾ. നമുക്ക് മറ്റൊരു കൗളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ബിഡി പറഞ്ഞാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ ഹലോ
2: ഹലോ, ഞാൻ
1: നൂർജാൻ. ചേച്ചി സ്വാഗതം. കേക്കുന്നില്ല ചേച്ചി?
2: കേക്കുന്നുണ്ടോ?
1: ആ ഇപ്പൊ കേക്കാം, പറഞ്ഞോളൂ ചേച്ചി. കേക്കാൻ പറ്റുന്നില്ലല്ലോ. ഹലോ നൂർജാൻ ചേച്ചി, ഹലോ ഹലോ. ആ കോൾ എനിക്ക് തോന്നുന്നു വ്യക്തമല്ല എന്ന് എനിക്ക് തോന്നുന്നു. നൂർജാൻ ചേച്ചി ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നൂർജാൻ ചേച്ചി ഒന്നും കൂടെ ശ്രമിക്കുമ്പോൾ ഇപ്പം നിന്ന് സംസാരിച്ച സ്ഥലത്തു നിന്ന് അല്പം മാറി നിന്നിട്ട് വിളിക്കുക കേട്ടോ. എനിക്കൊന്നും എന്തോ റേഞ്ചിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്നതൊന്നും തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് മാറി നിന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474 2931111. ഈ നമ്പറിലേക്ക് ഇതിലേക്ക് തന്നെ വിളിക്കുക. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു എന്താ പറയുക, ക്യാമറകൾ ഉപയോഗിക്കുന്ന ഒരാളുടെ സ്വകാര്യതകളെ മാനിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ പരിഗണിക്കാതെ എത്രയും വേഗം ഒരു വീഡിയോ എടുക്കുക എന്നുള്ളൊരു മനോഭാവം മാത്രമായിട്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒരു തലമുറ നമുക്ക് വന്നുകൊണ്ടിരിക്കും.

0: അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നു, ഇനി വരുന്നതും ഇങ്ങനെയാകുമോ എന്നുള്ളൊരു ഭയം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കളെല്ലാം പറഞ്ഞ പലപ്പോഴും അപകടങ്ങൾ വരുമ്പോൾ ഒരു കൈ സഹായത്തിന് ആരും എത്താതെ മാറി നിൽക്കുന്നു. പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ ഒരുപാട് പേരുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ഇതുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ പലരുമൊക്കെ ഇടപെടുന്നു. അത് മതിയോ, നമുക്കിങ്ങനെയാണോ നമ്മുടെ സമൂഹം വരേണ്ടത്? നമ്മൾക്ക് സഹജീവികളോടൊരു കരുണ ഉണ്ടാവണ്ടേ? ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളുടെ തലമുറ അറിഞ്ഞു വളരട്ടെ അല്ലേ. അടുത്ത ഒരു കൗളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
1: നൂർജഹാൻ തന്നെയാണ്.
0: നൂർജഹാൻ ചേച്ചി, എപ്പ കേക്കാൻ ചേച്ചി, പറഞ്ഞു ചേച്ചി.
1: ആ, നമ്മള് ഇപ്പൊ ഡിജിറ്റൽ യുഗത്തിൽ നവമാധ്യമങ്ങൾ വിവരങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഈ അപകടങ്ങളും മരണങ്ങളും പോലുള്ള അതീവ സങ്കടകരമായ സാഹചര്യം
0: അതിനെ മുമ്പിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നുണ്ട്. മരണമൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയുന്നുണ്ട്, പക്ഷെ അവർക്കാർക്ക് സഹായം ചെയ്യൂല.
1: ശരിയതാണ്, പലപ്പോഴും പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകളോ മാനവീയതയൊന്നും അവർ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്നലെ മെനഞ്ഞാൽ തന്നെ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതാ, വീട്ടിൽ കണ്ട് കുഞ്ഞുങ്ങൾ ബൈക്ക് റീൽസ് ചെയ്ത് മരിച്ചു കിടക്കുന്നത് എന്തൊരു കണ്ടപ്പോ വല്ലാതെ വന്നു.
0: റീൽസ് എടുക്കാൻ വേണ്ടി സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും.
1: ആ, എനിക്കങ്ങ് വല്ലാതെ വന്നു ശരീരം കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങ് അത് ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ ഇടുന്നിടുന്ന ഇന്ന് ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. ഈ അപകടം നടന്നതും പരിക്കേറ്റവർ രക്ഷിക്കാനോ സഹായിക്കാനോ ശ്രമിക്കുന്നതിന് പകരം ആ ദൃശ്യങ്ങൾ മൊത്തത്തിൽ അങ്ങ് പകർത്താൻ പലരും മത്സരിക്കുവാണ്. ലൈക്കുകളും ഷെയറുകളും നേടുക എന്ന ഇതാണ് പലരുടെ മനുഷ്യത്വത്തിന് ഏറ്റവും മംഗലായിട്ട് മാറുന്നത്. ഇത് മനുഷ്യ അതൊരു മനുഷ്യത്വം ഇല്ലാന്നാണ് കാണിക്കുന്നത്.
0: സോഷ്യൽ മീഡിയ ഇങ്ങനൊരു ഇത് കൂടെ ഒരുക്കുമ്പോഴത്തേക്കും മനുഷ്യത്തിന്റെ മനുഷ്യത്വം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി തോന്നുന്നല്ലേ.
1: ആ, ഇപ്പൊ ഈ പുതിയ ജനറേഷൻ ഇങ്ങനെ വരാൻ എന്താണ് ഇങ്ങനെ ആയി പോകുന്ന നമ്മൾ ചിന്തിക്കാറുണ്ട്.
0: സ്ക്രീനിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മൊബൈലിൽ മാത്രം നമ്മൾ ലോകം കാണുന്നു
1: എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ മരണപ്പെട്ടവരുടെ ക്രൂരമായ ദൃശ്യങ്ങളും രക്തപുരണ്ട ചിത്രങ്ങളും എന്നിവയൊക്കെ വളരെ മടിയും കൂടാതാണ് അവര് പ്രചരിച്ചു വിടുന്നത്. അത് ഇത് അല്ല, ഈ വ്യക്തികളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ സ്വകാര്യതയും അന്തസ്സിനെയും ഇത് പാടെ തകർക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കുടുംബങ്ങളുടെ ഈ മാനസികാവസ്ഥ കൂടെ ആരും ഇപ്പൊ മാനിക്കാറില്ല. അതുപോലെ ഒരു പ്രിയപ്പെട്ടവർക്ക് അപകടം പറ്റിയെന്നോ അവർ മരണപ്പെട്ടുവെന്നോ ഉള്ള വിവരം അവരറിയുന്നതിന് മുമ്പെയാണ് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത്.
0: അത് ചില സാഹചര്യങ്ങളിൽ വലിയ അപകടമാണ്. എന്താന്ന് വെച്ചാല് ഒരു പക്ഷേ നമ്മളെ പ്രിയപ്പെട്ടവരുടെ അവരുടെ മരണം അവര് നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരിക്കില്ല. സാവകാശം വളരെ തന്ത്രത്തിൽ അവരോട് കാര്യങ്ങൾ പറയണം, അവർക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഷോക്ക് ആയേക്കാം. പക്ഷേ അങ്ങനെ കരുതി പ്രിയപ്പെട്ടവരോട് പറയാതിരിക്കുമ്പോഴായിരിക്കും സോഷ്യൽ മീഡിയ അവർ നോക്കുമ്പോഴത്തേക്ക് ഈ വാർത്ത അവരുടെ കയ്യിലെത്തുന്നത്.
1: അത് മാത്രമല്ല, ജീവത്തിന്റെ മരണം തന്നെ അങ്ങനെ ഒരു സംഭവമാണ്. കാരണം അത് അത് പോസ്റ്റുകളിലൂടെ അവൻ കണ്ട് സാമൂഹ്യ മീഡിയ കണ്ട പേരില്ലേ അവൻ ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ അത് സത്യാവസ്ഥ എന്താന്ന് അറിയാതില്ല ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ഒരു ജീവൻ ഇങ്ങനെ ബലിയാടാക്കേണ്ടി വന്നില്ലയോ ഇങ്ങനെയുള്ള ഇത് ക്രൂരത മോന്തരം.
0: അതാ
1: ഇനി അതുപോലെ തന്നെ ഈ അംഗീകരണ ഈ അവരെ ഉണ്ടാക്കുന്ന മാനസികാഘാതം
0: മാത്രമല്ല പലരുടെയും എന്താ പറയാ അവരുടെ തന്നെ പേര് നശിപ്പിക്കുന്ന രീതിയിൽ അവരുടെ പലതരത്തിൽ അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മുടെ കയ്യിരിക്കുന്ന ഒരു ഫോൺ കൊണ്ട് ആരെയും എന്തും പറയാം എന്നൊരു ഒരു ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് ചെയ്യാം,
1: ഈ മരണങ്ങളൊക്കെ സെലിബ്രിറ്റികളുടെയാണ് ഇപ്പൊ എടുക്കുന്ന വീഡിയോകൾ, അല്ലാതെ സാധാരണക്കാർ വീട്ടിലും ഒന്നും എടുക്കത്തില്ലല്ലോ.
0: അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളത് വിചാരിക്കുന്നത് അവരുടേതാകുമ്പോ കൂടുതൽ ആളുകൾ കാണും അത് എന്നുള്ളതുകൊണ്ട് അവിടെ തിക്കും തിരക്കും കൂടുതലാ. ഈ പറയുന്ന പ്രശസ്തരല്ലാത്ത സ്ഥലങ്ങളിലും കാണും, ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഒരു വന്ന് നമ്മൾ നോക്കുമ്പോ ഈ പറയുന്ന ബന്ധുക്കളുടെ അടുത്ത് ക്യാമറയായിട്ടൊക്കെ ആളുകൾ ഉണ്ടായിരിക്കാം, എന്ത് കാര്യത്തിനാന്ന് അറിയത്തില്ല.
1: അതുപോലെ അപകടത്തിന്റെയും മരണത്തിന്റെയോ യഥാർത്ഥ കാരണം അന്വേഷിക്കുന്നതിന് മുമ്പ് സ്വന്തമായ നിഗമനങ്ങളും ഉപഭോഗങ്ങളും വാർത്തകളായി പ്രചരിപ്പിക്കാൻ പലപ്പോഴും പല ഗ്രൂപ്പുകളും മുതിരുന്നുണ്ട്. ഇത് വലിയ വ്യക്തിഹത്യയിലേക്കോ വലിയ സാമൂഹിക സംഘർഷങ്ങളിലേക്കോ ചെന്നെത്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നവമാധ്യമം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ ഡിജിറ്റൽ സംസ്കാരം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ സഹായ മനസ്സിലാണ് നമ്മൾ മുൻഗണന. അല്ല, ഒരു അപകട സ്ഥലത്ത് ക്യാമറ ഫോണുകൾക്കാൾ ആദ്യം ഉയരേണ്ടത് സഹായിക്കാനുള്ള ഒരു കൈകളാണ് വേണ്ടത്. ആ ചിന്തിച്ച് മാത്രം
0: അത് മാത്രമല്ല, ചില വീഡിയോകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തുന്നത്. ഇതിന്റെ ശരിക്കും സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കാറില്ല, കാരണം അതിന് മുൻപോ അതിന് പിൻപോ എന്ത് നടന്നു അറിയത്തില്ല. കുറച്ചു ഭാഗം നമ്മൾ കാണുന്നു, നമ്മൾ കുറെ കമന്റ് പിന്നിടുന്നു. ഈ കമന്റിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ ശരി ആരാണോ തെറ്റെന്ന് നമ്മൾ അറിയുന്നില്ല. സോഷ്യൽ മീഡിയ അങ്ങ് വിധിക്കും. ഇന്ന ആള് കുറ്റം എന്ന് വിധിക്കുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും.
1: ചിലർക്ക് ചില ഈ നാരി മൈൻഡുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് നല്ല മനസ്സുള്ളവരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. അത് ചിന്തിച്ച് മാത്രം നമ്മൾ ചെയ്യത്തെയാണ്. ഈ ദൃശ്യം എന്റെ കുടുംബങ്ങൾ ഒരാളുടെ ഇതാണെങ്കിൽ ഞാൻ ഇത് ചെയ്യുമോ എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ഉത്തരവാണത്. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളോ മാധ്യമ ഈ വ്യാജ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ അവ അത് പ്രോത്സാഹിപ്പിക്കാതെ നമ്മൾ അതിന് അതിനെ റിജക്ട് ചെയ്യാൻ മുതിരുക.
0: ഫേക്ക് ന്യൂസ് ഒരുപാട് വരുന്നുണ്ട്. ശരിയാണ്, നമ്മൾ അറിയുന്നില്ല. നമ്മളെ കയ്യിൽ നമ്മൾ അറിയാതെ നമ്മളും എടുത്ത് ഷെയർ ചെയ്യും ചിലത്.
1: അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ എത്രയും വളർത്തേണ്ടത് വളർത്തും വളർന്നു വരുമ്പോൾ നമ്മുടെ മനുഷ്യത്വവും സഹജീവികളോടുള്ള ആദരവുമാണ് ഏറ്റവും പ്രധാനം.
0: അതുപോലെ സാങ്കേതിക വളരുന്നു, മനുഷ്യന്റെ മനസ്സ് ചുരുങ്ങുന്നു അല്ലേ.
1: അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ മരണത്തിനും അപകടത്തിലും മര്യാദ പാലിക്കുന്നത് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും സാമൂഹ്യ ഉത്തരവാദിത്തം കൂടാണ്.
0: തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം ഒരു അപകടമായാലും മരണമായാലും അവിടെ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്, അടിസ്ഥാന മര്യാദകൾ എന്നൊരു കാര്യമുണ്ട്. അത് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ള സത്യമാണ്.
1: അതിലിപ്പൊ ഇവരൊരെന്നെ പ്രചരിപ്പിക്കുമ്പോഴും നമ്മുടെ സ്വന്തമാണെന്ന് കരുതി ഒന്ന് ആ ചിന്ത കൊടുക്കുക പോവുക. അല്ലെങ്കിൽ ഇനിയും ഒരുപോലെ ദുഃഖങ്ങളും ഇനി നേരിടേണ്ടി വരും. ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക ഒന്നാമത്തെ കാര്യം.
0: ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ ചേച്ചി, സന്തോഷം. എന്തായാലും കുറെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയുടെ വളർച്ച എത്രത്തോളം നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു ഇടവേള.
2: മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.
0: മിണ്ടിയും പറഞ്ഞും തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10:50 ഇനി അധികം സമയം നമുക്കില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ,
3: ശ്രീലക്ഷ്മി ഞാനാണ്.
0: നമസ്കാരം, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം.
3: വണ്ടി പോകുമ്പോന്ന് മറിഞ്ഞു വീണു.
0: ആ,
3: ഇവിടെ വാടിയിൽ വെച്ച്.
0: ശരി,
3: ഓട്ടോ ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്.
0: ശരി,
3: അപ്പൊ ഞാൻ മറിഞ്ഞ അവർ കാറ് കയറി വന്ന കാറ് അവിടുന്ന് ഇടയ്ക്ക് നിന്ന് കയറി വന്നപ്പോഴാണ് ബ്രേക്ക് പിടിച്ചത്.
0: ശരി,
3: ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചപ്പോ എന്നെ എടുത്തടിച്ചു.
0: മനസ്സിലായി.
3: എടുത്തടിച്ച് ഞാൻ അങ്ങ് വീണ് നടുവിനൊക്കെ പ്രശ്നമായി, കാലിച്ചിരി മുറിഞ്ഞ്. അപ്പൊ അവിടുന്ന് ആട്ടോക്കാരൻ പാടെല്ലാം ഓടി വന്ന് എന്നെ പൊക്കിയെടുത്തു. പൊക്കിയെടുത്ത് വണ്ടിയൊക്കെ എടുത്ത് വെച്ച് എല്ലാം മരുന്ന് വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയും ഒന്നും വേണ്ട, ഒന്നും പറ്റിയില്ല വലുതായിട്ടൊന്നും. അത് കാറ് കയറി വന്നോണ്ടാണ് ഇപ്പൊ ബ്രേക്ക് ചെയ്തോണ്ട് അതാണ് ഈ അപകടം നടക്കാനുള്ള കാര്യം. പക്ഷെ ആൾക്കാർ നല്ല ആൾക്കാരും ഉണ്ട്.
0: ഓക്കെ, അതുണ്ട് അതുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല.
3: ഉണ്ട്, പിന്നെ മോശപ്പെട്ട ആൾക്കാരും ഉണ്ട്, മനസ്സില്ലാത്തവരുണ്ട്, മനസ്സുള്ളവരും ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ്.
0: അതെ അതെ,
3: പലതരം പൊതുജനം പലവിധം. എല്ലാവരും അങ്ങനെ കരുതാൻ പറ്റുമോ?
0: അല്ല, നമ്മളീ പറഞ്ഞു വരുന്നത് ഒരു ഒരു കൂട്ടം ആളുകളുടെ ചിന്തയിൽ വരുന്ന മാറ്റം, അത് നമ്മള് മാറണം.
3: ആ ഒരു
0: അതിലേക്ക് തന്നെ അങ്ങ് പോയാൽ പിന്നെ ആരും കാണില്ല നമ്മൾക്ക് ഒരു കാലം കഴിഞ്ഞ സഹായത്തിന്. ഇപ്പൊ കൊറേ ഇപ്പൊ കുറച്ചു പേരൊക്കെ ഉണ്ട്. അതെ, ആ ഒരു ഇത് മാറണം.
3: അതിനാണ്
0: അതെ അതെ.
3: അങ്ങനെ മാറുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും സഹകരിക്കുക.
0: എനിക്ക് വളരെ സന്തോഷം. എന്നാലും നമ്മളീ പറയുന്ന പ്രത്യേകിച്ച് നമ്മൾ ഈ ഓട്ടോ ചേട്ടന്മാരെ എടുത്തു പറയേണ്ട, അവരുടെ പലപ്പോഴും പല പ്രശ്നങ്ങളും അപകടങ്ങളും നടക്കുമ്പോൾ അവരാദ്യം വരാറുണ്ട്. അവരുടെ ഓട്ടോയിലായിരിക്കാം പലപ്പോഴും ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം അവരാണ്, അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭയങ്കര സഹായം തന്നെയാണ്. നമുക്ക് ഇല്ലെന്നല്ല, അവരെയൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടവർ തന്നെയാണ്. പല അപകടങ്ങളും നമ്മൾ അവരെ കാണാറുണ്ട്. ഓക്കെ, എന്തായാലും അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ചെറുപ്പക്കാരാണ് ഈ കൂടുതൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന അല്ലെങ്കിൽ ക്യാമറ എടുക്കുന്ന, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ സഹായം ചെയ്യാൻ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഓ ചെറുപ്പക്കാരെ ഇവരൊന്നും സഹായം ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നെങ്കിലും അവരായിരിക്കാം ചിലപ്പോൾ ആദ്യം എത്തുന്നത്. അങ്ങനെയുള്ള ഈ കുട്ടികളും നമുക്കിടയിലുണ്ട്. അപ്പം അതാണ് ഈ എല്ലാവരും ഒരുപോലെ എന്നല്ല നമ്മളീ പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാർ കുട്ടികളുണ്ട്, അതേപോലെ തന്നെ നല്ലവരായ കുറേ ആളുകളുണ്ട്. അവരിലൊക്കെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നും പല അപകടങ്ങളിലൊക്കെ പറ്റിയിട്ടും പലരും ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കാരണം എന്തും വേണ്ടി ബുദ്ധിമുട്ടിയാണ് അവർ അപകട സ്ഥലത്തു നിന്ന് ഓരോരുത്തരെ രക്ഷപ്പെടുത്തുന്നതിന് എത്രയോ നേരം ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ എന്നാൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ ചിന്താഗതികൾ മാറിപ്പോകുന്നു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ഇതൊരു ബോധവൽക്കരണമാണ്. അങ്ങനെ വരാതിരിക്കുക, അത് അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ഉണ്ടാകേണ്ട ചില മനുഷ്യത്വം, മാനുഷിക മൂല്യം എന്നൊക്കെ പറയത്തില്ല, നമ്മളൊരു സഹജീവിയോട് കാണിക്കേണ്ട കരുണ, ഇതൊക്കെ നമ്മളിലേക്ക് വളർത്തണം. നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് ഉണ്ടാവണം. നാളെ ഒരു കാലത്ത് ആർക്കും ആരുമില്ലാതെ സഹായത്തിൽ നമ്മളൊക്കെ ഈ തെരുവിൽ അല്ലെങ്കിൽ റോഡിൽ വീണാൽ ഒരു കൈ താങ്ങ് ആരുമില്ലാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ്. അങ്ങനെ ഒരു തലമുറ മാത്രമായി വളർന്നു വരാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണമാണിത്. എപ്പോഴും നമ്മൾ ഈ ആലോചിക്കേണ്ടത് നാളെ നമുക്കും ഉണ്ടായേക്കാം, നമുക്കും ഒരു സഹായം വേണമെങ്കിൽ നമ്മൾ ഒരു അപകടം കണ്ടാൽ തിരിഞ്ഞു പോവാതെ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ആദ്യം കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കോളിലേക്ക് കൂടെ പോകാൻ നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, നമസ്കാരം.
4: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി.
0: ഗുഡ് മോർണിംഗ്. ചേച്ചി സ്വാഗതം. ചേച്ചി പറയൂ. ചേച്ചി,
4: ഞാൻ ഈ മാനുഷിക പരിഗണന എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അത് ബാധകമാണ് അല്ലേ? ഇപ്പൊ നമ്മള് റോഡിൽ കൂടെ
0: പോകുന്നവരല്ലേ?
4: എന്തോ
0: മനുഷ്യരല്ലേ?
4: ആ, മനുഷ്യരുടെ കാര്യം പറഞ്ഞേ. ഏത് മേഖലയിലുള്ളവർക്കും മാനുഷിക പരിഗണന പറഞ്ഞിട്ടുള്ളതാണ്. നമ്മള് സാധാരണക്കാരന് മനുഷ്യർക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് മാത്രമല്ല മാനുഷിക പരിഗണന. ഇപ്പൊ നമ്മളൊരു ആള് റോഡിൽ കിടക്കുന്നു, ആക്സിഡന്റ് പറ്റി, നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ അയാൾ പോകുമ്പോൾ അയാൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നതായിരം അല്ലേ? അപ്പം അയാളുടെ എമർജൻസി ആയിട്ട് പോകുന്ന ആള് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, എത്തിച്ച് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെ ഉത്തരവാദിത്തം ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കുക
0: അല്ലേ?
4: മറ്റേ ആളെ റിലീസ് ചെയ്യുക,
0: അതല്ലേ ചെയ്യണ്ടേ?
4: അത് മെയിൻ കാര്യമാണ്. അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാവണം. പിന്നെ ഹോസ്പിറ്റലുകാർ ഉടനെ പറയും നിങ്ങൾ നിൽക്കൂ, അത് പോലീസ് വരട്ടെ, ആക്സിഡന്റ് കേസാണ്, പോലീസ് വന്നിട്ട് ഇടപെട്ട് മാറ്റി. അപ്പൊ പോലീസിന്റെ കുറെ ന്യായങ്ങളും പ്രൊസീജിയേഴ്സും. എന്നാൽ ഇവരെ റിലീസ് ചെയ്തിട്ട് അവര് നവബോധം വീഴുവോ എന്തെങ്കിലും സമയത്ത് അവരുടെ വീട്ടുകാരെ അറിയിക്കുക. അങ്ങനെ എന്തെങ്കിലും ഇത് മറ്റൊരു റിലീസ് ചെയ്യുക, അതാ ചെയ്യണ്ടേ? അത് മെയിൻ കാര്യമാണ്. അപ്പൊ അവര് വിചാരിക്കും നമ്മൾ അവിടെ ചെന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മളെ ഒന്ന് നമ്മളെ ഒന്ന് മനസ്സിലാക്കാതെ നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കാണാനോ, ആളും മക്കൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ, അങ്ങനെ എന്തെങ്കിലും
0: കാര്യങ്ങളാവാം. നടക്കണില്ല.
4: അപ്പൊ അത് അവര് അവിടെ ചെന്ന് അവരൊന്ന് റിപ്പോർട്ട് ചെയ്ത്, ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്ത്, പോലീസ് വന്നോ വരാതെയോ, അതൊക്കെ പിന്നെ ഹോസ്പിറ്റലുകാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ട് അവരെ റിലീസ് ചെയ്യാം അല്ലേ? അത് ചെയ്യണം. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പിന്നെ പറയേ വേണ്ട, അത് എല്ലാം ഫേക്ക് ആണ്. കൂടുതലും നല്ല കാര്യങ്ങളും ഉണ്ട്, എന്നാ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ,
0: നല്ല കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അപ്പൊ അറിയുന്നുണ്ട്, പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റുന്നുണ്ട്. അതുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്,
4: നല്ല കാര്യങ്ങൾ കൂടുതലും. ഇപ്പൊ 90% നല്ല കാര്യങ്ങളാണെങ്കിലും 10% ആയിരിക്കും ഈ ഫേക്കും കാര്യങ്ങളും ഒക്കെ. അപ്പൊ മനുഷ്യർ അതിന്റെ പുറകില് ഈ ഇതിന്റെ മാധ്യമങ്ങളുടെ പുറകിൽ പുറകാതെ നമ്മളെ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നമ്മളാൽ കഴിയുന്ന സഹായങ്ങള്, അത് ഒരു ജീവനാണെങ്കിലും എന്താണെങ്കിലും, ഈവൻ ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കാണെങ്കിലും ഒരു ഫുഡാണെങ്കിലും നമുക്ക് നമ്മളെ കഴിയുന്ന നമ്മളുടെ പരിമിതിയിൽ നിന്ന് നമ്മൾ ചെയ്യുക. അത് ഓരോരുത്തരും ചെയ്യുക. പിന്നെ ഇതൊരു ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാരും അത്
0: തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്, പലപ്പോഴും ആരും കണ്ട ഒന്ന് മൈൻഡ് ചെയ്യാതെ ചിലപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ തന്നെ പലപ്പോഴും കാണാറുണ്ട് വീഡിയോ ഒക്കെ വരുമ്പോ, ഈ അടുത്തൂടെ പോകുന്നൊരു മൈൻഡ് ചെയ്യാതെ ഒക്കെ പൊക്കളയും. നമുക്ക് വിഷമം തോന്നും, ചിലപ്പോ ആ കിടക്കുന്ന വ്യക്തിക്ക് ബോധമില്ലാതെ കിടക്കുമായിരിക്കും,
4: കിടക്കുമായിരിക്കും. അത് ഇന്ന് നാളെ, ഇന്ന് നമുക്ക് വല്ലവർക്ക് വേറെ ഒരാൾക്ക് നാളെ നമുക്കും വരാം.
0: അതെ.
4: അപ്പം ആ ഒരു മനസ്സിൽ, ആ ഒരു മനസ്സുകൊണ്ട് മാത്രം മനുഷ്യനെ മുന്നോട്ട് ജീവിക്കുക. അങ്ങനെ ഒരു അവസ്ഥ നമുക്കും ഉണ്ടാവും നാളെ. നാളെ എന്നുള്ളൊരു കാര്യമുണ്ട്, ഇന്ന് മാത്രമല്ല നാളെ എന്നുള്ള കാര്യം മനുഷ്യൻ ചിന്തിക്കണം.
0: പിന്നെ ചില കാര്യങ്ങൾ, ചില മുൻധാരണ നമുക്കുണ്ട്. ഓ, ചിലപ്പോ കിടക്കുന്ന മനുഷ്യൻ ചിലപ്പോ അസുഖം വന്ന് കിടക്കുന്നതായിരിക്കാം, ഒരു അപകടം പറ്റി കിടക്കുന്നതായിരിക്കും എന്തോ. പക്ഷെ നമ്മൾ വിചാരിക്കും അയാൾ എന്തോ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം പറ്റിയതാണ് എന്ന്
4: പറഞ്ഞാൽ അറ്റാക്ക് പോലെ വന്ന് കിടക്കുക. ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയോ എന്തെങ്കിലും CPR കൊടുക്കാൻ അറിയാവുന്നവർ ഓടി വന്ന് CPR കൊടുക്കുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമ്മളെ മനുഷ്യൻ കഴിയുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ വിളിക്കുക. മാധ്യമങ്ങൾ അത് പിന്നത്തെ രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ ഈ ആൾക്കാർ ഇങ്ങനെ എടുത്തിരുന്ന അതൊരു ഒരു സൈസ് സാഡിസ്റ്റുകളാണെന്ന് ഞാൻ പറയും.
0: വെറും സാഡിസം. അതാണ് ഞാൻ പറഞ്ഞത്, അത് അതിനെ എങ്ങനെ മുതലാക്കാം ആ ഒരു സാഹചര്യം, അതിലൂടെ നമുക്ക് എങ്ങനെ വൈറലാവാം എന്നുള്ള ഒരു മനസ്സ് മാത്രമായി നമ്മൾ പോവുകയാണ്.
4: നമുക്ക്
0: മനുഷ്യത്വമില്ലായ്മ, അതാണ് ഏറ്റവും പ്രധാനം. ആരോടും കരുണയില്ല. ഓക്കെ, ഏതായാലും ചേച്ചി സന്തോഷം. അതെ അതെ, സന്തോഷം ചേച്ചി, ചേച്ചി സ്വാഗതം. സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോ ഏതായാലും നമ്മുടെ ഇന്നത്തെ വെണ്ടിയും പറഞ്ഞതിന്റെ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് ശരിക്കും പറഞ്ഞ ഇതൊരു ബോധവൽക്കരണം പോലെയായിരുന്നു. നമ്മൾ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു നടന്റെ മരണം നടന്ന സമയത്ത് ഇതേറെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള വീഡിയോകളുടെ കടന്നുകയറ്റം, ക്യാമറകളൊക്കെ കടന്നുകയറ്റം, ഓരോ വ്യക്തികളും വന്നുമെടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ ഒരു പ്രൈവസി, ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഏറെ ചർച്ച ചെയ്യുകയും അതിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ വരുന്ന ഇത്തരം സ്ഥലങ്ങളിൽ അവർക്ക് അല്ലെ ബന്ധുക്കൾക്ക് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഒക്കെ എന്തുകൊണ്ടായിരിക്കാം, ഇതൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഇവരിലൊരു മാറ്റമാണ് ആവശ്യം അല്ലെ. നമുക്കൊരു ഔചിത്യബോധം വേണം. എങ്ങനെ, എന്ത് കാര്യം, എവിടെ ചെയ്യാം, ചെയ്യരുത് എന്ന് ചിന്തിക്കാനും കൂടി നമുക്ക് കഴിയണം. നമ്മുടെ കൈയിരിക്കുന്ന ക്യാമറ നല്ലതിനും ചീത്തയായുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് ചിലപ്പോൾ ചില സമയത്ത് നല്ല പിഴയും തടവും ഒക്കെ കിട്ടുന്ന രീതിയിലേക്കും പോകും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അത് മനസ്സിൽ തന്നെ വെക്കുക, കരുതിയിരിക്കുക എന്നിട്ട് വേണം ഈ ക്യാമറകൾ ഉപയോഗിക്കാൻ എന്നും കൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മിണ്ടിയും പറഞ്ഞ പരിപാടിയിൽ നിന്നും വിട പറയുന്നു. ശ്രീലക്ഷ്മി MS.

0: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ് ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ്ജാത്താ അപ്പനാ വർത്തമാൻ സുധാരണയുടെ സാഥി ബെഹത്തർ ഭവിഷ്യത്തെ ബാരമേ സോച്ചനെ ലഗ്ത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സുഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടിയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൂടിയുണ്ട് ഞാൻ സഖി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മടി മാറ്റിവെക്കാം, നമ്മുടെ മാറ്റങ്ങൾ തുടങ്ങാം എന്നുള്ള ടിപ്സിലെ ബാക്കി ഭാഗങ്ങളാണ് പറയുന്നത്, ബാക്കി ടിപ്സാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. 2 മിനിറ്റ് ഫോർമുല, അതായത് 2 മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു ഫോൺ കോൾ ആണെങ്കിൽ അത്, അതല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒരു ബില്ലടയ്ക്കലാണെങ്കിൽ അത് എന്നിവ കണ്ടാൽ അത് അപ്പോൾ തന്നെ നമുക്ക് ചെയ്തു തീർക്കാം. ഇതൊരു നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരും. അതായത് നമുക്ക് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ അലസരും മടിയന്മാരുമായി തീരും. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാകും. നമ്മൾ എപ്പോഴും എന്തൊക്കെയോ ചെയ്തു എന്ന് മനസ്സിലൊരു ഒരു സന്തോഷമുണ്ടാകും. അടുത്തത്, കൺമുന്നിൽ നമ്മളെ എപ്പോഴും ഒരുക്കി വെക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഷൂസ് അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്രസ്സൊക്കെ കൺമുന്നിൽ തന്നെ എടുത്തു വെക്കാം. എഴുതണമെന്നുണ്ടെങ്കിൽ ബുക്ക് തുറന്നു വെക്കാം. അതുപോലെ നമുക്കിതൊക്കെ തുടങ്ങാനുള്ള മടി കുറയ്ക്കാൻ ഇത്തരം ഈ ഒരു വിഷ്വൽ ക്ലൂസ് എന്ന് പറയും, അതായത് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അത് നമുക്ക് തരുന്നത് ഇത് തുടരാൻ സഹായിക്കും. അതുപോലെ ഡിജിറ്റൽ ശല്യങ്ങൾ ഒഴിവാക്കണം. ജോലി ചെയ്യുമ്പോൾ ഫോൺ അടുത്ത മുറിയിൽ വെക്കണം. ഫോണിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ കാത്തു നിൽക്കുന്നതാണ്. അവരെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം. ഒരു കൂട്ട് കണ്ടെത്തണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് സുഹൃത്തിനോടോ വീട്ടുകാരോടോ പറയാം. മറ്റൊരാളോട് പറഞ്ഞു പോയല്ലോ എന്ന ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ മടി കൂടാതെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കും. നാളെ അത് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കില്ലേ? നിങ്ങളെ ചോദിക്കാം, മേ ബി ചോദിക്കാതെ ഇരിക്കാം, എങ്കിലും ചിലപ്പോൾ ചോദിക്കും, നീ അന്ന് വളരെ വീരവാദമൊക്കെ ഒഴിക്കലോ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്തേ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്കത് ചെയ്ത് കാണിക്കണമെന്നും തോന്നാറുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയം കുറ്റപ്പെടുത്താതിരിക്കാം. കഴിഞ്ഞു പോയ സമയത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കരുത്. മടി കാരണം സമയം പോയതിൽ സ്വയം പഴിച്ചായിരുന്നത് വീണ്ടും വീണ്ടും നമ്മളെ ടെൻഷനിലാക്കുകയേ ഉള്ളൂ. പുതിയൊരു നിമിഷം കിട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു ജോലി തുടങ്ങുക. പിന്നീടാവാം എന്ന് കരുതി ഓരോ കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ തോൽപ്പിക്കുന്നത് നമ്മുടെ ജോലിയെ അല്ല, നമ്മളെ തന്നെയാണ്. എനിക്ക് ഒന്നിനും കഴിയില്ലേ എന്നൊരു ചോദ്യം പതിയെ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ആ ഒരു നിറം കെടുത്തിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ മുൻപിലല്ല, സ്വന്തം കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ തോറ്റുപോകാതിരിക്കാൻ നമ്മുടെ ഈ ഒരു ശീലം മാറ്റിയേ തീരൂ. നമുക്ക് എപ്പോഴും രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ അലാം കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അലാറം വെക്കുന്ന ഫോണാണെങ്കിലും അതൊരു ക്ലോക്കാണെങ്കിലും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് വെക്കാതെ മുറിയിലെ മറ്റേതെങ്കിലും അറ്റത്ത് കൊണ്ടുപോയി വെക്കണം. അലാം നിർത്തണമെങ്കിൽ നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റേ മതിയാകും. ആ ഒരു നടത്തം നമ്മളുടെ ഉറക്കം കളയാൻ സാധിക്കും. നമ്മളെപ്പോഴും ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ എഴുന്നേൽക്കുന്ന ആ ഒരു കുറച്ച് നിമിഷങ്ങൾക്കേ ഉള്ളൂ നമ്മളുടെ ഉറക്കം നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. നമ്മളൊന്ന് എണീറ്റ് നമ്മൾ ഒന്ന് വോമപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവ് ആവാറുണ്ട്. അടുത്തത്, 5, 4, 3, 2, 1 മാജിക്. അതായത് എഴുന്നേൽക്കാൻ മടി തോന്നുമ്പോൾ മനസ്സിൽ 5 മുതൽ 1 വരെ പിന്നോട്ട് എണ്ണുക. 1 എന്നെണ്ണുമ്പോഴേക്കും ഒരു റോക്കറ്റ് കുതിച്ചുയരുന്നത് പോലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം. കൂടുതൽ ചിന്തിക്കാൻ തലച്ചോറിന് സമയം കൊടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അടുത്ത ആക്ഷൻ ചെയ്തിരിക്കണം എന്നതാണ് ഇതിന്റെ ഒരു തന്ത്രം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടിപ്സ് വിദഗ്ധരുടെ ടിപ്സാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ മടിയൊക്കെ മാറി നമ്മൾ എപ്പോഴും നല്ല ഊർജ്ജസ്വലരും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഇത് പിന്തുടരുമ്പോൾ നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ഈ ശീലങ്ങൾ കണ്ട് നിങ്ങളെ പിന്തുടർന്ന് അവരും വളരെ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയ ടിപ്സുമായി അടുത്ത കൂടെ ഞാൻ സഖിയിൽ വരാം. അതുവരെ സൈനിങ് ഓഫ് കീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈഴവ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായി നീക്കിവച്ചിട്ടുള്ള സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോം സ്കൂളിൽ ലഭിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികൾക്ക് പേര് രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം. KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര സൌജന്യമെങ്കിലും വനിതകളും കണ്ടക്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങണം. പുരുഷന്മാർക്കൊപ്പം യാത്ര ചെയ്യുന്ന വനിതകളുടെ എണ്ണവും കൃത്യമായി അറിയിക്കണം. വനിതകൾക്കൊപ്പം യാത്ര ചെയ്യുന്ന 5-നും 11-നും ഇടയിൽ പ്രായമുള്ള ബാലന്മാർക്ക് പകുതി ചാർജ് നൽകണം. ടിക്കറ്റ് എടുക്കുമ്പോൾ ഇത് കൃത്യമായി കണ്ടക്ടറുമായി സംസാരിക്കണം. സാധാരണ യാത്രയിലെ 15 കിലോഗ്രാം സൌജന്യമെന്നത് പ്രിയദർശിനി യാത്രക്കാർക്കും ബാധകമാണ്. അതിൽ കൂടിയ അളവിലാണ് ലഗേജ് എങ്കിൽ നിശ്ചിത നിരക്ക് നിർബന്ധമായും നൽകണം. സൌജന്യ യാത്രയുള്ള ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി ലേബലുണ്ടാകും. ജില്ലയിൽ ഓർഡിനറി സർവീസുകൾക്ക് സജ്ജമായി 298 ബസ്സുകളുണ്ട്. ഏറ്റവും കൂടുതൽ വനിതാ യാത്രക്കാരെ സൌജന്യമായി കൊണ്ടുപോകുന്നത് കൊട്ടാരക്കര ഡിപ്പോയിലെ 79 ബസ്സുകളാകും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്ന കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. വിളിക്കേണ്ട നമ്പർ 0474-29311. അപ്പോൾ എല്ലാവരും കോൾ എടുക്കുക, വിളിക്കുക, നല്ല നല്ല പാട്ടുകളൊക്കെ ആവശ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള നിമിഷങ്ങൾ നമുക്ക് പാട്ടിലൂടെ ഒരു ആനന്ദ ലഹരിയിലൂടെ ആറാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിക്കുക, നമ്മളെല്ലാം പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനുമായിട്ടൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒപ്പം എല്ലാവരും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ഫസ്റ്റ് കോൾ ആരാണ് നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ആരാണ്?
3: ഹലോ, നമസ്കാരം സാർ. ഞാൻ വാഹിദ് പരൂര്.
2: ആ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇപ്പൊ കാലാവസ്ഥ?
3: ആ,
2: അതെ, എനിക്ക് ഓർമ്മയുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ആ, സുഖമായിരിക്കുന്നു, സുഖമായിരിക്കും. അവിടെ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ രാവിലെ കാപ്പിയെ കുടിച്ച് ഇങ്ങനെ നല്ല ഇനിയിപ്പം പാട്ടൊക്കെ കേൾക്കാനുള്ള ഒരു മൂഡിലിരിക്കുകയാണല്ലേ. പാട്ടൊക്കെ പാടൂ?
3: പാട്ട് പാടില്ല.
2: കേൾക്കും, ആസ്വദിക്കല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നല്ലൊരു പാട്ട് തന്നെയായിരിക്കും ആവശ്യപ്പെട്ടിരിക്കുക അല്ലേ? തന്നെ, അതാണ്. അപ്പൊ ഏതായാലും ആ പറഞ്ഞോ.
3: ഇന്ന് കെഎസ്ആർടിഎസ്സില്
2: ആ അതെ അതെ അതെ, വനിതകൾക്കല്ല ഇന്ന് അല്ലേ ഫ്രീ ആയിട്ടൊക്കെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയദർശനം പേരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അല്ലേ പതുക്കെ പതുക്കെ അറിഞ്ഞു തുടങ്ങാം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ എന്തായാലും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ? ഓക്കെ, സന്തോഷം. ആ ഗാനം കേട്ട് തിരികെ വരാം.

0: നല്ല മനോഹരം ഒരു പഴയ ഒരു ഗാനത്തിൽ കൂടി നമ്മുടെ ഇന്നത്തെ കാതർ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ. പകൽക്കനാവ് എന്ന ചിത്രത്തിലെ ജാനകമ്മ പാടിയ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. പി ഭാസ്കർ മാസ്റ്റിൻ്റെ ഗാനരചനയും അതുപോലെ ബി എ ചിദംബരം മാസ്റ്റിൻ്റെ സംഗീതവും ഒക്കെ ചേർന്ന നല്ല മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത് അല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അടുത്തൊരു കോൾ ഉണ്ട് നോക്കാം. ഹലോ
1: ഹലോ നമസ്കാരം.
0: ഹലോ നമസ്കാരം നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ഏ മനസ്സിലായി മനസ്സിലായി പറഞ്ഞു. ആ ഇന്ന് ഒന്നാം തീയതിയാണ്, കൈനീട്ടം കിട്ടിയില്ലല്ലോ. സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു. ആ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. പിന്നെ എന്തുണ്ട്? ഓക്കെ തീർച്ചയായിട്ടും എല്ലാവരും തിരക്കെ പറയാം.
1: കണികാണും മേലം കമലമേത്രന്ത് നിറമേറും മഞ്ഞ തുകൽ ചാർത്തി കനക കിങ്ങേരി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ മലർമാതിൽ കാന്ത വസുദേവാത്മജൻ പുലകാലെ പാടി കുഴലൂരി ഇലുണ്ടിലേ എന്നു കിളിങ്ങും കാഞ്ചന ഇലം വിട്ടോടിവ കണി കാണാൻ കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും.

0: അപ്പൊ ഞാൻ കൂടെ ചേർന്നേ, അപ്പൊ എന്റെ പങ്കും കിട്ടി
1: കഴിഞ്ഞു.
0: ഓക്കെ,
1: എനിക്ക്
0: സന്തോഷം കാണാൻ പറ്റില്ല.
1: ഓ,
0: തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും.
1: അമ്പലം കണ്ടായിരുന്നോ?
0: ആ, കണ്ടിരുന്നു, കണ്ടിരുന്നു, കണ്ടിരുന്നു.
1: ഓക്കെ,
0: വരാം വരാം വരാം വരാം. ആ, അത് ശരി, അത് ശരി, അത് ശരി, ശരി. എന്തായാലും ഇനി വരുമ്പോ തീർച്ചയായിട്ടും.
1: ഓക്കെ,
0: ആണോ? സ്വർണഗോപുര അതല്ലേ? അതാണ്, നല്ല അടിപൊളി പാട്ടാണ് അല്ലേ? എന്തായാലും നമുക്ക് ആ
1: എല്ലാരെയും
0: അപ്പം ഈ പാട്ട് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കൂടിയിരിക്കുകയാണ് കേട്ടോ. നല്ല പാട്ടല്ലേ അത്?
1: ഓക്കെ,
0: ഏതായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ട് തിരിച്ചു വരാം.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
2: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
1: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
2: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
1: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ.
2: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
1: മൂന്നാം കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
2: വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: അങ്ങനെ വീണ്ടും നല്ല നല്ല മനോഹരമൊരു പഴയ ഗാനം നമ്മൾ കേട്ടല്ലേ. എത്ര കേട്ടാലും അതിവരത്തെ വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മുടെ പാസൻ ചേട്ടൻ ആവശ്യപ്പെട്ടത്. ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ രചനയിൽ, MS വിശ്വനാഥ് സാറിൻ്റെ സംഗീതം ഒക്കെ ചേർന്ന് ജയേട്ടം പാടിയ വളരെ മനോഹരമായൊരു ഗാനമാണല്ലേ ഇത്. ഇന്നും നമ്മളൊരുപാട് ഇങ്ങനെ ഈ റേഡിയോകളിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ഗാനങ്ങൾ നമ്മൾ കേൾക്കാറുള്ളത്. ഓക്കെ, അടുത്തൊരു കോളുണ്ട്. ഹലോ,
5: നമസ്കാരം. സുരേഷ് തെരിനാട്.
4: നമസ്കാരം. നമസ്കാരം.
5: നമസ്കാരം.
4: നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്?
5: ഒരുപാട് നാളായി സംസാരിച്ചിട്ടുണ്ട്.
4: സംസാരിച്ചിട്ടല്ലേ. അതെനിക്ക് തോന്നി, കാര്യം നമ്മൾ ആ ഒരു എനർജി ഇങ്ങനെ വളരെ പവർഫുൾ ആയിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു എനർജി എനിക്കും കിട്ടി. സുഖം സുഖം സുഖം സുഖം സുഖമായിരിക്കുന്നല്ലോ അല്ലേ?
5: എനിക്കിന്ന് വേണ്ട പാട്ടേ 1995 സിന്ദൂരരേഖ എന്ന സിനിമ ഇറങ്ങി. അത് ഈ സുരേഷ് ഗോപി ശോഭനയാണ് അഭിനയിച്ചത്. കൈതപ്പുറത്തിന്റെ വരിക്ക് ശരത്ത് സംഗീതം ചെയ്ത് യേശുദാസ് പാടിയൊരു പാട്ടാണ്. പാട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതം പോലെ അടിപൊളി പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ കേൾക്കാം.
4: ഓക്കെ ഓക്കെ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാല്, പാട്ടിന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഒരു അല്ലേ, കറക്റ്റായിട്ട് ഏ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എനിക്ക് അതിനകത്ത് റോളില്ല. ഓക്കെ,
5: ഞാൻ ഒരു 10,000 പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ സംഗീതം
4: ഓക്കെ. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതിലും ചെറിയ സമയം കൊണ്ട്. ഓക്കെ, എന്തായാലും ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ട് തിരികെ വരാം.

0: നല്ല ഒരു സെമി ക്ലാസിക്കൽ അല്ലേ, നല്ല മനോഹരമൊരു സെമി ക്ലാസിക്കൽ. പിന്നെ ശരത്തേട്ടൻ്റെ മ്യൂസിക് അല്ലേ, അപ്പം അവർ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലേ, അതങ്ങനെ തന്നെ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ഒരു എനർജി കിട്ടുന്ന ഒരു സോങ് ആയിരുന്നു, ഒരു സെമി ക്ലാസിക്കൽ സോങ് ആയിരുന്നു. ദാസേട്ടൻ എന്താ പറയുക, നല്ല വളരെ വളരെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പാടിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഈ പാട്ട് അങ്ങനെ കൂടുതലധികം അങ്ങനെ ആരും കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയോ നല്ല മനോഹരമായിട്ടുള്ള ഇതൊക്കെയുള്ള നല്ല നല്ല പാട്ടുകളാണ് നമ്മൾ ഈ നമ്മുടെ ഈ എഫ് എമ്മിലൂടെ ആണെങ്കിലും അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ, ഞാൻ മറന്നിരുന്ന ഒരുപാട് പാട്ടുകൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാതൊരു കാതൊരു ഈ പ്രോഗ്രാമിലൂടെ. കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ പാട്ടുണ്ടായിരുന്ന നല്ല മനോഹരമായ പാട്ടുകൾ അല്ലെ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഓരോ പാട്ടുകളും നമുക്ക് നമ്മുടെ ഓർമ്മയിലും മറന്നിരുന്ന പാട്ടുകളിലേക്ക് എത്തിക്കുന്നു എന്നറിയുന്നതിലും ഒരുപാട് സന്തോഷം. ഒപ്പം നമ്മൾ മറ്റുള്ള ശ്രോതാക്കളത് ആസ്വദിക്കുന്നു എന്നറിയുന്നതിൽ അതിലേറെ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കോളുണ്ട്. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം, ആരാണ്? ആ പറഞ്ഞു അമ്മ, എന്തുകൊണ്ട് വിശേഷം?
1: സുഖം.
0: അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുന്നില്ലേ, എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണല്ലേ. ഞാൻ ചോദിക്കുന്നത് ഹാപ്പി ആണോ, സന്തോഷമുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്, അതാണ് നമുക്കറിയേണ്ടത്. ഒരു കാര്യമില്ല, പ്രകൃതിയിൽ അതിന്റെ അതിന്റെ എന്താ അതിന്റെ എല്ലാ വിലാസങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മളങ്ങനെ നോക്കിക്കൊണ്ട് അപ്പൊ ഏറ്റവും വലിയ കൂട്ടുകാരൻ അടുത്തുണ്ടല്ലോ.
1: അതാണ് ഏറ്റവും കൂട്ട്. അതുകൊണ്ട് എനിക്കൊരു പട്ടിയുണ്ട്, ആ കൂട്ട് വേറെ ആരും ഇല്ല കൂട്ട്.
0: അതാണ്, അതാണ് നമ്മുടെ നമ്മുടെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ മനുഷ്യരും ഇങ്ങനെ നമ്മളെ ആ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഒഴിച്ചിടാൻ പറ്റിയ കൂട്ടുകാരൻ നമുക്ക് ഉണ്ടാകും അല്ലേ. ഈ പറഞ്ഞ പട്ടിയാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഇത് രണ്ടെണ്ണം ഇല്ലേ, എഫ് എമ്മും ഉണ്ട് പട്ടിയും ഉണ്ടല്ലേ. ആ പിന്നെ
1: നിൽക്കുകയാണ്,
0: എന്തായാലും സന്തോഷമായിട്ട് പോകുന്നല്ലോ. അല്ല സന്തോഷം അങ്ങനെ തന്നെ പോട്ടെ, നമ്മള് സന്തോഷമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. എന്റെ ഒരു സുരേഷ് പെരുന്നാട്. ഓക്കെ, ഇനിയിപ്പം പാട്ടൊക്കെ പാടുവോ? കേക്കു അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചതിലൊരു അർത്ഥമില്ലാതെ പോയില്ല. ഇത് ആരെങ്കിലും അറിയുന്നുണ്ടായിരുന്നോ? ഇപ്പൊ ഇത് പറഞ്ഞപ്പോ അല്ലേ ഇത് അറിഞ്ഞത്? അതാണ്, ഇപ്പൊ കൂട്ടുകാരികളൊക്കെ പറഞ്ഞാണോ അല്ലേ?
1: പത്തിരുപത്താറ് വർഷം കലാരംഗത്ത് പോയവളാ, ലാൻസിന് പോയതും നിങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതാ. ഈ ഒരു കല്യാണം കൊണ്ട് നമ്മളത് പരാജയമായി.
0: എല്ലാം ശരിയാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇനി പ്രാർത്ഥിക്കാം അല്ലേ. എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, ഇനിയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ,
1: പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, ഏതായാലും നമുക്ക് ഗാനം കേൾക്കാം.

അശ്വമേധം എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. വയലാർ രാമവർമ്മയുടെ രചനയും ജി ദേവരാജ് കൃഷ്ണ സംഗീതവും ദാസേട്ടൻ്റെ ആലാപനവും ഒക്കെ ആയിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. അപ്പോൾ ഏതായാലും നല്ല നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് ഇനി കുറച്ച് നേരം നമ്മുടെ എന്താ വാർത്താ സമയമൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ എല്ലാവരും എന്താ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെഡിയായിട്ട് ഒരു മണി തൊട്ട് ഇങ്ങനെ കാത്തിരിക്കുക. നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനുമായിട്ടൊക്കെ നിങ്ങൾ പ്രിയ ശ്രോതാക്കളൊപ്പം ഉണ്ടാവണം. തൽക്കാലം വിട പറയുകയാണ്. ഒരു മണിക്ക് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വർദ്ധയ്ക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ വിയനിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുകെ, യുഎസ്, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, യുഎഇ എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് സോഷ്യോ ഇക്കണോമിക് ഇംപാക്ട്.
0: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈ 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
0: SE.census.gov.in എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
0: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്ന് മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1 വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1 അലോട്ട്മെന്റും ഇന്ന് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. June 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTAയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
0: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ

37 നേട്ടത്തിൽ 23,958 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,800 രൂപ കൂടി 1,11,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
0: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം. നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 ലഭ്യമാകും. July 1 to 30 സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBJU തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 സെൽഫ് എന്യൂമറേഷൻ സമയം.
4: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൌസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റയെല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21 യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2 സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52 G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

പാട്ടിന്റെ പാലായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഗാനങ്ങൾ ഏകാന്തതയിൽ ഒരു കൂട്ടാണ്, ദുഃഖത്തിൽ തൂവൽ സ്പർശമാണ്, വിരഹത്തിൽ പ്രതീക്ഷയാണ്, വിരസതയിൽ ആഹ്ലാദമാണ്. പാട്ടിന്റെ പാലായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. പാട്ടിന്റെ പാലാഴി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:00-ക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച 9:00-ക്കും.

0: വീണ്ടും കാതൂർ കാതൂരത്തിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. വിളിക്കേണ്ട നമ്പർ 0474-2-9-3-1-1-1-1. അപ്പം ഏതായാലും വിളിക്കുക, നമ്മൾ പാട്ടുകൾ തുടരുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. കഴിച്ചവരും കാണും, കഴിക്കാത്തവരൊക്കെ കാണും, എങ്കിലും എന്തായാലും സന്തോഷം. അപ്പം എന്തായാലും കോൾ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: ആരാണ്?
0: ബിനു.
1: ആ,
0: പറഞ്ഞോളൂ.
1: രാവിലെ
0: കിട്ടുന്നില്ല അല്ലേ? ഇപ്പൊ കിട്ടി, ഏതായാലും സമാധാനം അല്ലേ? കത്തിരുതാണ്. ഓക്കെ ഓക്കെ. ട്രാവലിംഗിലാണോ? അതാണ് നമ്മള് മനസ്സിലാക്കിയില്ല, ട്രാവലിംഗ് ആണെന്ന്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും ഉണ്ടല്ലേ. എവിടെ എവിടേക്കാണ് യാത്ര? കൊല്ലത്ത് കാണുന്ന ഇങ്ങനെ കറങ്ങാണല്ലേ. ഏത് ഗാനമാണ്? അഴകിയൻ കൺമണി. പാട്ടൊക്കെ പാടൂ. ആ, പഠിക്കും പഠിക്കും. നാളെ കൂട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ട്, പഠിക്കും. അരോചക പാട്ടോ? പാടാൻ പറ്റിയ മൂഡല്ല, കേൾക്കാൻ പറ്റിയ മൂഡിലാണല്ലേ. ഫ്രണ്ട്സ് ആരും പാടത്തില്ല? ഗ്രൂപ്പ് സോങ് ആവാം. ആ, പഠിക്കോ പഠിക്കോ പഠിക്കോ
1: പഠിക്കോ.
0: അയ്യോ, അപ്പൊ ഞാൻ ആയിരിക്കത്തില്ല, അതാണ് വിഷയം. അപ്പൊ ഞാനായിരിക്കത്തില്ല. ഓക്കെ, ഓരോ ദിവസം ഓരോ ആൾക്കാരാണ്.
1: പൂങ്കാട്ടിൽ
2: ഒരു കുഞ്ഞാഞ്ഞിളി ചോട്ടിൽ ചെന്നേറിയാൽ കാണ പഴവില്ലാം കിളിക്കൂട്. ഒന്നാം കിളി പാട്ടിൽ കഥ ചൊല്ലിയിടുമാം കാട്ടിൽ, ഒന്നായും നിച്ചാടി ചെറുവണ്ണാം കിളിക്കൂട്ടം. ചില്ലാടുമാമേട്ടിൽ ഒരു കുഞ്ഞാനിലിച്ചോട്ടിൽ, ഒന്നാം കിളി വന്നു തുടുപ്പൊന്നാണയത്താലം, ഒന്നാണയത്താലം.
0: അടിപൊളി കേട്ടോ, അടിപൊളി, നല്ല നല്ല അടിപൊളി വോയിസ് കേട്ടോ, നല്ല വോയിസ്. കൊള്ളാം, സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം പാട്ടൊക്കെ തുടർന്നോളൂ കേട്ടോ, ഇവിടെ വെച്ച് നിർത്തണ്ട. എന്തായാലും ഇതൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, ആ, എല്ലാവർക്കും കൂട്ടുകാർക്കെല്ലാം വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ ഗാനം.
1: അമ്പാടി ഗ്രൂപ്പ്
0: അല്ലേ? അപ്പൊ അമ്പാടി ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഏതായാലും ഗാനത്തിലേക്ക് പോകാം.

0: അങ്ങനെ എന്തായാലും വളരെ അടിപൊളി മനോഹരം ഒരു ഗാനം അല്ലേ, കസ്തൂരിമൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. അവസൈപ്പച്ചൻ സാറിൻ്റെ മ്യൂസിക്കും കൈതപ്രസ് സാറിൻ്റെ രചനയും ജയേട്ടനും സുജാതയും ഇടയൊക്കെ പാടി നല്ല മനോഹരമൊരു ഗാനമാണ് നമ്മളിപ്പോൾ എൻജോയ് ചെയ്ത് കേട്ടത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഗാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവസൈപ്പച്ചൻ സാറിൻ്റെ മനോഹര ഒരുപാട് നല്ല ഹിറ്റ് ഗാനങ്ങൾ അതിനകത്തുണ്ട്. അതിലെ ഒരു നല്ല മനോഹരമായ ഒരു ഡ്യൂട്ട് സോങ്ങാണ് കേട്ടത്, ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്തൊരു കാളുണ്ട്. ഹലോ
1: ഹലോ, ഞാൻ ബാലൻ ശക്തിയുള്ളവരാ.
0: ആ നമസ്കാരം
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ ഉണ്ടായിരുന്നു, പോയില്ല.
0: ഇന്ന് ലീവാണോ?
1: എനിക്ക് ചെറിയ വയ്യാതെ വന്നു, എന്നെ പോയില്ല.
0: ഓക്കെ ഓക്കെ, എന്ത് പറ്റി? അയ്യോ, മരുന്നൊക്കെ മേടിച്ചോ? പിന്നെ ചേട്ടൻ സുഖമാണല്ലോ? ആ സുഖമായിരിക്കുന്നു ചേട്ടാ. ചേട്ടൻ സുഖമാണോ നോക്കിയ? ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ എന്നെ കൂടെ പോട്ടെ.
1: പിന്നെ
0: പറഞ്ഞു,
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഏതാ?

0: മനോഹരമായ
1: ഗാനാണ്. ഓർമ്മയ്ക്കായി, ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ ആൽബത്തിൽ. നല്ല മനോഹരമായ ഗാനങ്ങളാണ്.
0: എന്തോ
1: നല്ല മനോഹരമായ പാട്ടാന്ന് പറയാ. ഓക്കെ ഓക്കെ, അനന്തു അല്ലെ? അപ്പൊ ബാലചേട്ടന്റെ മോൻ അനന്തുവിന് വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ
0: ഓക്കെ,
1: സന്തോഷം സന്തോഷം. എന്തായാലും ആ ഒരു ഗാനം കേൾക്കാം, ആ ഗാനം കേട്ട് തിരികെ വരാം. ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: മൂന്നാം കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
3: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
4: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: വോയിസസ് ഓഫ് ചേഞ്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
6: ഏതാ പറ നല്ല മനോഹരമായൊരു വീണ്ടും ഒരു ഗാനം കേൾക്കാൻ സാധിച്ചു അല്ലേ? ഈസ്റ്റ് കോസ്റ്റ് വിജയ് സാറിൻ്റെ മനോഹരമായൊരു ഗാനമാണ് ഓർമ്മയ്ക്കായി. അതിൽ എം ജയചന്ദ്രൻ്റെ സംഗീതവും പി ജയചന്ദ്രൻ സാറിൻ്റെ ആലാപനവും ഒക്കെ നല്ല മനോഹരമായൊരു ഗാനമായിരുന്നു. എനിക്കൊന്നു എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണല്ലേ, വളരെ നമ്മൾ ഇങ്ങനെ കേട്ടിരുന്നതും അതുപോലെ അതിൻ്റെ സംഗീതവും ആലാപനവും അതിൻ്റെ വരികളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടൊരു സോങ്ങാണ് നമ്മുടെ ബാലചേട്ടൻ ആവശ്യപ്പെട്ടിരുന്നാലും ഒരുപാട് സന്തോഷം ഈ ഒരു ഗാനം വീണ്ടും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതിൽ. അപ്പൊ ഇതുപോലെ എന്താ പറയാ, അടുത്തൊരു കോൾ ഉണ്ട് തോന്നുന്നു. ഹലോ,
7: ഹലോ, ഞാനാണ് ഉബൈരി എന്നത്.
6: ആരാണ്
7: ഉബൈരി എന്നത്? ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
6: ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ,
7: പറയട്ടെ.
6: ആ പറഞ്ഞു പറഞ്ഞു. ഇന്ദ്രജാലം അല്ലേ, ഇന്ദ്രജാലത്തിലെ കുഞ്ഞിക്കിളിയേ കൂടെ വിടേ അല്ലേ, വളരെ മനോഹരമായി. കൊച്ചുമോള് പോയ കൊടുക്കാന്ന് പറയുമ്പോ കൊച്ചുമോള് കേട്ടാണ് അല്ലേ. നീ ഈ ഫോൺ കട്ടാവുന്ന വരെ ഇനി കൊച്ചുമോൾ അടുത്ത് വരത്തില്ല. പിന്നെ ഫുഡ് കഴിച്ചോ? കഴിച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. മോള് പഠിക്കുകയാണോ?
7: മോള് പഠിക്കുകയാണ്, രണ്ടാം ക്ലാസ്സിലാണ്.
6: പോലേ, അപ്പൊ സ്കൂളൊക്കെ തുറക്കുമ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന കൊച്ചു അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, പനി, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല ഇപ്പൊ വൈറൽ ഫീവർ ഒക്കെ ഉണ്ട്, അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ടിലേക്ക് പോവാം.

0: ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്, കുഞ്ഞിക്കൽ. അതിലെല്ലാം പാട്ടും മനോഹരമായിട്ടാണ്. പ്രത്യേകിച്ച് പറയണോ, എസ് പി വെങ്കടേഷ് സാറിൻ്റെ സംഗീതമല്ലേ പാട്ട്, അടിച്ച് തകർത്തിരിക്കുകയാണ്. നല്ല എന്താ എല്ലാം നല്ല എനർജറ്റിക് ആയിട്ടുള്ള സോങ് ആയിരുന്നു. അതുപോലെ തന്നെ എം ജി ശ്രീമാർ സാറിൻ്റെ, നമ്മുടെ എം ജി ഏട്ടൻ്റെ മനോഹരമായ ആലാപനവും അല്ലേ, അതാണ് ഗോവാൻ വി കുറുപ്പ് സാറിൻ്റെ രചനയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പാട്ടിൻ്റെ നല്ല നല്ല ഹിറ്റ് സോങ്സുകളാണ്. ഒരു കാലത്തെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനമായിരുന്നു അല്ലേ കുഞ്ഞിക്കിളി. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ റേഡിയോകളിലൂടെയും ഏത് കടകളിൽ പോയാലും ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടായിരുന്നു. എന്തിനാ പറയുക, ബസ്സിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കേട്ടിരുന്നൊരു പാട്ടായിരുന്നു. ഇതെനിക്കൊന്ന് ചിത്രചേച്ചിയും പാടിയിട്ടുണ്ട് ഈ ഒരു സോങ്. അപ്പോൾ ഏതായാലും കുഞ്ഞിക്കിളി ആ ഒരു പാട്ട് വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തിച്ചു. ഒരുപാട് സന്തോഷം. അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
1: ഹലോ, വണക്കം സുരേഷ്. എന്നെ അറിയോ? സുക്കൂറാണ്ട് രാജേന്ദ്രൻ.
0: ആ നമ്മള് കണ്ടോ?
1: വിളിക്കാനുള്ള അവകാശമുണ്ട്
0: തീർച്ചയായിട്ടും. എന്തുകൊണ്ട് വിളിച്ചോ?
1: മോനെ ചേട്ടനും ഞാനും കൂടെ 15-ാമത്തെ ഫാത്തിമ കോളേജ് വന്നായിരുന്നു അവിടെ. അന്ന് അവിടുത്തെ തടിക്കാത്ത് പൊത്തിയത് ഒരു അവിടുത്തെ ഒരു പുരസ്കാരത്തിന്റെ ചേട്ടൻ കൂടെ തന്നെ കാണിച്ചായിരുന്നു. മോനെ കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ നമ്മളെ ഇഷ്ടതാരമായ നമ്മളെ എംഎസിനെ കണ്ട്, സുരേഷാറിനെ കണ്ട്, അഡ്വക്കറ്റിനെ കാണാൻ പറ്റില്ല. അഡ്വക്കറ്റ് അകത്തിരുന്നാണ്. അന്ന് ചേട്ടച്ചാരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മോന്റെ ഒരു പാട്ടല്ലേ അറിയാം, അജന്ത ക്ലബിൽ പാടിയ
0: ഏത് പാട്ടായിരുന്നു?
1: ആ പണ്ട് കണ്ടെത്തിയ ഗുരുവരം ജംഗ്ഷനിലെ
2: പിന്നെന്താളി ഗോപാലിമാശം പവിമോചിത പവിത് പല്ലവി തിത്തിനാല തിലകം ഗോപാലക
0: ഗോപാലക പാഹിമാം അനിശം. പിന്നെ നമ്മള് പാടി പാട്ടല്ലേ, നമ്മള് ഓർക്കാതിരിക്കൂ.
1: അന്ന് മോനെ ഒരു 13 വയസ്സേ വരും.
0: ഒരുപാട് ഒരുപാട്
1: ചോദിച്ചേ
0: ഓർമ്മ ഉണ്ട്.
1: കേക്കലും വാക്കുകളും എല്ലാം പറയും. മോന്റെ കാര്യം ഇനി ഇത്രയും ഈ രീതി വന്നതിൽ എനിക്ക് എന്റെ അമ്മച്ചിയുടെ അനുഗ്രഹം, പനേ അമ്മച്ചിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ സന്തോഷോച്ച സങ്കടമുണ്ട്. എന്നാലും മോനെ
0: അനുഗ്രഹിക്കും സന്തോഷം.
1: നമ്മളെ എം എസ് എന്റെ ഏറ്റവും അടുത്താളാ.
0: ണോ?
1: ശ്രീലക്ഷ്മി ഉണ്ടോ?
0: ആ ഓക്കെ ഓക്കെ, എല്ലാരും ഉണ്ട്, കേക്കുന്നുണ്ടാവും.
1: ആ എന്റെ ശ്രീലക്ഷ്മി എന്റെ കൊല്ല.
0: ഓക്കെ ഓക്കെ,
1: ശ്രീലക്ഷ്മി മോന്റെ കണക്ക് നല്ല അടിപൊളിയാ.
0: ഓക്കെ,
1: ഗ്രീഷ്മ പിന്നെ
0: ഫിലോമിന,
1: ഫിലോമിനൊക്കെ കാത്തു കൊടുത്ത എംഎസ്ആറിൽ പോകുന്നു. നല്ല
0: അടിപൊളിയാണല്ലേ? ഓ സുഖായിരിക്കുന്നു. എന്തായാലും ഒരുപാട്
1: സുരേഷ് ബാബു ചോദിച്ചാൽ ഓർമ്മയുണ്ട് ഈ മുഖം.
0: ഓ ഓക്കെ ഓക്കെ.
1: ഞാൻ രാജുവിനെ അറിയാം, നമ്മളെ പഴയ തമ്പരത്തിന് തേപ്പുകളെ ഇറക്കുന്നത്. രാജു എപ്പോഴും പറയും സുരേഷ് വിളിക്കുമ്പോൾ വിളിക്കണേ.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ അതുകൊണ്ട് തന്നെ മോന്റെ കൂടെ പിന്നെ വേറെ ദൂരം ചേട്ടന്റെ ജോലി കയറ്റിയമ്മനുണ്ട് നമ്മളെ ഇവിടെ. അത് രാജു കയറ്റിയമ്മനി കടവൂര്.
0: ആ കടവൂര്. ആ
1: അവൻ ചക്കരയെന്ന് പറഞ്ഞ ഒരാളാണ്.
0: ഓക്കെ.
1: അയ്യാക്ക് പഴയ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം.
0: ഓക്കെ.
1: അന്നത്തെ നമ്പർ നോക്കുമ്പോ അവനെ വിളിച്ചാലും അവന് മെനക്കെടുത്തില്ല.
0: ശരി ശരി ശരി.
1: മോൻ സുഖമാണോ?
0: സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു.
1: ആ മോനെ ബാക്കിയുള്ളവർ ചോദിച്ചാൽ എന്നെ
0: അറിയാം. അതല്ല
1: നമ്മളെ പിന്നെ ചെല്ലപ്പൻ മേശ്ശേരിയുടെ ബന്ധുവാണ് ശശി മേശ്ശേരിയുടെ അറിയണേ ഞാൻ.
0: ഓക്കെ ഓക്കെ. അയ്യോ കോൾ കട്ടായി
1: തോന്നുന്നു. നന്നായി വാ.
0: ഓക്കെ, ഒരുപാട് ഒരുപാട് സന്തോഷം. പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം അറിയിക്കുകയാണ്. ഏതായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ട് തിരികെ വരാം.
3: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
4: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
3: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടുകൂടി ഉടൻ ട്രെയിനിംഗ്.
4: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
3: സീറ്റുകൾ പരിമിതം.
4: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
3: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
4: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
3: 49 വർഷത്തെ പാരമ്പര്യം.
4: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
3: ഫോൺ 0474-274-0503.
4: മൊബൈൽ 9446787715.
5: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
6: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്.

0: ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ ഒരു പഴയ ഒരു ഗാനമാണ് നമ്മളെ പഴയ ചില പഴയ ഗാനമാണ് നമ്മൾ കേട്ടത്. എം എസ് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ സംഗീതവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആലാപനവും ശ്രീമാനന്ദ പിസാറിൻ്റെ രചനയും അല്ലേ, എത്ര അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ജനിച്ച ഒരു പാട്ട് പോലെയാണ് അത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സിംഗേഴ്സ് ഈ പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്, എങ്കിലും ആ ഒരു ഈ ഒരു വോയിസ് നമ്മുടെ ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു വേറെ ലെവലാണല്ലേ ആ ഒരു പാട്ടിന്. അതിൻ്റെ ഒരു നീതി പുലർത്തുന്ന ആ ഒരു ഒരു വെറൈറ്റി സോങ് തന്നെയാണ് ഈ പാട്ട്. ഒരുപാട് ഹിറ്റിൽ ഹിറ്റായ ഒരു സോങ് ആയിരുന്നു. എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം.
1: സുരേഷ്, എന്താ പറയുന്നത്? സുരേഷ്, സുഖമായിട്ടിരിക്കുന്നു?
0: ആ, സുഖമായിട്ടിരിക്കുന്നു. ആ, നല്ല വിശേഷം, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. എന്തോ ഹാപ്പി ആയിട്ട് പോകുന്നു. ഹാപ്പി അല്ലേ അവിടെ?
1: തമ്മിൽത്തോപ്പിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഇതുപോലെ പറയുന്നത് കൊണ്ട് ഒരു ഓട്ടോ തരം വിളിച്ചപ്പോഴേ അത് വലിയ സന്തോഷമാട്ടോ. കാര്യങ്ങളൊക്കെ
0: അവിടെ ചെറിയ ഒരു മ്യൂസിക് ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് ഞാൻ.
1: ഞാന് പെട്ടെന്ന് ലാസ്റ്റിലാണ് ഈ കോള് കിട്ടിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ വരികള് രശ്മിക്ക് മനസ്സിലായോന്നറിയില്ല. പതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടു
0: ഉണർന്നപ്പോഴാന്തുനഗാനം
1: നിലച്ചു
0: വീട്
1: അതിരാമയത്തിൽ. അപ്പൊ ആ പാട്ടാണ് നല്ല പാട്ടാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: പിന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് അറിയാതെ
1: നമ്മളെ സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോ അറിയാതെ നമ്മളങ്ങ്
0: അതിലോട്ട്
1: ലയിച്ചു പോകും. അത്രയും നല്ല
0: എന്തായാലും
1: നല്ല കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ചില പാട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ വല്ലാതെ
0: സ്വാധീനിക്കുന്നുണ്ടല്ലേ.
1: തീർച്ചയായിട്ടും സുരേഷിന്റെ ഈ ഓരോ പരിപാടി നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും. നമ്മളിപ്പോ ഓരോ ആർജിയസിനെ കുറിച്ച് എക്സാമ്പിൾ പറയുന്നത് ആർജിയസിനെ കുറിച്ച് പണ്ടിവിടെ ആർജ്യനാഥ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമായി
0: എനിക്ക്.
1: അപ്പൊ കുറെ

0: ഒരു മാതാവിന് ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടാല് ഈ ലോകത്തുള്ള എല്ലാവരും അതിനെ മറക്കും. അച്ഛൻ പോലും ചിലപ്പോ മറന്നാൽ പക്ഷെ അമ്മ ഒരിക്കലും
1: ആ കുഞ്ഞിന്റെ മറക്കത്തേ
0: ഇല്ല. അവര് അവരുടെ ജീവിത അവസാനം വരെ ഓർമ്മകളിലൂടെ അത് അയവർത്തിക്കൊണ്ടേയിരിക്കും. അത് ഈ ഇടയ്ക്ക് പിന്നെ നീ കരയാതിരിക്കുക എന്ന് പറഞ്ഞൊരു മറ്റേ നമ്മുടെ കാട്ടാക്കട ഒരു കവിത, നീ കരയാതിരിക്കുക എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഇതുപോലെ പറയുന്നുണ്ട്, എത്ര നാള് കഴിഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ അത് ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു
1: നഷ്ടമാണ്. എന്തായാലും നല്ല മനോഹരമായ ഒരു പാട്ട് ആവശ്യപ്പെട്ടല്ലോ, ഒരുപാട് സന്തോഷം.
0: എന്തായാലും
1: സുഖമായിരിക്കട്ടെ. ഒപ്പം നമ്മള് കേൾക്കുന്നതോടൊപ്പം നമ്മൾ ആസ്വദിക്കണം, നമ്മുടെ പ്രിയ ശ്രോതാക്കളും ആസ്വദിക്കട്ടെ. എന്തായാലും ഗാനത്തിലേക്ക് പോകാം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യണം, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കൈത്താങ്ങ് മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ June 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 കുറിച്ച് പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.
4: അങ്ങനെ പൊന്നോണത്തരങ്കിണി എന്ന ആൽബത്തിലെ നല്ല മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. രവീന്ദ്രമാഷിൻ്റെ സംഗീതത്തിലെ ഒരുപാട് ഗാനങ്ങൾ തരങ്കിണി അല്ലേ ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഗാനം കൂടിയായിരുന്നു പാതിരാമയക്കത്തിൽ. അതുപോലെ ശ്രീമാരൻ തമ്പി സാറ് തന്നെയാണ് അല്ലേ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ദാസേട്ടനും ചിത്രചേച്ചിയും സുജാ ചേച്ചിയും ജാനകമ്മയൊക്കെ മത്സരിച്ച് പാടിയിട്ടുള്ള ഒരിതായിരുന്നു അല്ലേ പൊന്നോണത്തരങ്കിണിയിലെ ഗാനങ്ങളെല്ലാം. ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും ആ ഒരു ഗാനം കേൾക്കാൻ കഴിഞ്ഞതിൽ. അടുത്തൊരു കോളുണ്ട്. ഹലോ, ഹലോ,
5: ഹലോ,
4: ഹലോ, നമസ്കാരം. ആരാണ്?
5: നമസ്കാരമുണ്ട്.
4: നമസ്കാരം.
5: തെലുനാട്.
4: അതെ അതെ, ഇതാരാണ്?
5: ഈ സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന നമുക്ക് ഒരുപാട് കലാകാരന്മാരുണ്ട്.
4: പണിയാന്ന് തോന്നല്ലോ.
5: പൂജപ്പുരദേവി പട്ടസ്ഥലം അത് കേൾക്കുമ്പോ തന്നെ സ്ഥലം കൂടെ പറയുമ്പോണ്ടല്ലേ, കേൾക്കാൻ പ്രത്യേക ഒരു കൗതുകവും സ്നേഹവും സന്തോഷവാ. കലാകാരൻ അല്ലെങ്കിലും കലാ അല്ല ആസ്വദിക്കുന്ന ഒരാളാ ചാത്തന്നൊരു വിജയൻ. ആറന്മുള പൊന്നമ്മ ചേച്ചി കവീർ പോലെ ഇതൊക്കെ രസമാണ്. അതുപോലെ തന്നെ ഈ പെരുനാട് എന്ന് പറയട്ടെ, പെരുവനാടാണോ പെരുവനാണോ?
4: പെരുനാട്.
5: പെരുനാട്, ശരി, സന്തോഷം. ഞാനത് തിരുത്തിയതാണേ. അപ്പോഴേ ഞാനേ ഒരു പഴയ പാട്ട് ചോദിച്ചിട്ടുണ്ട്.
4: പഴയ പാട്ട്?
5: അതായത് ഞാൻ പറഞ്ഞ ജുദ്ധാണ്ടൻ പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, മധുസാറും ജയഭാരതിയും അഭിനയിച്ച സിനിമ 77 ഇറങ്ങിയായിരുന്നു. കോമ്പിക്കുറുപ്പിന്റെ രചനയും എ രാഘവ മാസ്റ്റർ സംഗീതമാണ്, ദാസേട്ടൻ പാടിയതാണ്. താമസുന്ദര പുഷ്പമേ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീല ഈരിപ്പുഞ്ഞ ഗാനമെന്നേ മറക്കുമോ. അതാണ് പാട്ട്.
4: നല്ല മനോഹരം,
5: എല്ലാവർക്കും കൂടെ
4: കേൾക്കാം. നല്ല മനോഹരമായ ഒരു പാട്ടാണ്.
5: ഒരു പിടിക്കേസുണ്ട് സുരേഷ്, ഒരു പിടിക്കേസ് കണ്ടില്ലെങ്കിൽ റേഡിയോ കൂടെ, അതെ റേഡിയോ കൂടെ പരിചയപ്പെടുകയും ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു പരിചയക്കാരുണ്ട്, കോളേജ് എന്തെങ്കിലും പോയി കാണും. കൃഷ്ണൻ വേണ്ടിട്ട് ഈ പാട്ട് പഠിക്കും.
4: കൃഷ്ണനോ?
5: കൃഷ്ണൻ, കൃഷ്ണൻ,
4: കൃഷ്ണൻ,
5: ആ കൃഷ്ണൻ കോളേജ്.
4: ഓക്കെ ഓക്കെ,
5: ശരി.
4: ഓക്കെ ഓക്കെ, ഏതായാലും നമുക്ക് പ്രിയ സുഹൃത്തിനും കൂടെ വേണ്ടിയിട്ട് ഈ ഗാനം നമുക്ക് കേൾക്കാം.

0: അങ്ങനെ വീണ്ടും അല്ലേ, നല്ല മനോഹരമായ ഒരു പഴയ ഗാനം. എനിക്ക് തോന്നുന്നു ഇന്ന് കേട്ട ഗാനങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ തന്നെയായിരുന്നു. ഒപ്പം നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും ഈ ഗാനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തോരം ഗാനങ്ങൾ കേൾക്കാൻ കിടക്കുന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല ഗാനങ്ങൾ ഇനിയും പോരട്ടെ. എന്തായാലും അടുത്തൊരു കാളുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം, ആരാണ്? ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഗോൾ കട്ട് ആവുമ്പോഴത്തേക്കിന് ഇനി അത് പറയരുത്, ഇനി വിളിക്കാൻ പോകുന്നത് രണ്ടാമത്തെ തട്ടാണെന്നായിരിക്കണം. ആദ്യത്തെ
1: ആദ്യമായിട്ടാണ്.
0: ഇനിയിപ്പോ നമ്മൾ ഇനി വരുമ്പം രണ്ടാമത്തെ ആവുമല്ലോ. അപ്പൊ എന്തായാലും ഇൻട്രൊഡക്ഷൻ അങ്ങ് ഓക്കെ കേട്ടോ. ആയത്തവട്ടം ആണെന്നുള്ള രീതിയിലങ്ങ് ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇങ്ങനൊക്കെ പോകുന്നു. ഇന്നത്തെ വർക്ക് ഇല്ലായിരുന്നു, അപ്പം സാറിന്റെ അവതരണമൊക്കെ
0: യാത്രയല്ല അല്ലേ?
1: അല്ല, യാത്ര
0: അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
1: ഫുഡൊക്കെ കഴിച്ചു. അപ്പം അവതരണമൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
1: ചെറിയ ആരാധനയൊക്കെ നമുക്ക് തോന്നി.
0: ഓ, എനിക്ക് വയ്യ. അപ്പൊ ആരാധന തുടർന്നോളൂ.
1: അപ്പം സാറിന് വേണ്ടിട്ട് ഞാൻ എഴുതി ഒരു പാട്ട്.
0: ആ, പാട്ടൊക്കെ എഴുതോ?
1: അങ്ങനെ കുത്തി കൊടുക്കും.
0: കലാകാരൻ കൂടിയാണ്.
1: എല്ലാ പരിപാടിയും ഉണ്ട്, ഡാൻസ്, നാടകം, എല്ലാം.
0: പേര് സതീഷ് മാത്രമേ ഉള്ളൂ. സതീഷ് മാത്രമേ ഉള്ളൂ പേര്?
1: സതീഷ് തെക്കുംഭാഗം.
0: സതീഷ് തെക്കുംഭാഗം. ആ, അപ്പൊ എന്തായാലും നമ്മള് അല്ല, പ്രിയ ശ്രോതാക്കളെല്ലാം അത് കേട്ടോണ്ടിരിക്കാണല്ലോ. സതീഷ് തെക്കുംഭാഗം ഇനി മുതൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടട്ടെ. ഇനിയിപ്പോ എല്ലാരും ഇനി അറിയും കേട്ടോ. അറിയാത്ത
1: മെല്ലെ ഒന്ന് തൊട്ടു ഞാൻ ഹൃദയത്തിനാ ആഴങ്ങളിൽ, മെല്ലെ ഒന്ന് തൊട്ടു ഞാൻ ഹൃദയത്തിനാ ആഴങ്ങളിൽ, ഒരു കുളിർപ്പൂവായി ഉണർന്നു അവൾ.

0: ഒരു വർണ്ണശലഭമായി പറന്നു ഞാൻ ചെല്ലുമ്പോൾ ആ നീലമിഴികൾ വിടരുന്നു, ആ നിർത്തപുഞ്ചിരി നനവാർന്നു നിൽക്കുമ്പോൾ കുളിർ മഴ പെയ്യുന്നു, കുളിർ മഴ പെയ്യുന്നു. മെല്ലെ ഒന്നു തൊട്ടു ഞാൻ ഹൃദയത്തിനാരങ്ങളിൽ.
1: ഹലോ.
2: ആഹാ, സൂപ്പർ കേട്ടോ, നല്ല വരികള്, നന്നായിട്ട് പാടിയൊക്കെ ചെയ്തു, നല്ല പാടി ചെയ്തു കേട്ടോ, മനോഹരമായിട്ടുണ്ട്. അപ്പൊ ഇത് ആൽബം ഒക്കെ ആയിട്ട് ഇറക്കാൻ തയ്യാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ വിളിച്ചോളൂ പാടാനായിട്ട് കേട്ടോ, നമ്മള് വന്ന്
1: പാടിത്തരും.
2: ആണോ? ഓക്കെ ഓക്കെ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം, ഇങ്ങനെ ഒരു കലാകാരനെ കൂടി പരിചയപ്പെടാൻ സാധിച്ചല്ലോ, ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു.
1: നല്ല അവതരണം.
2: ഓക്കെ, താങ്ക് യു.
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ശ്രോതാക്കൾക്കും എല്ലാവർക്കും.
2: ഓക്കെ ഓക്കെ ഓക്കെ, ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്ക് ആ ഗാനം കേട്ട് തിരികെ വരാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: വളർച്ചയുടെ പടവുകൾ.
5: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
4: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
5: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
4: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
5: വളർച്ചയുടെ പടവുകൾ.
6: അങ്ങനെ ശേഷം കാഴ്ചയിൽ, അല്ലെ, സിനിമയുടെ പേരാണ് പറഞ്ഞത്, ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഒരു ഗാനം, അല്ലെ, എത്ര കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരു നല്ല മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പൊ അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ.
7: ഹലോ.
6: ഹലോ, നമസ്കാരം. ആരാണ്?
7: എന്റെ പേര് അംബിക. ഞാൻ രണ്ടാം കുട്ടി കോഴിക്കയിൽ നിന്ന് വിളിക്കുന്നതാണ്.
6: ഓക്കെ, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നോ?
7: സുഖമായിട്ടിരിക്കുന്നു. വെള്ളിയാഴ്ച 12-ാം തീയതി എന്റെ അമ്മയുടെ ഒരു ആൻറ്റ് തിരഞ്ഞതാണ് മരിച്ചത്.
6: ഓ, വെള്ളിയാഴ്ച അല്ലേ, വരുന്ന വെള്ളിയാഴ്ച.
7: ജൂൺ 12.
6: ഓക്കെ, അപ്പൊ അമ്മയുടെ ആത്മാവിന് പ്രണാമം അർപ്പിക്കുന്നു.
7: പിന്നെ ഈ പാട്ട് കാർപ്പസില് കല്ലും താഴെ എന്റെ വത്സല അനിയത്തി ജോലി ചെയ്യുന്നതാണ്.
6: അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഈ പാട്ട് അല്ലേ?
7: അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. പിന്നെ നസീർ എന്ന് പറയുന്നത് ഞങ്ങളെ അമ്മ ജോലിക്ക് പോലുള്ള കാലത്തുള്ള ഒരു പയ്യനാ, ഇപ്പൊ അത് മേശിരിയ.
6: ഓക്കെ.
7: അതും വന്ന് അമ്മയുടെ കാര്യത്തിന് പങ്കുണ്ട്.
6: ഓക്കെ,
7: അതിന് വളരെ സന്തോഷമുണ്ട്.
6: അപ്പൊ എന്തായാലും നസീറും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുടെ പേരെന്തായിരുന്നു? നേരത്തെ പറഞ്ഞ ആളുടെ പേരായിരുന്നു വത്സല. വത്സല അല്ലേ. അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും കൂടെ കമ്പനിയിലല്ല, കാപ്പെക്സ് കമ്പനി അല്ലേ, കല്ലന്താഴ കാപ്പെക്സ് കമ്പനിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് പാട്ടാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളത് നമുക്കിപ്പോ ഇപ്പം തന്നെ കേൾക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

0: വീണ്ടും ഒരു പഴയ ഗാനം അല്ലേ, കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഒ എൻ വി കുറുപ്പസാറിന്റെ രചനയിൽ, ദേവരായ മഷ്ണ സംഗീതവും, ദാസേട്ടന്റെ ആലാപനം അല്ലേ. അപ്പൊ ദാസേട്ടൻ പാടി തന്നെയാണോ നമുക്കൊരു സംശയമുണ്ട് അല്ലേ. അന്നത്തെ പഴയകാല റെക്കോർഡിംഗ് വോയിസ് അല്ലേ, എന്ത് വ്യത്യാസമാണ്. നമ്മൾ ഓരോ നമ്മള് ഡ്രസ് മാറുന്ന പോലെയാണ് നമ്മളെ എന്താ പറയുക, ദാസേട്ടൻ്റെ ശബ്ദത്തിൻ്റെ ഓരോ മാറ്റം ഓരോ ഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് അല്ലേ. ഏതായാലും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി, നല്ല മനോഹരമായ ഒരു ഗാനമായിരുന്നു. അടുത്തൊരു കോള് നോക്കാം. ഹലോ.
1: ഹലോ നമസ്കാരം മോനെ.
0: ഹലോ നമസ്കാരം, ആരാണ്?
1: ഇത് ആവിത അമ്മായ.
0: ആ പറഞ്ഞോളൂ.
1: കൊറേ കാലം കൊണ്ടേ സുരേഷ് പെരുന്നാൾ വന്ന കാലം തൊട്ടേ വിളിക്കണം വിളിക്കണം വിചാരിച്ച് വിളിക്കുക, എന്നിട്ട് കിട്ടുന്നില്ല.
0: ഇപ്പൊ കിട്ടിയില്ലേ?
1: പരിചയപ്പെടണ്ടേ?
0: തീർച്ചയായിട്ടും തീർച്ചയായും, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്തതാണല്ലോ നമ്മുടെ എല്ലാവരും.
1: ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ വിളിക്കും. പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്, വളരെ നല്ല പരിപാടിയാണ്.
0: ഓക്കെ, താങ്ക് യു.
1: ഇച്ചിരി കൂടെ ചോദ്യമൊക്കെ, കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കാം.
0: ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: കുഞ്ഞുങ്ങളെല്ലാം നല്ല രസമുണ്ട് അവരുടെ വർത്താനമൊക്കെ
0: കേൾക്കാൻ.
1: പിന്നെ ഈ കാതോട് കാതോരത്തി വന്ന അന്ന് മുതലേ വിളിക്കണം വിളിക്കണോന്ന് വിചാരിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. ഇപ്പഴാ കിട്ടിയത്,
0: ഇപ്പഴാണ് കിട്ടിയത്. അപ്പൊ എന്തായാലും സന്തോഷമായല്ലോ, അത് എനിക്കും സന്തോഷമായിട്ടോ.
1: സന്തോഷമുണ്ട് മോനെ.
0: പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
1: പിന്നെ ഇങ്ങനെ പോന്നു. പിന്നെ ഇന്ന് ചന്ദനത്തോപ്പിൽ ഒരു പയ്യനെ, അവൻ പിന്നെ ഇവിടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല, അങ്ങ് പറഞ്ഞു പോവുക. കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോഴേ വളരെ വളരെ സൂക്ഷിക്കുക. അവൻ രാജീവ് ഗാന്ധി മരിച്ചില്ലയോ, ആ സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പില് അവന് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ജോലി കിട്ടിയതാ. അവൻ പിന്നെ ഇവിടെ കുട്ടിയത്ത് പോളിയിൽ പഠിച്ച് അവൻ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായതുകൊണ്ട് അവൻ അവിടെ തന്നെ ജോലി കിട്ടി. ചെമ്മനത്തോപ്പിലുള്ളതാ പിന്നെ ആ പയ്യൻ. അവൻ അവിടെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോ അവന്റെ കൂട്ടുകാരന്റെ വണ്ടി വന്നു. അതിനെ കുറിച്ച് വിശദമായിട്ടില്ല കേട്ടോ. ആ പെണ്ണുമോ മരിച്ചു, മസ്തിഷ്ട മരണം സംഭവിച്ചപ്പം 9 പേർക്ക് അവന്റെ അവയവങ്ങൾ ആ നാട്ടിലുള്ളവർക്ക് കൊടുത്തു. ഒമ്പത് പേർ അതിനെ ഫോട്ടോ കണ്ടിട്ട് ഒരു വലിയൊരു പെണ്ണുമോയി, അല്ലെങ്കിലോ ഒരു ജീവനല്ലയോ. അതാ അവന്റെ രണ്ടാമ്പിള്ളാരാ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടക്കം കഴിഞ്ഞാണ്, ഇന്നാന്ന് അടക്കമൊന്ന് പത്രത്തിലുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നു മക്കള് വണ്ടികളിൽ പോകുമ്പം സൂക്ഷിക്കുക.
0: ഓക്കെ, എന്തായാലും ഇവിടെ വാക്ക് വളരെ വളരെ വളരെ നമ്മള് ഇമ്പോർട്ടൻ്റ് ഒരു വാക്കാണ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ ആ പയ്യന്റെ ഇല്ല, 8 പേർക്കായിട്ട് ഓരോ അവയവങ്ങൾ,
1: 9 പേർക്ക് തൊലി വരെ കൊടുത്തു എന്ന് പത്രത്തിലുണ്ട്.
0: അപ്പൊ എന്തായാലും ആ പയ്യനല്ലേ എന്തായാലും മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ. എല്ലാം എന്തായാലും 9 പേരിലൂടെ ആ ജീവിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും, പിന്നെ മരണം അത് ഓരോ വിധികളാണല്ലോ അല്ലെ. ഈ പറഞ്ഞനക്ക് അത് സംഭവിക്കുക തന്നെ ചെയ്യും. എങ്കിലും അത് ഈ പറഞ്ഞനക്ക് 9 പേർക്കൊക്കെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണല്ലോ അല്ലേ. ഓക്കെ, അങ്ങനെ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നുവെങ്കിൽ പുണ്യപ്രവൃത്തിയാണ്. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും ആവശ്യപ്പെട്ട ഗാനത്തിലേക്ക് പോകാം.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൺ വിമൻ ഡ്രിവൺ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 PM.
2: ഉമ്മ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. പി ഭാസ്കരൻ മാഷിൻ്റെ രചനയിൽ, എം എസ് ബാബുരാജ് സാറിൻ്റെ സംഗീതവും, അതുപോലെ എ എം രാജ, പി ലീല എന്നിവർ ചേർന്ന് പാടിയ ഒരു പഴയ ഗാനമാണ് കേട്ടത് അല്ലേ. അപ്പോൾ എന്ത് രസമുണ്ടായിരുന്നു, എന്ത് ക്യൂട്ടായിരുന്നു ആ ഒരു ഗാനം അല്ലേ. ഇങ്ങനെ കേൾക്കാനായിട്ട് പഴയ ഏത് പാട്ടിലെടുത്താലും പഴയ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ഒത്തിരി പാട്ടുകളുണ്ട്. ഈ പാട്ടുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ എന്ത് രസമായിട്ടാണ് ആ ഒരു പാട്ടിൻ്റെ ഒരു ആ ഒരു മൂഡിങ്ങനെ പോകുന്നത് അല്ലേ, ആ ഒരു സ്റ്റൈൽ ഇങ്ങനെ പോകുന്നത്, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഒരു ഓരോ വരികൾ എഴുതി വയ്ക്കുമ്പോഴും ആ വരികൾ അർത്ഥവത്തായിട്ടുള്ള അതിൻ്റെ മ്യൂസിക്കും ഒക്കെ എന്താ ഒരു ഒരു നൊസ്റ്റാൾജിയ ഫീൽ പോലെ ഒരു നല്ലൊരു രസം തോന്നി. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കോളുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ്? ആരാണ്?
3: ഇത് മക്കളൊന്ന് ഓർത്തു നോക്കിയെ, മക്കൾ കേട്ടിട്ടുണ്ട ഈ സ്വരം. കേട്ടിട്ടില്ല, മക്കള് വന്നപ്പം തൊട്ട് അമ്മച്ചി വിളിക്കുന്നതാ. ഇപ്പഴല്ല ഞാൻ മോനെ വിളിച്ചൊന്ന് സംസാരിക്കണമെന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരുന്ന
2: ശ്യാമള. ഓക്കെ ഓക്കെ, മനുഷ്യന്റെ ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു മാഗ്നറ്റിക് പവർ പോലെയാണ്. കാര്യം ചിലപ്പോ നമുക്കൊരു ചെറിയൊരു ജലദോഷം മതി നമ്മുടെ സൗണ്ടിന്റെ ടോൺ തന്നെ മാറിപ്പോവാൻ. എന്തായാലും ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ എന്തോ ഉണ്ട് വിശേഷം.
3: മക്കളെ, അമ്മ ഞാനാ. ഏറ്റവും പ്രിയപ്പെട്ട മോൻ ആരാന്നറിയാമോ?
2: ആരാണ്?
3: എന്റെ പ്രവീൺ മോൻ.
2: അതാണല്ലേ, ഇപ്പൊ നമ്മളൊന്നും പ്രിയപ്പെട്ടവരല്ല, ലിസ്റ്റിൽ പെട്ടില്ല. ആണ്
3: എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോൻ, എന്റെ പ്രവീൺ മോനാ.
2: പ്രവീൺ മോനാണ്. ഓക്കെ, അപ്പൊ പ്രവീൺ മോൻ കേക്കുന്നുണ്ടോ? ആ പ്രവീൺ മോൻ കേക്കുന്നുണ്ടോ? ആ
3: അമ്മ കരഞ്ഞോണ്ടായിരുന്നു എപ്പോഴും സംസാരിക്കുന്നത്.
2: അതെന്ത് പറ്റി?
3: എന്റെ ജീവിത പ്രയാസം, എന്റെ അണ്ണം വയ്യ, സുഖമില്ലാതെയൊക്കെ കിടന്ന് ഞാൻ ആരെ ഭാവി വിഷമത്തിലായിരുന്നപ്പോ ഞാൻ എപ്പോഴും റേഡിയോ വിളിച്ചാലും ഞാൻ കരഞ്ഞോണ്ടായിരുന്നു പറയുന്നത്.
2: ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ടാണ് എനിക്ക്
3: പ്രവീൺ മോൻ എന്റെ അടുത്ത് പറഞ്ഞു തന്ന്. അമ്മ അമ്മ കരയല്ലേ, അമ്മ ഇനി ചിരിച്ചും കളിച്ചും ഇരിക്കണം.
2: അതാണ്
3: എന്റെ പൊന്നുമോൻ പറഞ്ഞു തന്നെ എന്റെ അടുത്ത്.
2: അതാണ് അതാണ്, നമ്മുടെ ചിരിയാണല്ലോ നമ്മുടെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മറപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു ഇതാണല്ലോ ചിരിക്കുക എന്ന് പറയുന്നത്. ചിരിച്ച് സംസാരിക്കുക, ചിരിക്കുക. ആണോ? ഓക്കെ, കുരുവിളയോ? കുരുവിള ആരാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ.
3: ആ മോന് പറയുന്നുണ്ട്.
2: ആണോ?
3: ആ ഈ പാവ ശ്യാമളയമ്മ എനിക്ക് കാണണം പ്രവീണേന്ന്.
2: ആഹാ, അല്ല ഇപ്പൊ ഇപ്പം ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് കാണണമെന്ന് കേട്ടോ. ഓക്കെ,
3: ചക്കര മോനെ, മക്കളെ എല്ലാരും എന്റെ പൊന്നാര മക്കളാ.
2: ഞങ്ങളുടെ ഒക്കെ പൊന്നാര അമ്മയുമാണ് കേട്ടോ. അതാണ്
3: എനിക്ക് നിങ്ങളെല്ലാരും വേണം.
2: ഓക്കെ, നമ്മളെല്ലാം ഉണ്ട്.
3: ശ്രീലക്ഷ്മി, എല്ലാ പ്രവീൺ മോൻ, പിന്നെ ഇതേവരെ സന്തോഷ് മോൻ, അഡ്വക്കേറ്റ് സന്തോഷ് മോൻ, എല്ലാരും എനിക്ക് വേണം.
2: നമ്മളൊരു വലിയൊരു കൂട്ടായ്മ അല്ലേ, പിന്നെന്തിനു വിഷമിക്കണം.
3: പിന്നെ
2: ആ പറഞ്ഞോമേ.
3: പതിനഞ്ചാം വർഷത്തിന്.
2: എന്തോമേ?
3: പതിനഞ്ചാം വർഷം.
2: ആ പതിനഞ്ചാം വർഷത്തിന്
3: അമ്മളെ രത്നാമോഹൻ സ്റ്റേജിലോട്ട് കേറിയട്ടെ, പച്ചെടുത്ത് വെച്ച് വിളിച്ചത് ആരായിരുന്നു?
2: ആ ശ്യാമളമ്മയല്ലേ.
3: ആ ശ്യാമളമ്മയാണ് മോനെ ഇത്.
2: ആ മനസ്സിലായി മനസ്സിലായി, എനിക്ക് മനസ്സിലായി മനസ്സിലായി. ആ മനസ്സിലായി മനസ്സിലായി.
3: അന്ന് നിങ്ങളെ ഒന്നും എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയില്ല.
2: കണ്ടുമുട്ടാ അത് സമയമായിട്ടില്ല, ഒരു പക്ഷേ ഇനി നമ്മൾ അടുത്ത വർഷത്തിന് ഉറപ്പായിട്ട് കണ്ടുമുട്ടും കേട്ടോ.
3: ഞാൻ വന്നിറങ്ങിയപ്പോ എന്റെ പ്രവീൺ മോൻ എന്നെ കണ്ട്, എന്റെ ശ്യാമരാമോ എന്ന് വിളിച്ച് എന്നെ കയ്യിൽ പിടിച്ച് ലിഫ്റ്റ് കേറ്റി എന്നെ മോളിൽ കൊണ്ടുവന്നത്.
2: ഓക്കെ ഓക്കെ, സന്തോഷമായില്ലേ?
3: അതെ
2: അതാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഈ ചിരി ഇങ്ങനെ എന്നും ഇങ്ങനെ നിലനിൽക്കണം കേട്ടോ. ആ എന്നും ഇങ്ങനെ തന്നെ പോട്ടെ.
3: ഞാനേ കൃഷ്ണമോഹൻ വിളിച്ചുടനെ ഞാൻ എണീറ്റ് നിന്ന് ചാറ്റ കാണിച്ച് തിരിച്ച്
2: കാര്യം റെഡി കൂടെ എല്ലാരും കേട്ടോണ്ടിരിക്കല്ലേ ശ്യാമളയമ്മ. ഇപ്പൊ കേൾക്കുന്ന ശ്രോതാക്കളൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ അമ്മേ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. എന്തായാലും നമ്മള് ശ്യാമളമ്മ പറഞ്ഞ പാട്ട് ഏതാന്ന് കേൾക്കാം, കേട്ട് തിരികെ വരാം.

0: നല്ല മനോഹരമായിരുന്നു ഗാനം അല്ലേ. മെറിൻ ഗ്രിഗറി എന്ന ചിത്രത്തിലെ ഒരു മെറിൻ ഗ്രിഗറി പാടിയ ഒരു ഗാനമാണ് തിലോത്തമ എന്ന ചിത്രത്തിലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ബിജിപാലിന്റെ സംഗീതവും ജയഗീത രചനയൊക്കെ നിർവഹിച്ച നല്ല മനോഹരമായൊരു സോങ് ആയിരുന്നു അല്ലേ. എത്ര നല്ലൊരു മൂഡിലേക്ക് നമ്മളെ കൊണ്ട്. എല്ലാവരെയും ഇപ്പോൾ എനിക്കൊന്ന് സങ്കടമൊക്കെ ഉള്ളവരെ ചില പുരുഷ കരഞ്ഞിട്ടുണ്ടാവും അല്ലേ ഈ ഒരു ഗാനം കേട്ട്. ഓക്കെ, എന്തായാലും ചില ഗാനങ്ങൾ അങ്ങനെയാണ് നമ്മളെ വല്ലാണ്ട് സ്പർശിക്കും അല്ലേ. നമ്മൾ ഓരോ മൂഡിനനുസരിച്ചുള്ള ഗാനങ്ങൾ നമുക്ക് ഏത് ഒരവസ്ഥയാണോ നമുക്ക് അന്നേരം ഉണ്ടാവുക ആ ഒരവസ്ഥയിൽ കേൾക്കുന്ന പാട്ടുകൾ നമ്മളൊരുപാട് പലരെയും പല രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ട്. അതാണ് മ്യൂസിക്കിൻ്റെ ഒരു പവർ അല്ലേ. അത് തന്നെയാണ് നമ്മുടെ കാതുരകാതുരത്തിലൂടെയും നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ദുഃഖമുള്ളവർ കുറേ പേർക്ക് കുറേ ദുഃഖങ്ങളൊക്കെ വീണ്ടും ഉടലാർന്ന് കാണും അല്ലേ. ഓക്കെ, സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാനുള്ള പാട്ടുകൾ, ദുഃഖം വരുമ്പോൾ ദുഃഖിക്കാനുള്ള പാട്ടുകൾ, നൊസ്റ്റാൾജിയ വരുമ്പോൾ നൊസ്റ്റാൾജി ആയിട്ടുള്ള പാട്ടുകൾ. ഓക്കെ, ഇനി ഇതുപോലെ പാട്ടുകൾ തുടരട്ടെ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ആ, എന്തുണ്ട് വിശേഷം? ഏ, വിശേഷമായിട്ടൊന്നും ഇല്ല. ഏ, ഫുഡൊക്കെ കഴിച്ചോ? ഊണൊക്കെ കഴിഞ്ഞിങ്ങനെ റെസ്റ്റ് ടൈം ആയിരിക്കും. ഓ, അത് ശരി. അപ്പൊ
1: എന്തായാലും
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഇപ്പൊ പെട്ടെന്ന് മറുപടി കിട്ടി കാണും. ഇപ്പം എന്താ പറയാ, നമ്മളെ ശ്യാമളമ്മ ഇപ്പൊ ഹാപ്പിയായി കാണും, ഒരുപാട് ഹാപ്പിയായി കാണും. ഇപ്പൊ പേര് വിട്ടുപോയതാണ്. അപ്പൊ ശ്യാമളമ്മ ഹാപ്പി ആയല്ലോ, അപ്പൊ അതൊരു സന്തോഷം. അപ്പൊ അതാണ്, അതാണ് സംഭവം. ആ, അപ്പൊ പേര് വിട്ടുപോയതാണ്. പിന്നെ
1: മുമ്പേ ഒരു ഉമ്മ ഇങ്ങനെ ഒരു പിന്നെ പയ്യെ മരിച്ച കാര്യമൊക്കെ പറഞ്ഞു.
0: ആ, അതെ അതെ. ആ,
1: കഴിഞ്ഞ ആഴ്ച ഞാൻ നായസിന്റെ അടുത്ത് വെച്ചിട്ട് നടന്ന സംഭവം. ഒരു പയ്യൻ വളരെ സ്പീഡിൽ കൊണ്ടുവന്ന് ബൈക്ക് നടത്തി. ബൈക്ക് നിർത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, വളരെ പതുക്കം പെടാ, അത് ജീവിതാരം മൊത്തം ഓടിക്കണ്ടായില്ലേ, ഒരു ദിവസം ഓടിച്ചാ
0: പോരാല്ലോ.
1: ഓടിച്ചപ്പോ പറഞ്ഞു. ഉടനെ ഇവൻ എന്റെ അടുത്ത് പറയുകയാണ്,
0: മനുഷ്യൻ പറയാ, ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് കേട്ടോണ്ടിരിക്കാൻ പറ്റൂ. ഓ, അപ്പം അപ്പം
1: പിള്ളേരുടെ മൈൻഡ്.
0: അപ്പം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഇപ്പൊ പിള്ളേരെ എല്ലാരെയും ഒരു പ്രതീക്ഷ വെച്ചാൽ ഇന്നിപ്പോ കഴിഞ്ഞു, നമ്മളിപ്പോ സംസാരിക്കുന്നു, ഇനി പിന്നെയുള്ള സമയം നമുക്കുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാ പിന്നെ എല്ലാം അങ്ങോട്ട് ആസ്വദിച്ച ആയിക്കോട്ടെ. എനിക്ക് വയ്യ, പണ്ടൊരു സിനിമയിൽ കണ്ടൊരു കോമഡി പോലെ ആയി പോലെ. അത്
1: നമ്മളിപ്പോഴത്തെ പിള്ളേരോടൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക്
0: ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിതെല്ലാം കണ്ട് നമ്മളൊരു കാഴ്ചക്കാരനെ പോലെ നമ്മൾ സൈഡിൽ നിന്ന് നമ്മളും ആസ്വദിക്കുക, അത്രേ ഉള്ളൂ അല്ലെ. പിന്നെ മരണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞത് അതിന്റെ വഴിക്ക് അത് സംഭവിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഗാനം കേട്ട് തിരികെ വരാം.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അറിവിന്റെ ലോകം. മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ വിജ്ഞാനപ്രദമായ എന്തുമാകട്ടെ, അറിവിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിടുന്നു. കേൾക്കുക അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ.
6: പ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9:30 പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 7:30 വെള്ളിയാഴ്ച രാവിലെ 9:30 പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകിട്ട് 7:30

0: അങ്ങനെ ഏപ്രിൽ 19 എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. എസ് രമേശ് നായർ രചനയിൽ, കെ ജെ യേശുദാസ് ആലപിച്ച്, രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ ഒരു മനോഹരമായ ഗാനമാണ് ഏപ്രിൽ 19 ഇപ്പോൾ നമ്മൾ കേട്ടുപോയ ഗാനം. അതുപോലെ തന്നെ മറ്റൊരു മനോഹരമായ ഗാനം കൂടി നമ്മൾ ഇതിനകത്ത് കേൾക്കാൻ ഉണ്ട്. അത് എല്ലാവരും കേൾക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, എന്റെ പേര് ഉഷ.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: ഞങ്ങളെ കൂട്ടുകാരിയുടെ മോളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു.
0: ആണോ, കൂട്ടുകാരുടെ മകളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ?
1: സുകന്യയും പ്രശാന്തും.
0: സുകന്യയും പ്രശാന്തും. ഓക്കെ, അപ്പൊ അവർക്ക് നമ്മൾ ആശംസകൾ നേരുകയാണ്.
1: ആ പിന്നെ ഞങ്ങളുടെ എന്റെ കൂട്ടുകാർക്കും ഞങ്ങളെ മേശിരിക്കും ഒരു ഹായ് പറയണേ.
0: ആ കൂട്ടുകാർക്കും മേശിരിക്കും എല്ലാവർക്കും. ആ എല്ലാവർക്കും നല്ലൊരു മുട്ടൻ ഹായ് പറയാണ്.
1: ആ പിന്നെ ഞങ്ങൾ രാജി സാറിനോട് ഒരു ഹായ് പറഞ്ഞേക്കണേ.
0: രാജി സാർ അല്ലേ? രാജി സാറിനും ഒരു ഹായ് വരികയാണ്. ഓക്കെ ഓക്കെ, പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ?
1: പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ആ പാട്ട് ആസ്വദിക്കാം.

0: കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. എസ് രമേശൻ നായരുടെ രചനയിൽ എം ജി ശ്രീകുമാറിൻ്റെ ആലാപനവും അതുപോലെ ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതവും ഒക്കെ ചേർന്ന നല്ല മനോഹരമായ ഒരു ഗാനമാണ് ഈ പാട്ടുകൊണ്ട് നമ്മുടെ കേട്ട് മനസ്സിലാക്കിയത്. അടുത്ത ഒരു കോളുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ആ ഹലോ ആരാണ്?
1: ഇത് കണ്ടശ്രമൊക്കെയാണ്, സുജാതയാണ്.
0: ആ പറഞ്ഞു.
1: എനിക്ക് ചിത്രചേച്ചി പാടിയ ഒരു പഴയ പാട്ടാണ്, പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയോ?
0: കൺഫ്യൂഷൻ എന്ന പരിപാടി നിർത്തിയിട്ടില്ല. ഇപ്പം പിന്നെ നമ്മുടെ രേഷ്മയ്ക്ക് കുറച്ച് തൊണ്ടയ്ക്ക് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട്, അത് കാരണം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ശരിയോ?
1: ഓ
0: ഓക്കെ. എന്തോ
1: ഇന്ന് കൺഫ്യൂഷന്റെ പ്രോഗ്രാം കേട്ടില്ലായിരുന്നു.
0: ആ അതുകൊണ്ടാണ് കേട്ടോ, ചെറിയൊരു ചുമയുണ്ട്, അതുകൊണ്ടാണ് അത് ഒന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഉടനെ ഉണ്ടാവും, വരും.
1: ആ പിന്നെ ഞാൻ ഈ 12:30 വാർത്ത കഴിഞ്ഞിട്ട് 1 മണിക്ക് ഈ പ്രോഗ്രാം തുടങ്ങുമല്ലോ.
0: അതെ,
1: അപ്പോഴും ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ അന്നേരം എനിക്ക് ആദ്യത്തെ കോള് കണക്ട് ആയിട്ട് ഹലോ എന്ന് ആയപ്പോ കട്ടായി പോയി. ഞാൻ പിന്നെ അപ്പോഴും തൊട്ടേ ഇങ്ങനെ വിളിച്ച് വിളിച്ചാണ് ഇപ്പൊ കിട്ടിയത്.
0: ഓക്കേ ഓക്കേ, എന്തായാലും കിട്ടി, അതൊരു ഭാഗ്യം അല്ലേ.
1: 76 കോളാണിത്.
0: ഏത്?
1: 76 വട്ടം വിളിച്ചിട്ടാ കിട്ടിയത് അപ്പോഴും തൊട്ടേ.
0: ദൈവമേ, അപ്പൊ ആ ക്ഷമയ്ക്ക് ആദ്യം ഒരു നന്ദി പറഞ്ഞേരെ, ഇപ്പോഴേ പറഞ്ഞേരെ കേട്ടോ. അപ്പൊ 76 വട്ടം വിളിച്ചിട്ടും ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്, കേട്ടോ. 76 വട്ടമൊക്കെ വിളിച്ചിട്ടും കിട്ടിയിരുന്നു, വീണ്ടും നമ്മൾ ട്രൈ ചെയ്തപ്പോ അതിന് ഫലം കിട്ടി.
1: ഇത് 76-ാം തവണയാ കിട്ടിയത്. അപ്പൊ കട്ടായിട്ട് ഞാൻ തുടരെ തുടരെ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നേ.
0: ഓക്കെ, എന്തായാലും 76 വട്ടം വിളിച്ചിട്ട് പിന്നെയും കിട്ടില്ലെന്നൊക്കെ എന്ത് സങ്കടമായി പോയനെ അല്ലേ. ഓക്കെ, എന്തായാലും സന്തോഷം, എന്തായാലും വിളിച്ച് കിട്ടിയല്ലോ, സംസാരിക്കാൻ പറ്റിയല്ലോ, ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
1: ശരി
0: ഓക്കെ, ഏതായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
3: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
3: പിന്നെ March 15 രജിസ്ട്രേഷൻ തുടങ്ങി. July 12 ഞായറാഴ്ച റൺ, 21 kilometer ഉള്ള ഹാഫ് മാരത്തോൺ, 10 kilometer പിന്നെ 3 kilometer ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
6: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
5: എന്തിനാ? പത്രത്തിലിടാനാണോ?
6: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
5: റേഡിയോയിലോ?
6: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
5: അതെയോ?
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
5: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
7: കൈത്താങ്ങ് മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോൺ ഇൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ June 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 കുറിച്ച് പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474293111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.
8: അങ്ങനെ ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടതല്ലേ. കെ ജയകുമാർ സാറിന്റെ രചനയിൽ സണ്ണി സ്റ്റീഫനും മ്യൂസിക്കൊക്കെ കൊടുത്ത് രാജേഷ്, ചിത്രചേച്ചി എന്നിവർ പാടിയ ഒരു മനോഹരമായാണ് ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. പക്ഷേ ഈ ഗാനമൊക്കെ നമ്മൾ എത്രയോ ശ്രോതാക്കൾക്ക് അറിയാമത്തൊരു ഗാനം കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടുപോയത് അല്ലേ. അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഈ ഗാനങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നതും കേൾക്കാൻ കഴിയുന്നതും എല്ലാം നമ്മളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഗാനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നൊക്കെ അല്ലേ. എനിക്കൊന്ന് ഈ പാട്ട് അങ്ങനെ ഈ പടം അങ്ങനെ കൂടുതൽ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഏതായാലും നോക്കാം, അടുത്തൊരു കോളുണ്ട്. ഹലോ. ഹലോ,
9: ഞാൻ സുനിതയാ.
8: സുനിത, ആ എവിടെന്നാണ്?
9: ചകിരിക്കട.
8: ചകിരിക്കട, ആ ഓക്കെ, പറഞ്ഞോളൂ.
9: പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
8: ആ,
9: ഞങ്ങള് ഒട്ടത്തിൽ യോഗയിലുള്ള എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
8: യോഗയോ?
9: യോഗ, യോഗ
8: യോഗയിലുള്ള. ആ, ഇപ്പൊ പേരെന്താണ്? യോഗയുടെ പേരെന്താണ്?
9: ഒട്ടത്തിൽ യോഗ എന്നാ പേര്.
8: ഒട്ടത്തിൽ യോഗ, അതെന്താണ്? ഒരു വെറൈറ്റി പേരാണല്ലോ.
9: അവിടെ ഒരു അമ്പലമുണ്ട്, ഒട്ടത്തിൽ ക്ഷേത്രം. അങ്ങനെ അവിടെ ആ പേര്.
8: ഓ, ആ അമ്പലത്തിന്റെ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ലേ. ഒട്ടത്തിൽ യോഗ അല്ലേ. എങ്ങനെ പോകുന്നു യോഗ? ഇതാണോ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? യോഗ പഠിപ്പിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇത് കേട്ടിരുന്ന ശ്രോതാക്കൾക്ക് യോഗയൊക്കെ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ പഠിക്കാൻ ഒരു സ്ഥലം കൂടിയേ കേട്ടോ. ഒട്ടത്തിൽ യോഗ അല്ലേ. ചകിരിക്കട കടവൂരാണോ? കടവൂരാണോ?
9: അല്ല അല്ല, ചകിരിക്കട നമ്മളെ ഇവിടെ പഴയാറ്റിൻകുഴി ചകിരിക്കട.
8: ഓ, പഴയാറ്റിൻകുഴി അവിടെയാണ് അല്ലേ. പഴയാറ്റിൻകുഴി ചകിരിക്കട. ചകിരിക്കട വേറെ ഉണ്ടെന്ന് വെച്ച് അതാന്ന് വിചാരിച്ചു, തെരിതരിച്ചു ഞാൻ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ. ഫുഡൊക്കെ കഴിച്ചു? അപ്പൊ അവിടെ എന്തൊക്കെയാണ് എന്റെ ഒരു ടൈം എങ്ങനെയാണ്?
9: രാവിലെ 9:30 to 10:30
8: രാവിലെ 9:00 to 10:30 അല്ലേ. ഓക്കെ, എല്ലാ ദിവസവും ഉണ്ടോ അതോ?
9: ഞായറാഴ്ച ഇല്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. സാറ് 2 ദിവസമേ വരുത്തോളൂ.
8: ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ശരി ശരി ആ പുറത്തു നാളാ പഠിപ്പിക്കുന്നല്ലേ ആള് സാറ് വരുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി അപ്പൊ എന്തായാലും യോഗയ്ക്ക് നല്ല മനോഹരമായിട്ട് പോട്ടെ യോഗയ്ക്ക് ഒരു അത്യാവശ്യ ഘടകമാണ് മനുഷ്യന്റെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തില് ഒഴിച്ചിടാമത്തൊരു സംഭവമാണല്ലോ യോഗ അല്ലേ ഓക്കെ എന്തായാലും സന്തോഷം കേട്ടോ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഓക്കെ ഏതായാലും നമുക്ക് ആ ഗാനം കേട്ട് തിരികെ വരാം

ഏതായാലും കാതോര കാതോരം ഇവിടെ പൂർണ്ണഭാഗ സമയമായി. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ചില ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ടല്ലോ, അതുപോലെയാണ് നമ്മുടെ കാതോര കാതോരം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളെല്ലാവരും നമ്മൾ മിസ് ചെയ്യുന്നു. ഇനി കുറേ നാളത്തേക്ക് നമ്മൾ മിസ് ചെയ്യുമ്പം ഉണ്ടാകുന്നൊരു വേദനയാണ് നമ്മുടെ കാതോര കാതോരത്തിന്. ഒപ്പം നമ്മൾ പ്രിയ ശ്രോതാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെയായിരിക്കും, അവർക്ക് നാളെയും വിളിക്കാം. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഇന്ന് വിളിച്ചവർക്കും, എത്ര വിളിച്ചിട്ടും കിട്ടാതിരുന്നവർക്കും എല്ലാം നാളത്തെ ഒരു പ്രതീക്ഷയോടുകൂടി ഇനി വിട പറയുകയാണ്. സ്നേഹത്തോടെ, സുരേഷ് പെരുന്നാട്.

ടി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

താങ്ങ് മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.

0: താങ്ങ് മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 കുറിച്ച് പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ ഈ ലൈവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ദിനമാണിന്ന്. അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് പുല്ലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. നമസ്കാരം.
2: സ്വാഗതം.
1: അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് നേരിടുന്ന അല്ലെ അതിക്രമങ്ങൾ, അല്ലെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നമ്മുടെ ലൈവായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കാം, ഇതൊരു ലൈവ് ഫോണിൻ പരിപാടിയാണ്. 0474-293-1111 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ എല്ലാവരും വിളിക്കുമല്ലോ. നമ്മുടെ എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെ പ്രാധാന്യം ഉള്ള ഒരു വിഷയമാണ് ഇന്ന്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള അറിവ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാർ അല്ലെ സീനിയർ സിറ്റിസൺസ് കൂടിക്കൊണ്ട് വരികയും യുവാക്കൾ കുറഞ്ഞു വരികയും ചെയ്യുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ പലതരത്തിൽ സാമൂഹികവും പറയുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടും എല്ലാം ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ, കുടുംബത്തിനകത്ത് നിന്ന് തന്നെ പല പ്രശ്നങ്ങളുണ്ടാവുന്നു, വെളിയിൽ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം, അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്? ഈ മുതിർന്ന പൗരന്മാർ നമ്മുടെ കൊല്ലത്ത് ഇപ്പോൾ കേന്ദ്രീകരിച്ചാൽ നമ്മൾ ഈ പോപ്പുലേഷനിൽ എത്ര പെർസെൻറ്റേജ് വരും, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ക് വല്ലതും ഉണ്ടോ വ്യക്തമായിട്ട്?
2: അതേമായി ബെൻസിഗർ എഫ്എമ്മിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ പുനലൂർ RD ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റാണ്, പേര് രഞ്ജിത്ത്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 15 വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ ദിനമായിട്ടാണ് ജൂൺ 15 ആചരിക്കുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്ര സഭയാണ് ആദ്യമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അതിൻ്റെ പ്രസക്തി പ്രത്യേകിച്ച് പറയേണ്ട, നമ്മുടെ അവതാരകനായ പ്രിയപ്പെട്ട ബോണിച്ചേട്ടൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏകദേശം ഒരു 15 കോടിയോളം മുതിർന്ന പൗരന്മാരുണ്ട്. നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം 11% മുതിർന്ന പൗരന്മാരെന്നുള്ള വളരെ പ്രത്യേകത ഉള്ള, വളരെ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം നിലവിലുള്ളത്. അതിന് പല കാരണങ്ങളുമുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതി, നമ്മുടെ ആയുർദൈർഘ്യം, അതിൻ്റെ
1: വർദ്ധനവ്,
2: അപ്പം അത്തരത്തിൽ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് നമ്മുടെ ജനസംഖ്യ ഇത്രയും, ഈ പറഞ്ഞ മുതിർന്ന പൗരന്മാരുടെ ഈ സംഖ്യ ഇത്രയും വളരാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2026 ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 25 കോടിയോളം നമുക്ക് മുതിർന്ന പൗരന്മാർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് സർക്കാരിൻ്റെയും, സർക്കാരിന് മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇതേ സ്ഥിതിവിശേഷം തന്നെ നമ്മുടെ കേരളത്തിൽ, കേരള ജനസംഖ്യയുടെ ഏകദേശം 20% ഇതാണ് മുതിർന്ന പൗരന്മാരാണ്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്.
1: കുറച്ചു
2: നാൾ കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് മുതിർന്നവരന്മാരായിരിക്കും കൂടുതൽ
1: വരുന്നത്. വലിയൊരു പ്രതിസന്ധി നമ്മുടെ അപ്പൊ ഈ ചൂഷണത്തിനെതിരെ ഇന്നത്തെ ഒരു ദിനത്തിന്റെ പ്രാധാന്യം എന്താണ്, അത് നമുക്ക് ആദ്യം ഒന്ന് പറയാം. എന്നിട്ട്
2: നമുക്ക് വയോജനങ്ങൾ, അതായത് പണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ അംഗങ്ങളുടെ എണ്ണം ഒരു 15, അതിൽ അത്രത്തോളം അംഗങ്ങളുള്ള കൂട്ടുകുടുംബങ്ങളാണ്. അവിടെ നിന്ന് 4 പേര് 3 പേര് അങ്ങനെയൊക്കെ ഉള്ള ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയപ്പോഴത്തേക്കും ഈ മുതിർന്ന പരമായിട്ടുള്ള ആൾക്കാരെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരിക്കുക, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടാകാറുണ്ട്.
1: അപ്പം
2: അത് പുറം ലോകം ചിലപ്പോൾ അറിയില്ല. വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പം പുറത്തറിയത്തില്ല, അടുത്ത വീടുകളിലൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്, പുറത്ത് ലോകമായിട്ട് അറിയാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനെയുള്ള അവരെ ആ ചൂഷണങ്ങളിൽ നിന്ന് അവരെ തടയുക, അത് സമൂഹത്തിന് അത്തരത്തിലുള്ള ബോധവൽക്കരണം നൽകുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്താണ് ജൂൺ 15 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അവർക്കെതിരെയുള്ള മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക.
1: ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ എനിക്ക് നമ്മൾ എല്ലാം വിദ്യാഭ്യാസം കൊണ്ടൊക്കെ അല്ലെ കേരളീയ ജനത ഇരിക്കുന്ന ഒത്തിരി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇടപെടിക്കുന്ന രീതിയിലുള്ള ഒരു നിലവാരം നമുക്കുണ്ട്, സാമൂഹിക നിലവാരവും നമുക്കുണ്ട്. എത്ര നമുക്ക് ബോധവാന്മാരല്ലേ ഇവിടുത്തെ മുതിർന്ന പൗരന്മാർ? അത്യാവശ്യം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ബോധവാന്മാരല്ലേ? എങ്ങനെ, എന്താണ് സ്ഥിതി?
2: മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് നമ്മള് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത്തരത്തില് ഈ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുവിധം മുതിർന്നവരന്മാർക്കും എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ അത് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്താണ് എവിടെയാണ് അവർക്ക് ഈ അപേക്ഷകൾ മറ്റും നൽകേണ്ടത് എന്നുള്ളൊരു അവബോധം സൃഷ്ടിക്കുക, അത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ റെഗുലർ ഈ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആവശ്യമായിട്ടുള്ള പ്രചരണം മാധ്യമങ്ങൾ വഴി, ടി വി, റേഡിയോ, അതേ കണക്കുള്ള അച്ചടി മാധ്യമങ്ങൾ, ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ, അത്തരത്തിലുള്ള മാധ്യമങ്ങൾ വഴി എത്തിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്.
1: അപ്പോൾ ശ്രോതാക്കൾ, മുതിർന്ന പൗരന്മാർ കേൾക്കുന്ന പലരും ഉണ്ടാവും, ഈ റേഡിയോ ഇപ്പോൾ നമ്മുടെ ലൈവ് പരിപാടി കേൾക്കുന്ന പലരും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ സംശയം ഇതുമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. അപ്പോൾ ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം അല്ലേ, അത് 2007, അത് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്താണ്
2: ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ത്യയിൽ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായ സംരക്ഷണവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ നിയമമാണ് 2007 കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ മാതാപിതാക്കളുടെയും മുതിർന്നവരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007. അതാണ് കറക്റ്റ് പേര്, മാതാപിതാക്കളുടെയും മുതിർന്നവരന്മാരുടെയും സംരക്ഷണവും
1: സംരക്ഷണവും നിയമം
2: 2007. അപ്പം അതിൽ അതായത് മക്കൾക്കും മക്കള് അല്ലെങ്കിൽ ഈ സ്വത്തിന്റെ മാതാപിതാക്കളുടെ സ്വത്തിന്റെ അനന്തരാവകാശികൾ, അപ്പം അങ്ങനെയുള്ള അവകാശികൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് ഒരു നിയമപരമായ ബാധ്യതയാണ് എന്ന ബാധ്യതയാണ് മാറ്റുന്ന നിയമമാണ് ഈ 2007 നിയമം. നിയമപരമായിട്ട് അതായത് നമ്മൾ പരിഷ്കൃതമായ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ നിയമം വരുന്നതിന് മുമ്പും മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ട്. അത് മാനുഷികപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, നമ്മൾ ഇന്ത്യൻ സംസ്കാരം ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതിയാണ്. അപ്പം അതിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പം ഒരു മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിയമപരമായിട്ട് ഈ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ്. നിയമം മൂലം മാറ്റിയതാണ് 2007 ഈ നിയമം, മാതാപിതാക്കളുടെ മുതിർന്നവരന്മാർ നിയമത്തിന്റെ പിൻബലം അതിനെ കൊണ്ടുവരുന്നു ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം ഒരു കുഞ്ഞു നിയമമാണ്. 7 അധ്യായങ്ങളും 32 സെക്ഷനുകളുള്ള ഭാഗങ്ങളുള്ള

0: അതെ, അതായത് നമ്മളിപ്പം മോട്ടോർ വാഹന നിയമം പാസ്സാക്കി, പാർലമെന്റ് പാസ്സാക്കി. അപ്പം ഇതിന് ഈ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഒരു ഹെൽമെറ്റ് ധരിക്കുക, അത് ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക എന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് കുറ്റമാണ്, മോട്ടോർ വാഹന നിയമം അനുസരിച്ച് കുറ്റകരമാണ്. അപ്പം ഈ ഹെൽമെറ്റ് ധരിക്കേണ്ട എങ്ങനെ, അത് ഈ പറഞ്ഞ അതിന്റെ അതേപോലെ ലൈസൻസ് എടുക്കുന്ന നടപടിക്രമങ്ങള്, അത് എന്തൊക്കെ പിഴ ഈടാക്കണം, എന്തൊക്കെ തരത്തിലുള്ള അത് നടപ്പിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചട്ടത്തിനകത്താണ് പറയുന്നത്. അപ്പം 2007 ഈ മാതാപിതാക്കളുടെയും മുതിർന്നവരന്മാരുടെയും സംരക്ഷണ ക്ഷേമ നിയമം ഉണ്ടായി. 2009 കേരളത്തിൽ ഈ പറഞ്ഞ അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം 7 അധ്യായങ്ങളും 32 വകുപ്പുള്ള ഒരു കുഞ്ഞു നിയമമാണ്. 1 പറഞ്ഞ ചുരുക്കപ്പേരുകളാണ്, അതായത് ചുരുക്കപ്പേരുകളും നിർവചനങ്ങളുമാണ് 1 പറയുന്നത്. അതായത് ഇതിനകത്ത് വരുന്ന നിർവചനങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കപ്പേര്, ഇപ്പം നമ്മൾ പറഞ്ഞ മാതാപിതാക്കളെയും മുതിർന്നവരന്മാരെ സംരക്ഷണവും ക്ഷേമവും ആക്ട് 2007 എന്നാണ് അതിന്റെ ആ നിയമത്തിന്റെ കൃത്യമായിട്ടുള്ള നിർവചനമായിട്ട് പറയുന്നത്. ഇതിനകത്ത് ഈ നിയമപ്രകാരം കുറച്ച് ഡെഫിനിഷൻസ് നിർവചനങ്ങൾ പറയുന്നുണ്ട്. അതായത് കുട്ടികൾ, കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മകൻ മകള് അതേപോലെ പൗത്രൻ ചെറുമകൻ പൗത്രി ചെറുമകൾ, അവര് ഈ കുട്ടികൾ എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് വരുന്നത്. അതായത് ഈ നിയമപ്രകാരം കുട്ടികൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ വരാം, മകൾ വരാം, ചെറുമകൻ വരാം, ചെറുമകൾ വരാം, അവരെല്ലാം ഏതിനകത്താണ് ഈ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് അല്ലെങ്കിൽ ഡെഫിനിഷനകത്ത് വരും. പിന്നെ സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുതിർന്നവരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആഹാരം വേണം, അതേപോലെ വസ്ത്രം വേണം, അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം, വൈദ്യ ശുശ്രൂഷ വേണം, ചികിത്സ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുകയാണ് സംരക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ നിയമപ്രകാരം 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ നിയമത്തിൽ നിയമപ്രകാരം നമുക്ക് പരാതി നൽകാൻ സാധിക്കുള്ളൂ. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് പരാതി നൽകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മാതാവ് പിതാവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. മാതാവ് പിതാവ് ഡെഫിനിഷൻ നിർവചനത്തിൽ പറയുന്ന ഒരു നിയമപരമായിട്ട് ജീവശാസ്ത്രപരമായിട്ടുള്ള മാതാവ് പിതാവ് വരാം, അതേപോലെ രണ്ടാനച്ഛൻ വരാം, രണ്ടാനമ്മ വരാം, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ദത്തെടുത്തിട്ടുള്ള ആൾക്കാർ വരും, അതെല്ലാം ഈ പറഞ്ഞ മാതാവ് പിതാവ് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് വരും. പിന്നെ ബന്ധു എന്ന് പറയുന്നത് ഈ നമ്മളെപ്പോഴും ഒരു മുതിർന്നവരനെ സംബന്ധിച്ച് ചിലപ്പം സന്താനമില്ലാത്ത ആൾക്കാരായിരിക്കും, കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് അവരുടെ കാലശേഷം അവരുടെ സ്വത്തിന്റെ അനന്തര അവകാശം, പിന്തുടച്ച അവകാശം ആർക്കാണ് പോകുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബന്ധു എന്ന് ഉദ്ദേശിക്കുന്നത്, സ്വത്തിന്റെ പിന്തുടച്ച അവകാശം. അപ്പൊ അത്തരമുള്ള ഡെഫിനിഷൻസ് ആണ് അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന പോരൻ
1: ഈ ബന്ധുവിന്റെ കാര്യം പറയുമ്പോൾ ചിലർ അടുത്ത് കൂടുമല്ലോ, അപ്പൊ അത് ബന്ധു ആവണമെന്നില്ല,
0: എന്താവണം
1: സുഹൃത്താവാം, ഇവരുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് അടുത്ത് കൂടുകയും ഇവരെ പരിചരിക്കുന്നു എന്ന വ്യാജേന ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഇവരെ ഏത് കാറ്റഗറിയിൽ പെടും?
0: നിയമപരമായിട്ട് അവരെ നമുക്ക് സംരക്ഷിക്കാൻ സംരക്ഷണം ഏർപ്പെടാക്കാൻ പറ്റില്ല.
1: അല്ല, ചിലപ്പോ ഒരു സ്വത്ത് കണ്ടിട്ട് കുറച്ച് കൂടെ കൂടുമല്ലോ, സംരക്ഷിക്കുന്ന വ്യാജേനെ കാര്യങ്ങൾ സംരക്ഷിക്കുക. അപ്പൊ അത് ഏത് കാറ്റഗറി, അങ്ങനെ ഒരു നിയമത്തിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടോ?
0: ഇത് ഈ നിർവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മുതിർന്ന പോരനെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിക്കേണ്ടത്.
1: ഇപ്പൊ
0: നമ്മള് കുട്ടികൾ കുറച്ച് മകനെ ഏൽപ്പിക്കാം, മകളെ ഏൽപ്പിക്കാം, ചെറുമകൻ ചെറുമകളെ ഏൽപ്പിക്കാം, അങ്ങനെയുള്ള ആൾക്കാരെ ഏൽപ്പിക്കാം. പിന്നെ ഉള്ളത് സ്വത്തിന്റെ പിന്തുടർച്ച അവകാശം വരുന്ന ബന്ധുക്കളെ ഏർപ്പെടുത്തും. ആ ബന്ധുക്കൾ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് പിന്തുടർച്ച അവകാശം വരുന്ന കാലശേഷം പിന്തുടർച്ച അവകാശം വരുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിനാണ് ബന്ധു എന്ന് പറയുന്നത് നിയമപരമായിട്ട് സാധ്യതയുള്ളത്. പിന്നെ മുതിർന്നവരൻ എല്ലാവർക്കും അറിയാം, മുതിർന്നവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 അതിന്റെ മുകളിലുള്ള ആൾക്കാരെയാണ് മുതിർന്ന പൗരനായിട്ട് നിയമപ്രകാരം കണക്കാക്കുന്നത്. പിന്നെ നോർമല് ഒരു മനുഷ്യന് ഇത് മാത്രം പോരാ, ആഹാരം, വസ്ത്രം, ചികിത്സ, അതേപോലെ ബേസിക് ആയ നീഡ്സ് മാത്രം പോരാ, ഒരു മാനസിക ഉല്ലാസം, മാനസിക. അപ്പൊ അത്തരത്തില് ആരോഗ്യം, ആരോഗ്യ പരിരക്ഷ, വിനോദ പരിപാലന കേന്ദ്രങ്ങളും ഇത് മുതിർന്ന പോരന്റെ മാനസിക

0: മാനസികപരമായിട്ടുള്ള ഉല്ലാസത്തിന് ഉതകുന്ന എന്ത് തരത്തിലുള്ള പ്രവൃത്തികളും ഈ ക്ഷേമം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. അതാണ് ഈ ക്ഷേമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ നോർമലി എപ്പോഴും ഇങ്ങനെ വീടിനകത്ത് തന്നെ ദൈനംദിനം കഴിച്ചു കൂട്ടുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മളായാലും എപ്പോഴും നമ്മൾ ഒരു ദിവസം ഫുൾ ടൈം വീട്ടിലിരിക്കാറില്ല, എപ്പോഴും പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് മൈൻഡൊക്കെ റിഫ്രഷ് ആയിട്ട് റിലാക്സ്ഡ് ഒക്കെ ആവുന്നത്. അപ്പൊ അതേ ആവശ്യം ഈ മുതിർന്നവരിന്
1: പറഞ്ഞ കണക്ക് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഇപ്പം മക്കളോ ആരാന്ന് വെച്ചാൽ
0: അവര് നൽകണം. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഫാമിലി ഒരു സിനിമയ്ക്ക് പോയെന്ന് വിചാരിക്കാം. സിനിമയ്ക്ക് ഈ ഫാമിലി അച്ഛൻ അമ്മ രണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന എന്തിനാ, അവർക്കൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് ഒരു ടെൻസ്ഡ് ലൈഫിൽ നിന്ന് ഒരു റിലാക്സേഷന് വേണ്ടി കൊണ്ടു. അതേ ആവശ്യം ഈ മുതിർന്നവരിനുണ്ട്. അപ്പം അങ്ങനെയുള്ള ലൊക്കേഷനിൽ അവരെയും കൂടെ കൊണ്ടുപോയി അവർക്കൊരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും. പല ചില കുടുംബങ്ങളിൽ പല കേസുകളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ മൈനറായിട്ടുള്ള കാര്യമായിട്ട് അങ്ങോട്ട് ഇപ്പം ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും അച്ഛനമ്മ അമ്മയുടെ ഒന്നും സംസാരിക്കാറില്ല, ഒന്നും മിണ്ടാറില്ല, എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ദേഷ്യപ്പെടലുകൾ, അത്തരത്തില് ചെറിയ മൈനിയർ ആയിട്ടുള്ള വീട്ടിനകത്ത് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കാം ഉണ്ടാകാറുള്ളത്. അപ്പൊ അത്തരത്തില് ക്ഷേമം ഒന്നും കൊണ്ട് ഉദ്ദേശിക്കുന്ന അവർക്ക് മുതിർന്നവർമാർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയും അതേപോലെ വിനോദ പരിപാലന കേന്ദ്രം അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുമെന്നാണ് ക്ഷേമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ്. പിന്നെ സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷ, അതായത് ഈ നിയമപ്രകാരം ഇപ്പം ഇത്തരത്തില് ഒരു മുതിർന്ന വരനായ ഒരു വ്യക്തിയെ അവര് ആരിൽ നിന്നാണോ സംരക്ഷണം അർഹിക്കുന്നത് അവര് വേണ്ട സംരക്ഷണം, മകൻ അല്ലെങ്കിൽ മകള്, ചെറുമകൻ അല്ലെങ്കിൽ ചെറുമകൾ, അവർ സംരക്ഷണം നിർവഹിക്കുന്നില്ലെങ്കിൽ ഈ മുതിർന്ന പൗരന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാം. അപ്പം പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാണും, അതേപോലെ ഒരുപാട് കാലം അവർ ഉദ്ദേശിക്കുന്ന ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം, അതേപോലെ പ്രധാനപ്പെട്ട സ്പീഡായിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ നടപ്പാക്കേണ്ട ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഇത് തീർപ്പാക്കുന്ന ഇവര് മുതിർന്നവരന്മാരെ തരുന്ന പരാതികൾ തീർപ്പാക്കുന്നതിന് വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമപ്രകാരം ട്രിബ്യൂണലുകൾ ഫോം ചെയ്തിട്ടുണ്ട്. മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ എന്ന് പറയും. മെയിൻ്റനൻസ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതി സംവിധാനമാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക സംവിധാനം, അതായത് ഈ മുതിർന്ന വരന്മാരുടെ കേസുകൾ പരിഹരിക്കുന്നതിന് വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സംവിധാനമാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണൽ. നമ്മുടെ ജില്ലയിൽ 2 മെയിൻ്റനൻസ് ട്രിബ്യൂണലാണ് ഉള്ളത്. കൊല്ലം മെയിൻ്റനൻസ് ട്രിബ്യൂണൽ, പുനലൂർ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ. ഇത് ഈ നിയമപ്രകാരം മെയിൻ്റനൻസ് ട്രിബ്യൂണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. സബ് ഡിവിഷണൽ ഓഫീസറിൽ കവിയാത്ത അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കൊല്ലം RDO ഇല്ല, റവന്യൂ ഡിവിഷണൽ ഓഫീസർ സബ് ഡിവിഷണൽ ഓഫീസറാണ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ അത്തരത്തിൽ ഒരു റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ, പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് അധ്യക്ഷന്റെ പേര് പറയുന്നത്. അപ്പം അത്തരത്തില് RDO ഓഫീസുകളാണ് അതാണ് ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഈ പ്രിസൈഡിംഗ് ഓഫീസറായ അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പം മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസർ, അതായത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ ഓഫീസർ കുറയാത്ത ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ അത്തരത്തില് നമ്മുടെ RDO ഓഫീസുകളിലാണ് ഏത് പ്രവർത്തിക്കുന്നത്, മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തില് കൊല്ലം RDO ഓഫീസും പുനലൂർ RDO ഓഫീസും അങ്ങനെ 2 ഓഫീസുകളാണ് ഈ മുതിർന്ന വരന്മാരെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സംവിധാനം. അപ്പം അത്തരത്തില് ഇപ്പം ഒരു മുതിർന്ന പൗരന് മകൻ അല്ലെങ്കിൽ മകള് കൃത്യമായ സംരക്ഷണം നിർവഹിക്കുന്നില്ല, അതില് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾക്ക് ട്രിബ്യൂണലില് ഇവർക്ക് മുതിർന്ന പൗരന്മാർക്ക് പരാതി നൽകാം. അതിന് മറ്റ് കോടതി നടപടികളെ പോലെ അത്ര ഡിഫിക്കൽട്ട് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് അല്ല, എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് അതിന്റെ നടപടിക്രമങ്ങൾ ദീർഘമായിട്ടുള്ള ഒരു വൈറ്റ് പേപ്പറിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ പരാതി സംബന്ധിച്ച ഒരു വിശദമായിട്ടുള്ള പരാതി എഴുതി ഈ ഓഫീസുകളിൽ ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലിലെ ഓഫീസുകളിൽ ഫോം നമ്പർ A എന്ന് പറഞ്ഞിട്ടൊരു ഫോറം ലഭിക്കും. ആ ഫോറം കൂടെ ഫില്ല് ചെയ്തിട്ട് ഓഫീസുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി സ്വീകരിക്കുന്നതാണ്. അത്തരത്തില് ലഘുവായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, ഒരു നടപടിക്രമമാണ് ഇത് സ്വീകരിക്കുന്നത്.
1: ഇൻ കേസ് ഇപ്പം ഈ പറഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞ ചെറുമകനോ ചെറുമകളോ പൗത്രൻ പൗത്രി എന്നൊക്കെ പറഞ്ഞ കണക്ക് അവർക്ക് അതിനുള്ള ഒരു സാമ്പത്തിക ശേഷിയും അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു വരുമാനവും മാർഗവും തൊഴിലും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ്?
0: നമ്മൾ ഒരു പരാതി ആദ്യം നമ്മൾ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ സ്വീകരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി ആർക്കെതിരെയാണ് നൽകിയിരിക്കുന്നത്, അതിന് കോടതി ടൈമായിട്ട് എതിർകക്ഷി എന്ന് പറയും, റെസ്പോണ്ടന്റ് എന്ന് പറയും, എതിർകക്ഷികൾക്കാണ്. എതിർകക്ഷികളെ ആദ്യം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് മുമ്പ് വിളിച്ചു വരും, അതിന് ഹിയറിംഗ് എന്ന് പറയും, വിചാരണ എന്ന് പറയും. അപ്പം വിചാരണയ്ക്കായിട്ട് വിചാരണ നോട്ടീസ് ബന്ധപ്പെട്ട എതിർകക്ഷികളുടെ മേൽവിലാസത്തിലേക്ക് നോട്ടീസ് മുഖാന്തരം നോട്ടീസ് നൽകി അവരെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ വിളിച്ചു വരുത്തും, വിചാരണ നടത്തും. വിചാരണ നടത്തുന്നത് ഈ കേസിനെ കുറിച്ചൊരു ഒരു ഡിസ്ക്രിപ്ഷൻ ഈ പ്രസൈഡിംഗ് ഓഫീസർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഹിയറിംഗ് നടത്തുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയുടെ പരാതിയിൽ പരാതി ശരിയാണോ, അതിന്റെ ഈ പറഞ്ഞ മകൻ അല്ലെങ്കിൽ
1: പരാതി കിട്ടിയാൽ അവിടെ ഒരു ഗൃഹസന്ദർശനം നടത്തി അവിടുത്തെ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം
0: അത്തരത്തിലുണ്ടാവും. അത് ചില കേസുകൾ അങ്ങനെ ചെയ്യും. പിന്നെ ആർ ഡി ഒക്ക് ഈ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വിശദമായിട്ടുള്ള ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം, വസ്തു സംബന്ധമായ കാര്യങ്ങളും അതേപോലെ ഇദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ലെവലിൽ ഒരു വിവരങ്ങൾ അറിയാൻ വേണ്ടി ബന്ധപ്പെട്ട വലിയ ഓഫീസർമാർക്കും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ പരാതി കൈമാറി അന്വേഷണ റിപ്പോർട്ട് വാങ്ങിച്ചതിന് ശേഷം വിചാരണ നടത്തി തീരുമാനമെടുക്കാം. അത് ഈ പറഞ്ഞ പ്രസിഡന്റ് ഓഫീസർ മുമ്പിൽ ഹിയറിംഗിന് ശേഷം രണ്ട് കക്ഷികളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം അത് ശരിയേതാണ് തെറ്റേതാണ് പ്രസൈഡിംഗ് ഓഫീസർ മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കും. മുതിർന്നവരന്മാരുടെ സംരക്ഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പ്രയോറിറ്റി ആണ് മുതിർന്നവരന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിയമം ഉണ്ടാക്കിയത്. പിന്നീട് ഈ നിയമം ഈ മുതിർന്നവരന്മാരെ സംബന്ധിച്ച് അവർ ആവശ്യതയുള്ള ആൾക്കാരായിരിക്കും, രോഗികളാണ്,
1: അപ്പം ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള വ്യക്തികളാണ്, ക്യാൻസർ പേഷ്യൻസ് ഉൾപ്പെടെ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്.
0: അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പരാതി നേരിട്ട് തരാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിന് ഈ മുതിർന്നവരൻ ചുമതലപ്പെടുത്തിയ ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ അധികാരപ്പെട്ട ഏതെങ്കിലും പ്രദേശത്തെ സംഘടനയ്ക്ക് ആ സംഘടനയ്ക്ക് മുതിർന്നവരന് വേണ്ടി കേസ് അല്ലെ പരാതി ഫയൽ ചെയ്യാം.
1: അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾ. അപ്പൊ അവിടെ ആരും ഇല്ലെങ്കിൽ അല്ലെ ഒരു സംഘടനയ്ക്ക് അല്ലെ ഒരു ക്ലബിനായാലും
0: കൊടുക്കാം. അതേപോലെ അന്വേഷണത്തിന് ശേഷം അത് തീരുമാനമെടുക്കും. ഇത് ഈ എത്തിച്ചേരാൻ സാധിക്കാത്ത കിടപ്പ് രോഗികളായ ആൾക്കാരുടെ വീടുകളിൽ നിന്ന് മൊഴിയെടുക്കുക അല്ലെങ്കിൽ മൊഴിയെടുത്ത് തീരുമാനമെടുക്കാം. അപ്പൊ അത്തരത്തില് മുതിർന്നവരന് അനുകൂലമായിട്ടുള്ള അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഈ നിയമത്തിൽ ഈ നിയമപ്രകാരം ഇത് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നാണ് നിയമം പറയുന്നത്. ചില കാരണങ്ങൾ 30 ദിവസം കൂടെ എക്സ്ട്രാ നമുക്ക് ഉപയോഗിക്കാം. അപ്പം അത്തരത്തിൽ ചില മാനസിക ശാരീരിക ഉപദ്രവങ്ങളൊക്കെ ഉള്ള സ്പീഡ് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകളിൽ വേണ്ട കേസുകളിൽ ഈ നിയമത്തിൽ ഇടക്കാല ഉത്തരവ് ഇന്ററിം ഓർഡർ ഇടക്കാല ഉത്തരവ് നൽകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു അങ്ങനെയുള്ള കേസുകളിൽ ഇടക്കാല ഉത്തരവ് ഇന്ററിം ഓർഡർ വിത്തിൻ 40 hours കൊടുക്കാനുള്ള രീതിയിൽ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നുണ്ട്. Section 5(2) പ്രകാരമാണ് ഇത് പറയുന്നത്. പിന്നീട് ഇതിനകത്ത് സംരക്ഷണത്തിനായിട്ടൊരു അപേക്ഷ ലഭിച്ചതിന് ശേഷം നമുക്ക് ജീവനാംശം കൊടുക്കുന്ന ഒരു പ്രൊവിഷനുണ്ട്. അത് ഹിയറിംഗിന് ശേഷം രണ്ടുപേരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അവലോകനം ചെയ്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഈ പ്രിസൈഡിംഗ് ഓഫീസർ RDO തീരുമാനമെടുക്കുന്നത്. അതായത് ജീവനാംശം നിശ്ചയിക്കുന്നത്, ജീവനാംശ തുക പരമാവധി നിശ്ചയിക്കുന്ന 10,000 രൂപയാണ് നിയമത്തിൽ. ഇപ്പോഴത്തെ ഒരു പ്രതിപാദ്യത്തിൽ 10,000 രൂപ വരെ മാക്സിമം ജീവനാംശം നൽകുന്നു. എല്ലാവർക്കും അല്ല, സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കി ഹിയറിംഗിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. 10,000 രൂപ വരെ മാക്സിമം ജീവനാംശം ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് പരാതി നൽകുന്നത് മുതിർന്ന പൗരൻ അവസാനം താമസിച്ച എവിടെയാണ്, അതേപോലെ കുട്ടികൾ താമസിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള ലാസ്റ്റ് എവിടെയാണ് ഒരു മുതിർന്ന പൗരൻ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ലാസ്റ്റ് താമസിച്ച സ്ഥലം, കുട്ടികൾ താമസിക്കുന്ന സ്ഥലം, ആ പ്രദേശത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസർ അല്ലെങ്കിൽ മെയിൻ കോൺസ്റ്റബിളിന് ഈ മുതിർന്ന പൗരന് പരാതി നൽകാവുന്നതാണ്. മറ്റ് കോടതി ചെലവുകളൊന്നും ഇല്ല. മറ്റ് ഫീസുകളോ കാര്യങ്ങളോ
1: പൈസ ഇല്ല, ഞാൻ എങ്ങനെ പരാതി കൊടുക്കുമെന്നൊക്കെ, അങ്ങനെ പൈസ ഒന്നും ആവശ്യമില്ല, അതൊന്നും എടുത്തു
0: പറഞ്ഞേക്കാം. റെലവന്റ് ആയിട്ടുള്ളൊരു
1: പലരും പേടിക്കുന്ന ഒരു കാര്യമാണല്ലോ, കൈ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെ ഈ പറഞ്ഞ കോടതി കയറാൻ പോവും എന്നൊക്കെ. ഇതിന് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല അല്ലേ.
0: അതെ അതെ. പിന്നെ വളരെ ഒരു മെയിൻ ഡിസ്ട്രിബ്യൂണലിന്റെ ട്രിബ്യൂണലിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരേ സമയം സിവിൽ കോടതിയുടെയും ക്രിമിനൽ കോടതിയുടെയും അധികാരങ്ങളുള്ള ഒരു സംവിധാനമാണ് മെയിൻ ഡിസ്ട്രിബ്യൂണൽ. അപ്പം ഏതെങ്കിലും കേസുകളിൽ ഈ പറഞ്ഞ മുതിർന്നവരൻ ഹിയറിങ്ങിന് അല്ലെങ്കിൽ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു തുക ജീവനാംശം നൽകിയ ശേഷം അത് പാലിക്കുന്നില്ല, ട്രിബ്യൂണലിൽ വാറന്റ് ഇട്ട് ബന്ധപ്പെട്ട കക്ഷിയെ വിളിച്ചു വരുത്താനുള്ള റൈറ്റ് ഉണ്ട്, ക്രിമിനൽ നടപടിക്രമത്തിന്റെ റൈറ്റ് ഉണ്ട്. പിന്നീട് ഈ നിയമത്തിൽ സെക്ഷൻ 23 പ്രകാരം സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ച് വെച്ചുകൊണ്ട് ഒരു മകൻ അല്ലെങ്കിൽ മകള് എന്നെ സംരക്ഷിക്കും എന്ന് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്, മകൻ അല്ലെങ്കിൽ മകൾക്ക് നമ്മൾ ഒരു സ്വത്ത്, ഒരു ഒരു അമ്മ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു 10 സെന്റ് വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഒരു 10 സെന്റ് വസ്തു അദ്ദേഹത്തിന്റെ മകൾക്ക് എഴുതി കൊടുത്തു, മകള് സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചാണ് ഈ അമ്മ എഴുതി കൊടുത്തു. ഇപ്പൊ ആധാരത്തിൽ അങ്ങനെയൊക്കെ വ്യവസ്ഥകൾ വെച്ചെന്ന് വിചാരിക്കും, സംരക്ഷിക്കുന്നുള്ള വിശ്വാസം മുഖേനയാണ് എഴുതി കൊടുത്തതെന്ന് വ്യവസ്ഥകൾ വെച്ചെന്ന് വിചാരിക്കും. ഈ വസ്തു ലഭിച്ചതിന് ശേഷം, വസ്തു ലഭിച്ചതിന് ശേഷമാണല്ലോ ചില സ്വഭാവങ്ങൾ
1: മാറുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും, അത്
0: അത് സ്വത്തൊക്കെ കിട്ടിക്കഴിയുമ്പോ ഇവര് കുറച്ച് നിറം മാറും. അപ്പൊ സ്വത്ത് കിട്ടുന്നിടം വരെ ഭയങ്കര ലോഹ്യത്തിലൊക്കെ ഇരുന്നിട്ട് പിന്നീട് മാറി പല സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ അതിനുശേഷം, സ്വത്ത് ലഭിച്ചതിന് ശേഷം ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത അവസ്ഥകളിൽ ട്രിബ്യൂണലിന് സെക്ഷൻ 23 പ്രകാരം ഈ ആധാരം അല്ലെങ്കിൽ ഈ കൈമാറ്റം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. അത് ഹിയറിങ്ങിന് ശേഷമാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിവിൽ കോടതിയുടെ ഒരു അധികാരം കൂടെ ഈ ട്രിബ്യൂണലിൽ ഉണ്ട്. ഒരേ സമയം സിവിൽ കോടതിയുടെയും ക്രിമിനൽ കോടതിയുടെയും അധികാരം ഈ ട്രിബ്യൂണലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് പിന്നെ ഈ നിയമപ്രകാരം കൊടുക്കാൻ പറ്റുന്ന മാക്സിമം തുക എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. 10,000 രൂപ വരെയാണ് മാക്സിമം തുക കൊടുക്കാൻ പറ്റും ജീവനാംശം.
1: ഒരു മാസം
0: പ്രതിമാസം
1: അങ്ങനെ ഒരു തുക, ഒരു ഇതുണ്ടോ അല്ലേ, ഇത്രയേ കൊടുക്കാവുള്ളൂ. അതിന് മേളിലോട്ട് ആവശ്യം ഉണ്ടെങ്കിൽ
0: അത് അമെൻമെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഇപ്പത്തെ സാഹചര്യത്തിൽ
0: 10,000 രൂപ ഒരു സാമ്പത്തിക വരും. ഇപ്പം അമെൻമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതാവും,
1: കുറച്ചും കൂടെ കൂടാൻ സാധ്യത.
0: ഇപ്പൊ കാലോചിതമായ മാറ്റങ്ങൾ ആക്ടുകളിലും
1: എല്ലാ നിയമത്തിലും കാലോചിതമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പണപ്പെരുപ്പം നമുക്ക് വല്ലാതെ പിടിമുറുക്കി സാഹചര്യത്തിൽ നിന്നൊന്നും ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് മരുന്നുകൾ, ഈ രോഗികൾക്ക് മരുന്ന് മേടിക്കുന്നത് വലിയൊരു പ്രശ്നമാണല്ലോ. അത് ഇപ്പം അതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. ഈ മരുന്നുകളുടെ കാര്യം പറയുമ്പോൾ അതിന് പ്രത്യേക ഫണ്ട് അനുവദിക്കാനോ അങ്ങനെ എന്തെങ്കിലും നിയമം വകുപ്പോ
0: നമുക്ക്
1: ഒരു കേസ് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ അയാൾ ഒരു ക്യാൻസർ പേഷ്യന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കിഡ്നി പേഷ്യൻസ്, ഇവർക്കൊക്കെ ഡയാലിസിസ് ഇതൊക്കെ ഒരു മാസം ഒത്തിരി തുക ആവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാനോ, അല്ലെങ്കിൽ
0: ഈ നിയമപ്രകാരം ഈ മുതിർന്നവരുടെ ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിടാറുണ്ട്. നമുക്ക് വയോമിത്രം അങ്ങനെയുള്ള കുറെ സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, സാമൂഹ്യ നീതി വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന
1: വയോമിത്രം നിയമത്തെ കുറിച്ചൊക്കെ ചോദിക്കാം അല്ലേ.
0: വയോമിത്രം സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുകയാണ്.
1: അപ്പം അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഇതിപ്പോ യൂട്യൂബിൽ ലഭ്യമാണ്, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ യൂട്യൂബിൽ ലൈവായിട്ട് ഇത് കാണാം. അതോടൊക്കെ നിങ്ങൾ ഇത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. നമുക്കൊരു ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ മടങ്ങി വരാം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അപ്പോൾ ഇന്ന് മുതിർന്ന പൗരന്മാരെതിരെ നേരിടുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ദിനമാണ്, അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ ദിനമാണിന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ടോക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് അതിനകത്ത് വിളിക്കാം. മുതിർന്ന പൗരന്മാർ നേരിടുന്ന അതിക്രമങ്ങൾക്ക് എതിരെയുള്ള ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ അതിക്രമങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ചോദിക്കാം, ഏതൊക്കെ ആരൊക്കെ സമീപിക്കണം, എവിടെയാണ് അതൊക്കെ പരാതി കൊടുക്കേണ്ടത്, അങ്ങനെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇല്ല, നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇടപെടാം, അവർക്ക് പരാതി കൊടുക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474-293-1111. അപ്പോൾ നമുക്ക് തുടരാം. ഈ പെട്ടെന്ന് നമ്മളൊരു അപേക്ഷ ആർക്കാണ് നൽകേണ്ടത്?
0: പെട്ടെന്ന് നമുക്ക് അപേക്ഷ നൽകാൻ ഇപ്പൊ ഒരു മുതിർന്ന പോകാൻ അദ്ദേഹത്തിന്റെ സംബന്ധിച്ച്
1: പുള്ളിക്ക് ഇപ്പൊ അയലത്തുനിന്ന് ഒരു വലിയ പ്രശ്നം, ഒരു ഭീഷണി നേരിടുകയാണ്, പുള്ളി ഒറ്റയ്ക്ക് കഴിയുകയാണ്. അതെ, ആരാണ് പെട്ടെന്ന് സമീപിക്കേണ്ടത്? മക്കളൊന്നുമില്ല എന്ന് വിചാരിച്ചു.
0: മുതിർന്ന പൗരന്മാരെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കുന്നത് നിയമപ്രകാരം
1: വരാറുണ്ട്.
0: നമുക്ക് ഈ റവന്യൂ ഡിവിഷൻ ഓഫീസറെ സമീപിക്കാം. അതേപോലെ
1: ഞാൻ ചോദിക്കുന്ന അവിടുത്തെ ഒരു കൗൺസിലർ, ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിൽ കൗൺസിലറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറിന് സമീപിക്കാൻ സാധിക്കും, മതിയോ?
0: ബന്ധപ്പെട്ട അതോറിറ്റികൾ ഉണ്ടല്ലോ നമുക്ക്, പോലീസ് അതോറിറ്റി
1: ഉണ്ട്,
0: ഉപയോഗിക്കാം. സീനിയർ സിറ്റിസിനെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഒരു അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു
1: ഉത്തരവാദിത്തമാണ്.
0: പ്രിഫറൻസ് പോലീസ് സ്റ്റേഷനിലായാലും ആശുപത്രികളിലായാലും അതേപോലെ ഗവൺമെന്റ് സംവിധാനങ്ങൾ എല്ലായിടത്തും അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അപ്പം അത്തരത്തിൽ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അത് പരിഗണിക്കും.
1: ഒരു കത്തെഴുതി ആർക്ക് അയക്കണമെന്ന് വിചാരിച്ചു.
0: ഈ പറഞ്ഞ കണക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം, അതേപോലെ RDO-ക്ക് നൽകാം, കളക്ടർക്ക് നൽകാം. അത്തരത്തില് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് കൈമാറി കിട്ടും.
1: ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പലർക്കും പെട്ടെന്ന് ഞാൻ ആരെ ഹെൽപ്പ് സ്വീകരിക്കും അല്ലെങ്കിൽ ആരെ സമീപിക്കും?
0: ജനപ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ, അവര് ഇത്തരത്തിൽ പല കാര്യങ്ങളും പല പരാതികളും കൊണ്ടുവരാറുണ്ട്, മുൻകൈ എടുക്കാറുണ്ട്. പല തരത്തിലുള്ള ഇപ്പൊ നമ്മള് സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത,
1: അപ്പൊ നമുക്കൊരു കോൾ എത്തിയിരിക്കുകയാണ്, ഇത് പറഞ്ഞപ്പോഴാണ് കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്തേ സർ.
1: പേരൊന്ന് പറയാം.
4: ഞാൻ വിളിച്ചത് ഞാൻ കൊല്ലം ജില്ലയിലെ പിന്നെ ചെറുക്കര പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നാണ് വിളിക്കുന്നത്. ചെറുക്കര വില്ലേജ്. അപ്പൊ ഞാൻ, എന്റെ അമ്മ 96 വയസ്സുണ്ട്, ഞങ്ങള് 4 മക്കളാണ്. അപ്പൊ ഞാൻ ഇളയാളാണ്, അമ്മക്ക് 3 പേരും ചേച്ചിമാര്. അപ്പൊ അമ്മയെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യപോയിൽ 9-ാം മാസം ഒരു പരാതി അമ്മ കൊടുത്തിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിന് 4 മക്കളെയും വിളിച്ച് അമ്മ എന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാൻ ഡിവോഴ്സ് ആയ ഒരാളാണ്. അപ്പൊ എനിക്ക്, ഞാനിപ്പം ഈ 3 പെൺമക്കളും അമ്മയെ നോക്കുന്നില്ല, അമ്മയൊന്നും ചെയ്യുന്നില്ല. എനിക്കിത് അമ്മയ്ക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ട് അമ്മയുടെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാൻ
1: പറ്റത്തില്ല.
4: അപ്പൊ ഞാനിപ്പോ ഒരു ആളിനെ വെച്ചിട്ട്, ഞാൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഞാനൊരു സ്ത്രീയെ ഇങ്ങനെ അമ്മയെ നോക്കുന്നതിന് വേണ്ടി നിർത്തിയേക്കണം. അവർക്ക് 20,000 രൂപ ശമ്പളവും കൊടുത്ത് മറ്റു ചിലവെല്ലാം കൊടുത്താണ് നിർത്തിയേക്കുന്നത്. അപ്പൊ എനിക്കിത് പിന്നെ ഒറ്റയ്ക്കിത് മുമ്പോട്ട് ഇങ്ങനെ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട്,
1: സാമ്പത്തികമായിട്ട് താങ്ങാൻ പറ്റുന്നില്ല.
4: അപ്പൊ ഈ അമ്മ ഈ പരാതി കൊടുത്തതിന് ശേഷമാണ് അമ്മയ്ക്ക്
5: ഇപ്പൊ അമ്മയ്ക്കൊരു മെന്റലി പ്രശ്നങ്ങളാണ്. അപ്പൊ പിന്നെ പരസ്പരം എന്തെല്ലാം സംസാരിക്കുന്നത് നോക്കിട്ട്. അപ്പൊ ഈ 9-ാം മാസം ആദ്യ കോയിൽ കൊടുത്ത പരാതിയിൽ ഇന്ന് വേറെ യാതൊരു നടപടിയും
1: ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മോടൊപ്പം പുനലൂർ റവന്യൂ ഡിവിഷനിലെ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് ഉണ്ട്. ആ സാറിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് സാർ ഉത്തരം പറയുക?
0: നമസ്കാരം. നമസ്കാരം, കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ടോ?
0: ചെറുക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്.
5: ഞാൻ പറഞ്ഞത് എന്റെ അമ്മയ്ക്ക്
0: ചെറുക്കരയിൽ നിന്നല്ല വിളിക്കുന്നത്, ചെറുക്കര.
5: അതെ, ചെറുക്കര വില്ലേജ്
0: കൊല്ലം ആർ ഡി ഒയിൽ പരാതി നൽകിയിട്ടുണ്ട്.
5: 9-ാം മാസത്തിൽ 3-ാം തീയതി
0: കൊടുത്തതാണ്. ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
5: ഹിയറിംഗിന് വിളിച്ച് 4 പേരെയും 4 മക്കളെയും വിളിച്ചിരുന്നു. പക്ഷേ
0: ഒരു അപേക്ഷ നൽകും, ഈ പരാതിയുടെ നമ്പര് കാണിച്ചിട്ട് ഒന്ന് വേഗത്തിലാക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷ നൽകും. അപ്പൊ അത് എന്താണ്, ഇത് ഹിയറിംഗ് ശേഷം എന്താണ് തീരുമാനമാകത്തെന്ന് അറിയാൻ പറ്റുന്ന പെട്ടെന്ന് തീരുമാനമാക്കും.
5: അതെ,
0: മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം അല്ല, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് എല്ലാ മക്കളുടെ ഉത്തരവാദിത്വമാണ്. അത് ലിംഗ വ്യത്യാസമൊന്നുമില്ല, ആൺപെൺ വ്യത്യാസമൊന്നുമില്ല.
5: ആൺപെൺ വ്യത്യാസമില്ല, പക്ഷെ എനിക്ക് മാത്രം ഇപ്പൊ പറ്റാത്ത ഒരവസ്ഥ. കാര്യം ഞാൻ ഡിവോഴ്സ് ആയാലും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പൊ എന്റെ അമ്മയെ ഞാനും കൂടെ താമസിക്കുമ്പോഴത്തേ അമ്മ ഇപ്പൊ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ നോക്കാൻ
0: പറ്റൂ. ഈ വിവരങ്ങൾ കാണിച്ചൊരു പെറ്റീഷൻ, ഒരു അപേക്ഷ നൽകും കേട്ടോ. വേഗത്തിൽ തീരുമാനമുണ്ട്.
5: ഓക്കെ സാർ,
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ശ്രോതാക്കൾക്ക് ചോദിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. റേഡിയോ ബൻസിന്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാം. അതും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് തുടരാം സാർ. ഇതൊരു വലിയ പ്രശ്നമാണല്ലോ, ഈ ആൺ പെൺ ഇപ്പം ചിലപ്പം സ്വത്തുക്കളൊക്കെ വരുമ്പോഴായിരിക്കും. എന്നെ കെട്ടിച്ചു വിട്ടതാണ് പെണ്ണുങ്ങൾ പറയുകയാണ് അല്ലേ, ഞാൻ സ്ത്രീകൾ പറയുകയാണ് എന്നെ കെട്ടിച്ചു വിട്ടത്, ഞാൻ ഇനി എന്തിനാ അമ്മയെ നോക്കുന്നത്, എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, അത് ആൺമക്കളുടെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൈയൊഴിഞ്ഞ് അല്ലേ, കൈ കഴുകി പോകുന്നവർ ഉണ്ടല്ലോ, ധാരാളം ഉണ്ട് സമൂഹത്തിൽ.
0: കേസുകളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം പല തരത്തിലുള്ള കേസുകളാണ്. ലിംഗ വ്യത്യാസം ഇല്ലെങ്കിലും ഇപ്പം കെട്ടിച്ച് വിട്ടതിന് ശേഷം ചില ആൾക്കാർ തിരിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കേസുകളും ഉണ്ട്. ഈ പല കേസുകളിലും ഇപ്പം ചില കേസുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 പെണ്ണൂരാണുള്ള ഒരു കുടുംബം വിചാരിക്കുക, രണ്ടുപേരെ ഈ പറഞ്ഞ ഏറ്റവും ഇളയ മകൻ കല്യാണമൊക്കെ കഴിപ്പിച്ച് കഷ്ടപ്പെട്ട തിരിച്ചു വരുമ്പോൾ ലാസ്റ്റ് ഇവരുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ച് തിരിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പല പല ഒക്കേഷൻസിലും ആൾക്കാരുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ കണക്ക് ഈ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുള്ളവരും പിന്നെ ഭർത്താവിന്റെ ഒരു ജോലി ഇല്ലെങ്കിൽ ആ ഒരു ഭർത്താവിന്റെ ചിലവിലൊക്കെ ആയിരിക്കും
1: ജീവിക്കുന്നത്.
0: നമ്മള് അത്യന്തികമായിട്ട് അവര് ഹിയറിംഗിന് ശേഷം അവരെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു നോക്കും. പിന്നെ ഒരു സമൂഹത്തിന്റെ ശ്രദ്ധല്ലേ മുതിർന്നവർ, ബദൽ മാർഗങ്ങൾ തേടും.
1: നിസ്സഹായാവസ്ഥ ഉള്ളവരുണ്ട്, സ്ത്രീകൾക്ക് ഇപ്പൊ വരുമാനം ഇല്ലാത്തവരും കാണും. അവർക്ക് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാടായിരിക്കും, ഇപ്പൊ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും. അങ്ങനെ ബദൽ മാർഗങ്ങൾ നോക്കൂല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ നമ്മൾ വയോജനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ അയൽക്കാരുടെ ആക്രമണം പറഞ്ഞു. പൊതുവെ പബ്ലിക് സ്പേസിലൊക്കെ അവർ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടാറുണ്ടല്ലോ.
0: പബ്ലിക് സ്പേസിൽ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതിപ്പം കുറഞ്ഞു, പക്ഷെ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഈ മുതിർന്ന വരന്മാരെ വന്നു കഴിഞ്ഞാല് എണീച്ച് നൽകാത്ത അല്ലെങ്കിൽ അവരെ കണ്ടില്ല എന്ന് അടിക്കുന്ന, ആരോഗ്യപരമായ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ടില്ല എന്ന് അടിക്കുക. അപ്പം ഇവർ മുതിർന്ന വരന്മാരെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള
1: അസ്വസ്ഥതകളാണ്,
0: പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലുകൾക്കും ഒക്കെ കുറച്ചേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ, അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കൂടുതൽ സമയം നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ കുട്ടികളൊക്കെ എണീച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആരോഗ്യമുള്ള മക്കളൊക്കെ മാറി കൊടുക്കണം, കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്.
1: അത്തരത്തില് അതൊരു വശത്ത്, അത് ഇപ്പൊ ഇരിക്കുന്ന അതൊത്തിരി മാറ്റം ഉണ്ടെന്ന്
0: തോന്നുന്നു.
1: അതിനൊക്കെ അപ്പുറം പെട്ടെന്ന് ഈ ചിലരൊക്കെ വയലന്റ് ആയിട്ട് എന്തെങ്കിലും വാക്ക് തർക്കത്തിൽ പെട്ടെന്ന് മുതിർന്ന പൗരന്മാരെ ആക്രമിക്കുന്ന ഒരു രീതിയൊക്കെ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ അതിന്റെ പല വീഡിയോകളും ഒക്കെ ഉണ്ട്. വീട്ടിനകത്ത് തന്നെ ഇല്ല മരുമക്കള് ആയിട്ട് ഈ ആക്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ എന്താണ് അതിന്റെ ഒരു സ്ട്രിക്റ്റ് നിയമങ്ങൾ എന്താണ് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നിൽക്കുന്നു.
0: ഒരു മുതിർന്ന പൗരനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്ന പ്രകാരം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു മുതിർന്നവരനെ മനഃപൂർവ്വം സംരക്ഷണം നിർവഹിക്കാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് ഇന്റൻഷനിൽ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ നിയമപ്രകാരം 2 മാസം വരെ തടവോ അല്ലെങ്കിൽ 5,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ. ഹലോ,
1: ഓക്കെ, ഒരു കോൾ വന്നിട്ടുണ്ട്, കോൾ എടുക്കാം.
6: ഹലോ,
1: ആ ഹലോ, ചോദിച്ചോളൂ.
6: ഹലോ, നമസ്കാരം.
1: പേരാണ്
6: സാറ്? രഞ്ജിത്ത് സാറല്ലേ? സാറ് മുമ്പ് പ്രാവശ്യം ഒന്ന്
1: സംസാരിച്ചിട്ടുണ്ടോ?
6: അപ്പം ആ സാറിന്റെ സംസാരം ഒക്കെ കേട്ടതിന് ശേഷം ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വാപ്പായ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു.
1: പേര് പറ.
0: ഞാൻ,
6: എന്റെ പേര് നസീർ.
1: നസീർ, നസീറാണ് ഈ സംസാരിക്കുന്നത്.
6: എന്റെ മാതാപിതാവും രണ്ടു 7 വർഷം 6-7 വർഷം കൊണ്ട് എന്റെ കൂടെ ആയിരുന്നു.
1: നസീർ കൊണ്ടുപോയില്ലേ വീട്?
6: അതെ അതെ, ഞാൻ എന്റെ സ്ഥലം വളരെങ്ങളാണ് ഞാൻ താമസിക്കുന്ന ചന്ദനത്തോപ്പാണ്.
1: ചന്ദനത്തോപ്പ്, ഓക്കെ ഓക്കെ.
6: അപ്പം കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ എഴുതി ഒരു ദിവസം മെനക്കെട്ട് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തിട്ട് അത് വിളിപ്പിക്കുക, ഒരു കൗൺസിലിംഗ് അവർ വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും വിളിപ്പിച്ചതല്ല, ഒന്നുമില്ല. അവർ രണ്ടുപേരും മരിക്കുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന നിയമങ്ങൾക്ക് വശമുണ്ട്, പക്ഷെ ഇതൊക്കെ എത്രത്തോളം നടപ്പിലാവുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റത്തത്. എന്നെ വിളിച്ചിട്ടുമില്ല, അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്ക് ആരും വിളിച്ചിട്ടില്ല.
1: പരാതി കൊടുത്തു ഉറപ്പാണോ?
6: ഉറപ്പാണ്. അതിന്റെ പേപ്പർ എന്റെ കൈവശം ഇരിപ്പുണ്ട്, കൂടെ അതിന്റെ സ്ലിപ്പ് ഉൾപ്പെടെ എന്റെ കൈവശം ഇരിപ്പുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർ എത്രത്തോളം സത്യസന്ധം ഉണ്ടെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാര്യം ഒരുപാട് പേര് ഇതൊക്കെ കേട്ടിട്ട് കംപ്ലൈന്റും കൊടുത്ത് പരാതിയും കൊടുത്ത് ദിവസം മെനക്കെട്ട് അപേക്ഷ കൊടുക്കുന്ന പേപ്പറും പൈസ എല്ലാം വേസ്റ്റ് പോകും, ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്റെ കേസ് മാത്രമായിരിക്കും, എനിക്ക് ഓരോരുത്തർ പറയാൻ പറ്റില്ല, അറിയാൻ
1: പറ്റുള്ളൂ.
6: ഇതിനകത്ത് ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എത്രത്തോളം സത്യസന്ധത ഉള്ളവരാണെന്നൊന്നും അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ പറയുന്ന നിയമമായിരിക്കും, പക്ഷെ അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടോന്നുള്ളതാരും നോക്കണം. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്.
0: അല്ലെ, കൊല്ലം ആർഡിഎയിലാണോ പരാതി നൽകിയത്?
6: അതെ അതെ, കൊല്ലം ആർഡിഎയിലാണ് കൊടുത്തത്.
0: എനിക്ക് ഓർമ്മയില്ല, ഞാൻ പുനലൂർ ആർഡിയിലാണ് വർക്ക് ചെയ്യുന്നത്.
6: മനസ്സിലായി. അല്ല, സാറ് അത് പറഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിന് ശേഷമാണ് ഇവിടെ കൊടുത്തത്.
0: ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്.
6: അപ്പം അവര് അവരെ ഇവിടെ നിന്ന് പിടിച്ചു വരിച്ചോ കൊണ്ടോ നോക്കി സഹോദരൻ. അപ്പൊ ഞാൻ പറയാൻ വിട്ടു വരത്തില്ല. കാര്യം അവർ എന്റെ കൂടെ തന്നെയാണ്, എനിക്ക് അവരെ കൊണ്ട് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അവരെ എന്റെ കൂടെ തന്നെ കുറച്ചാളോട് ഇരിക്കട്ടും കയറിയാണ് ഞാൻ കൂടുതലും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഇതിനൊക്കെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞ കാര്യം വിട്ടു കൊടുക്കുക. അവരെ വളർത്താനായിട്ടാണെങ്കിൽ കൊണ്ടുപോയി കുഴപ്പമില്ല, അവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ നിയമപ്രകാരം വിളിപ്പിച്ച് ഇതുപോലെ കൗൺസിലിംഗ് വിളിപ്പിച്ചതിന് ശേഷം സംസാരിച്ച് കൊണ്ടുപോയി കൊണ്ടുവരണം പറഞ്ഞാൽ അപേക്ഷ കൊടുത്തത്. പക്ഷെ എനിക്ക് ഒരു അതിനൊരു റിസൾട്ട് എനിക്ക് കിട്ടിയല്ല, എന്നെ വിളിപ്പിച്ചതിലും ഒന്നുമില്ല. അത് വർഷങ്ങൾ പോയി. ഇതിപ്പോ ഈ ഒരു ഇത് വന്നപ്പോഴാണ് എനിക്ക് അത് പെട്ടെന്ന് ഒന്ന് വിളിക്കണമെന്ന് തോന്നിയത്.
1: ഓക്കെ ഓക്കെ, നസീറിന്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നു. എന്താ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു, അത്രയും നമുക്ക് ഇല്ലേ അവസരത്തിൽ. എന്താണ് സാറിന് പറയാനുള്ളത്? ഇങ്ങനെ അത് ഏറ്റെടുക്കാതെ വരാറുണ്ടോ?
0: മെജോറിറ്റി കേസുകളിലും ഭൂരിഭാഗം കേസുകളിലും നടപടി സ്വീകരിക്കണം, നടപടി സ്വീകരിക്കുന്നതാണ്.
1: ഓക്കെ നസീർ, എന്തായാലും അത് അറിയിച്ചത് നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്, കോളിലോട്ട് കിടക്കാം. ഹലോ,
7: നമസ്കാരം ബോണി സാർ.
1: നമസ്കാരം
7: സാറേ. നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം
7: സാറേ. വയോജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആരും നേടിയെടുക്കുന്നില്ലെന്നാണ് എന്റെ കറക്റ്റ് കാര്യം. കാരണം വയോജനങ്ങൾക്ക് കിടക്കാൻ കട്ടിലി കൊടുക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ട്, കമ്പിളി കൊടുക്കുന്നുണ്ട്, കണ്ണട കൊടുക്കുന്നുണ്ട്, പല്ലി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആരും അത് ഏറ്റെടുക്കുന്നില്ലെന്നുള്ളതാണ് എന്റെ കാരണം. അത് ഈ കോർപ്പറേഷൻ വഴിയൊക്കെ മെമ്പർമാർ ചോദ്യം ചെയ്ത് കൊടുക്കുന്ന ആരും ഇത് എടുക്കുന്നത്? 60 വയസ്സിന് മേലുള്ളവർക്കെല്ലാം ചെയ്യേണ്ടതാണ് സാമൂഹ്യ ക്ഷേമ വകുപ്പിന്. ഇതാരും അത് ചെയ്യുന്നില്ലെന്നാണ് എന്റെ സത്യം. കാരണം ഒരുപാട് പേർക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്, ആരും ഇത് ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ പകൽ വീടുന്നുള്ള ഒരു പദ്ധതിയുണ്ട്, അത് കൊല്ലത്ത് എത്ര അടുത്തുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാറത്. അതായത് പകല് മാത്രം അവിടെ അവർക്ക് മാനസികത്തിന് വേണ്ടി നിൽക്കാനുള്ള സ്ഥലമാണ് ചെയ്യുന്നത്. അത് കൊല്ലത്ത് എത്ര അടുത്തുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാറത്.
0: നമുക്ക് മുതിർന്നവരന്മാരുടെ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികള് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് മുഖാന്തരമാണ് നടപ്പിലാക്കി വരുന്നത്. ദന്തനിര ഇല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മന്ദഹാസം പദ്ധതി, പ്രമേഹ രോഗികൾക്കായിട്ടുള്ള ഗ്ലൂക്കോമീറ്റർ വിതരണ പദ്ധതി, അത്തരത്തിലെ പദ്ധതി വിപുലങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് നടന്നു വരുന്നുണ്ട്, അത് പഞ്ചായത്ത് മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട്. ഒരുപാട് വിവരങ്ങളുണ്ട്. ഇത്തരത്തില് കൂടുതൽ പദ്ധതികളെ കുറിച്ച് അറിയാൻ വേണ്ടി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. പകൽവീട് പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ പറഞ്ഞ സാമൂഹ്യ നീതി വകുപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അറിയപ്പെടും. നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിലായിട്ട് പദ്ധതികളെയും മറ്റു കാര്യങ്ങളും അറിയാൻ സാധിക്കും.
8: അതല്ല സാറെ, ഞാൻ പറഞ്ഞു വന്നത് ഇത് പൊതുജനങ്ങൾ അറിയുന്നുള്ള പോലെയാണ്, അത് ഗവൺമെന്റ് ആണ് അറിയിക്കേണ്ടത്.
0: അതെ അതെ, അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ.
8: കാരണം കൂടുതലും ഈ വയസ്സായവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല, ഇത് ജനങ്ങളിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ കൗൺസിലർമാരെ മുഖാന്തരമോ അല്ല പഞ്ചായത്ത് അധികൃതരെ മുഖാന്തരമോ ജനങ്ങളെ അറിയിക്കുക, അതെല്ലാം ഇടപെടാതെ ഇതൊന്നും ചില ആളുകൾക്ക് മാത്രമേ ഇതറിയാവൂ. ഈ മന്ദഹാസം പദ്ധതിയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാ, ആഹാരം കഴിക്കാൻ പാടുപെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ, നമ്മുടെ ഷുഗർ ചെക്ക് ചെയ്യുന്ന അതിന്റെ കിട്ടാനുള്ള ഒരുപാടുണ്ട്. അത് ആരും ഇത് അറിയെടുക്കുന്നില്ല അതിന്റെ എന്നുള്ളത്. അതെന്നാൽ ഗവൺമെന്റ് ഇതൊക്കെ അറിയിച്ചത് ചിലപ്പോൾ പത്രം വായിക്കാത്ത വയസ്സായത് അവർക്കറിയാൻ പറ്റത്തില്ല. അത് അതിനൊരു സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് അങ്ങനെ അവരെ കൗൺസിലർമാരും ഒക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറാണ്. കത്തിന്റെ എത്ര കത്തിലാണ് ആളുകൾ മേടിക്കാതെ കിടക്കുന്നത്. അത് ഒരുപാട് സാമൂഹ്യ വകുപ്പ് ഇന്ന് മുൻകൈ എടുത്ത് അത് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് എന്റെ അഭിപ്രായം.
1: കട്ടില് ചിലർക്ക് ഇല്ലേ ആവശ്യമുള്ള ചിലർക്ക് ഒന്ന് രണ്ട് കട്ടില് കൊടുക്കുന്നവരുണ്ട്. അനർഹരായിട്ടുള്ളവർക്കും ഇത് ഇല്ല, ഒരു വീട്ടില് രണ്ടു മൂന്ന് കട്ടില് അങ്ങനെ ഇല്ലേ, അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഇവിടെയൊക്കെ ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
8: അല്ല, കമ്പിളി കൊടുക്കുന്നുണ്ട്, കമ്പിളി അത് കൊടുക്കുന്നുണ്ട്. അത് ആളുകൾ ഈ ഒന്നിനെ നമ്മള് പഞ്ചായത്തും കോർപ്പറേഷൻ ആരെങ്കിലും കൗൺസിലർമാരോ പഞ്ചായത്ത് മെമ്പറാണ് അറിയിക്കേണ്ടത്. അതല്ലെങ്കിൽ സാമൂഹ്യ വകുപ്പ് ഇങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് ആർക്കും പറഞ്ഞാൽ ഈ ജനങ്ങളെ അറിയൂ. എത്രയോ ജനങ്ങൾ ഇതിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു, അത് അറിയുന്നുള്ളതാണ് അഭിപ്രായം. അതിനുള്ള നടപടി എന്താണെന്നുള്ള
0: നമുക്ക് പദ്ധതികളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പും അതേപോലെ വെബ്സൈറ്റുകൾ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാം ഒരു കൂട്ടുത്തരവാദിത്തമല്ലേ, നമുക്ക് ഒരുമിച്ച് മെമ്പർമാരും അതിൽ അതേപോലെ പാലിയേറ്റീവ് കെയർ മെമ്പേഴ്സ്, അതേപോലെ വയോമിത്രത്തിന്റെ സ്റ്റാഫുകൾ, ആശാവർക്കർമാര്, അതേപോലെ ഇത്തരത്തില് നമുക്ക് ഇന്ന സോഴ്സ് ഒന്നുമില്ല, സ്രോതസ് ഒന്നുമില്ല, എല്ലാവരും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ പദ്ധതികള് നടപ്പിലാക്കുന്നത് പത്രം വഴി, അതേപോലെ നമുക്ക് റേഡിയോ ടി വി ഇതൊക്കെ വഴി പുതിയ പദ്ധതികളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് എല്ലാ സമൂഹത്തിന് എല്ലാവരും ഉത്തരവാദിത്തമാണ്, അപ്പോ അതൊരു കടമയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ പദ്ധതികള് ഉണ്ടെങ്കിൽ,
8: ഞാൻ പറഞ്ഞത് ജനങ്ങളിൽ എത്തുന്നില്ലെന്നുള്ളതാണ്, അവർക്ക് അറിയാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്.
0: ഓ,
8: കുടുംബശ്രീയൊക്കെ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ആളുകൾ ഇവിടെ വൈകാറുണ്ടോ ഈ പാടത്തേക്ക്, ഇപ്പൊ നമ്മള് ഈ ഓരോ വീട്ടിലും വന്ന എത്ര അംഗങ്ങളുണ്ട്, അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാവുന്ന കാര്യങ്ങളെ ഉള്ളതാണ് എന്റെ അഭിപ്രായം.
0: പ്രചരണ പരിപാടികളിലൂടെ മാത്രമേ ഇത് സാധിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.
8: നടത്തിയാൽ ഇത് ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതുള്ളത് നമുക്ക് ഈ ഫണ്ട് ഇടാത്ത ചെയ്യാൻ പറ്റും
0: എനിക്കറിയാം.
8: എന്തായാലും വളരെ സന്തോഷം.
1: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
9: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.

0: ഓക്കെ, അപ്പൊ നമ്മൾ ലൈവ് തുടരുകയാണ്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് എതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. അതിന്റെ നിയമസാധ്യതകളും അത് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഇന്ന് അതിന്റെ ഒരു ദിനമാണ്. അതിനോടനുബന്ധിച്ചുള്ള പരിപാടിയാണ്, ലൈവ് ഫോണിൻ പരിപാടിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് ആണ് ഉള്ളത്. അദ്ദേഹമാണ് മറുപടി നൽകുന്നത്, ഇതിനെക്കുറിച്ചുള്ള വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മണിയണ്ടൻ ചേട്ടൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ഇതിന്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല. നമ്മൾ റേഡിയോയിൽ കൂടെ തന്നെ എനിക്ക് വയോമിത്ര എന്ന് പറഞ്ഞ എത്രയോ എപ്പിസോഡുകളുള്ള ഒരു 10-25 എപ്പിസോഡൊക്കെ ഉള്ള ഒരു പരിപാടിയുണ്ട്. അന്നത്തെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പലപ്പോഴും ഇത് ഈ അന്വേഷണവും കൂടെ ഉണ്ടാവണം. ഈ അന്വേഷിക്കാനും അത് മനസ്സിലാക്കാനുള്ള ത്വര നമ്മുടെ കൗൺസിലറിനെയൊക്കെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. അവരുടെ അടുത്തൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യണം. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പദ്ധതികളുണ്ടോ എന്ന് പലപ്പോഴും ഉണ്ട്. പക്ഷേ അത് നമ്മൾ പോയി അത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ അതും ഈ റേഡിയോയിൽ കേൾക്കുന്നവർക്ക് പലപ്പോഴും വയോമിത്ര പരിപാടിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, ആശ്രവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം. എന്തായാലും അങ്ങനെ എന്തായാലും റേഡിയോയിലൂടെ നമ്മൾ ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. മറ്റ് മാധ്യമങ്ങളിലൊക്കെ കണ്ടു കാണുമായിരിക്കും, ചില വാർത്തകളോ ഒക്കെ വന്ന് കാണുമായിരിക്കും. നമ്മൾ അത് ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? എന്താണ് സാറിന് പറയാനുള്ളത് അതിനെക്കുറിച്ച്?
1: അതെ, വയോജനങ്ങളുടെ മാത്രമല്ല ഭിന്നശേഷി, അത്തരത്തിൽ പല വകുപ്പുകളും പല പല വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള പദ്ധതികളും സ്കീമുകളും ഏത് ഗവൺമെന്റാണോ ഭരിക്കുന്നത് അവര് ഇറക്കാറുണ്ട്, നടപ്പിലാക്കാറുണ്ട്. അപ്പൊ അത് അത് ഇടയ്ക്കൊന്നും അന്വേഷിക്കുന്നത്, ബന്ധപ്പെട്ട ഓഫീസുകളിൽ അന്വേഷിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. മിശ്ര വിഭാഗത്തിന് അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള സ്കോളർഷിപ്പ്, ഈ വിധവകൾക്കുള്ള സ്കോളർഷിപ്പ്, അതേപോലെ മുതിർന്ന പൗരന്മാരെ പലതരത്തിലുള്ള സ്വയം തൊഴിൽ, അങ്ങനെ പലതരത്തിലുള്ള തൊഴിലധിഷ്ഠിതം അല്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള പദ്ധതികൾ പല ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടൊരു ഒരു എൻക്വയറി നടത്തുക,
0: അതോടൊപ്പം തന്നെ എനിക്ക് സർക്കാർ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു പദ്ധതികളിലൂടെ എന്തെങ്കിലുമൊക്കെ ഇത് പി ആർ വർക്ക് ഒത്തിരി ആവശ്യമാണ് അല്ലേ? പലപ്പോഴും അറിയുന്നല്ലോ, ഇവരൊക്കെ കേൾക്കാത്തവർ കാണുമായിരിക്കും, അങ്ങനെയുണ്ട്. അപ്പം അവരെ നേരിട്ട് എത്തിക്കാനുള്ള ഇൻഫർമേഷൻ എത്തിക്കാൻ നോട്ടീസ് വഴിയോ എന്തെങ്കിലുമൊക്കെ വഴി ആശാ വർക്കർമാർ വഴിയോ ഒക്കെ ഇത് എത്തിക്കാനും ഒരു ശ്രമം നടത്തണമെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് പലരും അറിയുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വയോജനങ്ങൾക്കുള്ള റിവേഴ്സ് മോർഗേജ് വായ്പ, അത് വലിയൊരു ആശ്വാസമാണല്ലോ. ഇപ്പം ആരും മക്കളൊന്നും ഇല്ല അവർക്ക് ചെറിയ, അല്ലെങ്കിൽ പൈസ ഇല്ല എങ്കിൽ വരുമ്പം അതിനെ കുറിച്ചും കൂടെ നമ്മളൊന്ന് പറഞ്ഞേക്കാം ഈ അവസരത്തില്.
1: അതെ അതെ, വയജനങ്ങള് വയജനങ്ങളുടെ അവരുടെ പേരില് ആസ്തികളുള്ള നല്ല വില കിട്ടുന്ന ഒരു വീടോ വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അവരുടെ സംരക്ഷണം മക്കളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് ഈ വീട് ബാങ്കിന്, ഏതെങ്കിലും ബാങ്കിന് ഈടായിട്ട് വെച്ചിട്ട്, ബാങ്കിന് ഈടായിട്ട് വെച്ചിട്ട് ആ ബാങ്ക് അതിന് ഈടിന് ബദലായിട്ട് മാസം തോറും നിശ്ചിത ഒരു തുക നൽകുന്ന ഒരു പദ്ധതിയാണ് റിവേഴ്സ് മോർഗേജ് എന്ന് പറയുന്നത്. അതായത് വേറെ ആരും ആശ്രയം നോക്കാൻ നോക്കേണ്ട ആൾക്കാർ കൃത്യം മകൻ അല്ലെങ്കിൽ മകൾ കൃത്യമായിട്ട് അവരെ നോക്കുന്നില്ല, അങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടി ഇതേപോലെ ഈടായിട്ട് ബാങ്കിന് ഈടായിട്ട് നൽകിയിട്ട് ഒരു നിശ്ചിത തുക അവർക്ക് മാസം തോറും വാങ്ങിക്കുന്ന ഒരു പദ്ധതിയാണ് റിവേഴ്സ് മോർഗേജ്. ഇത് ലഭിച്ചതിന് ശേഷം വായ്പ കിട്ടിയ വ്യക്തി അതിന്റെ കാലശേഷം വായ്പ ഇപ്പോ കാലശേഷം ഇപ്പൊ നമ്മൊരു മുതിർന്നവരനാണ്, അദ്ദേഹത്തിനാണ് വായ്പ കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലശേഷം ഈ ബാങ്കിന്റെ ഈ കുടിശ്ശിക അല്ലെങ്കിൽ ബാധ്യത തീർത്ത് അതിന്റെ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഈ പറഞ്ഞ വീട് സ്വന്തം
0: വർഷമാണ്
1: കുടിശ്ശിക ഒരു മാസം തോറും ഒരു നിശ്ചിത തുക ബാങ്കിങ്ങിന് നൽകിക്കൊണ്ടിരിക്കും. അതിനുശേഷം കുടിശ്ശിക ലാസ്റ്റ് എല്ലാം കൂടെ ഒരു സെറ്റിൽമെന്റ്, ഫൈനൽ സെറ്റിൽമെന്റ് ഇവരുടെ കാല മുതിർന്നവരുടെ കാലശേഷം മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആ കുടിശ്ശിക തുക തീർത്തതിനു ശേഷം ഇത് തിരിച്ച് സ്വന്തമാക്കാം വീട് അല്ലെങ്കിൽ വസ്തു സ്വന്തമാക്കാം.
0: ഒരു മാസം ഇത്ര തുക ബാങ്ക് നിശ്ചയിക്കും, നൽകാൻ പറ്റുന്ന തുക അല്ലേ
1: ബാങ്ക് നൽകുന്ന ഒരു പദ്ധതി. അപ്പൊ അത് ഇപ്പൊ ചില വീടുണ്ട് പക്ഷെ മക്കളൊന്നും ഇല്ല, അവരൊക്കെ പുറത്താണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യാം.
0: മക്കൾ
1: വരുമാനമില്ല അങ്ങനെയുള്ള കേസുകളിൽ നല്ല പദ്ധതിയാണ്.
0: പലരും ഉപയോഗിക്കുന്നു തോന്നുന്നു,
1: ഉപയോഗിച്ച് വരുന്നു. കുറച്ചുകൂടെ
0: അതിനൊരു പ്രചാരണം നൽകേണ്ടിയിരിക്കുന്നു അല്ലേ? എനിക്ക് അത്രയും
1: ബാങ്കുകളും അത് അത്തരത്തില് ഒരു പ്രോത്സാഹനം
0: നൽകണം. ഇതിന്റെ ശിക്ഷാ നടപടികൾ എന്താണ്? ഈ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഒരു വയലേഷൻ നടത്തുന്ന ഒരു മക്കളായാലും ആരായാലും ഇതിനൊക്കെ അല്ലെങ്കിൽ നോക്കാതിരിക്കുന്നത് ഇതിന്റെ ശിക്ഷ എന്തൊക്കെയാണ്? ശിക്ഷ
1: ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മുതിർന്ന പൗരനെ ഇന്റൻഷനലി അല്ലെങ്കിൽ ഉപേക്ഷിക്കണമെന്ന് മനഃപൂർവ്വം മനസ്സിൽ കരുതി ഒരു പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമായ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. 2 മാസം തടവ് അല്ലെങ്കിൽ 5000 രൂപയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ബാധകമായിട്ടുള്ളൊരു കുറ്റകരമാണ് ആ ശിക്ഷയാണ്. പിന്നെ ട്രൈബ്യൂണല് മാസം തോറും ഈ മുതിർന്നവരുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ട് ഒരു ജീവനാംശം പുറപ്പെടുവിച്ച് അത് ഉത്തരവിൽ പരാമർശിക്കുന്ന തീയതി മുതൽ നൽകണമെന്നാണ്. അതിനുശേഷം ആ പൈസ നൽകുന്നില്ലെങ്കിൽ അതിനും തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പാണ്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഇതിനകത്ത് സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് ഒരു കാര്യം പറയേണ്ടത് ഈ ട്രിബ്യൂണൽ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ മുതിർന്നവരിന് തൃപ്തിയില്ലെങ്കിൽ ആ മുതിർന്നവരിന് അപ്പീൽ നൽകാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനാണ് അപ്പലേറ്റ് അതോറിറ്റി. അതായത് നമ്മുടെ ജില്ലാ മജിസ്ട്രേറ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടറാണ് ജില്ലയിൽ പദവിയുള്ള ജില്ലാ കളക്ടറെയാണ് അപ്പീൽ അതോറിറ്റി ആയിട്ട് ഈ നിയമപ്രകാരം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അപ്പീൽ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ ഉത്തരവ് ലഭിച്ചതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട അപ്പീൽ അധികാരി ജില്ലാ കളക്ടർക്ക് പരാതി നൽകണം. പിന്നെ അതിനുശേഷം അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ പറഞ്ഞ ഹിയറിങ്ങിന് ശേഷം രണ്ട് കക്ഷികളും കേട്ടതിന് ശേഷം ഒരു വിധി പുറപ്പെടുവിക്കും. അപ്പീൽ വിധിയാണ് ഒരു ഫൈനലായിട്ടുള്ളൊരു വിധിയാണ്. അപ്പം മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് ഒന്നുകിൽ പുനഃപരിശോധിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ശരി വയ്ക്കും. അത്തരത്തിലൊരു വിധിയായിരിക്കും വരുന്നത്.
0: അതാണ് അല്ലേ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വസ്തു ഇടപാടുകൾ അസാധുവാക്കുന്ന അതേതൊക്കെ?
1: നേരത്തെ പറഞ്ഞ സെക്ഷൻ 23 പ്രകാരമാണ് വസ്തു ഇടപാടുകൾ അസാധുവാക്കുന്നത്. മുതിർന്നവരനെ സംരക്ഷിക്കുമെന്ന് വിശ്വസിപ്പിച്ച് അവരുടെ പേരിലുള്ള വസ്തുക്കൾ എഴുതി വാങ്ങിച്ചതിന് ശേഷം സംരക്ഷണം കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ലെങ്കിൽ എഴുതി കൊടുത്ത കൈമാറ്റം അല്ലെ വസ്തു റദ്ദിയാൻ സാധിക്കും സെക്ഷൻ 23 അനുസരിച്ച്. അപ്പൊ അത് ധനനിച്ച ആധാരങ്ങൾ മാത്രമേ റദ്ദിയാൻ സാധിക്കത്തുള്ളൂ. 2008 ശേഷം, അതായത് 24 കൃത്യമായി പറഞ്ഞ 24/8 2008 ശേഷമുള്ള ആധാരങ്ങൾ മാത്രമേ ട്രിബ്യൂണലിൽ റദ്ദിയാനുള്ള അധികാരം.
0: അപ്പോൾ അതാണ് അല്ലേ ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവ് കുറച്ച് വിജയകരമാണെന്ന് ഉള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ നസീറിൻ്റെ കോൾ. അല്ലെ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു, അതിനനുസരിച്ച് പരാതി കൊടുത്തു എന്നുള്ളതിൻ്റെ അല്ലേ, അതായത് എനിക്കൊരു ഉദാഹരണമാണ്. അത് പലരും നിശബ്ദമായി കേൾക്കുന്നുണ്ടാവും ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ സംസാരം എനിക്കൊന്ന് ശ്രവിച്ചുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാകാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധവൽക്കരണം തീർച്ചയായിട്ടും ഈ ലൈവ് കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം ബോധവൽക്കരണം ഇനിയും ഉണ്ടാവട്ടെ. പലപ്പോഴും ഈ അറിവ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ള നിലയിലും താങ്കളുടെ ആ വകുപ്പിൻ്റെ ചുമതലയും അത് തന്നെയാണ് അല്ലേ, ഇങ്ങനെയുള്ള അറിവുകൾ എത്തിക്കുക എന്നുള്ളതാണ്. സാറ് ഇവിടെ എത്തിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ ഉണ്ടാവട്ടെ, ഇതിനൊക്കെയുള്ള പലരും അറിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ചിലപ്പോൾ എത്തുന്നില്ല. അവർ വിചാരിക്കുമ്പോൾ അവർക്ക് ആ അറിവ് കിട്ടുന്നില്ല. ആ അറിവ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ അങ്ങനെ അറിവുകളും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ കണ്ണട കിട്ടുന്നു അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ മെഡിസിൻ ഗ്ലൂക്കോമീറ്റർ കിട്ടുന്നു ഇങ്ങനെയുള്ള പദ്ധതികളും അല്ലേ വയോധികർക്ക് പ്രയോജനകരമായ പദ്ധതികളെ കുറിച്ചുള്ള ഇൻഫർമേഷനും അതും എനിക്കൊന്ന് ഏറ്റെടുക്കേണ്ട കാര്യമാണ്. ഇത്തരം നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇനിയും നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. വിളിച്ച എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം ഇന്ന് വന്ന് ഇവിടെ പരിപാടി അവതരിപ്പിച്ച സാറിനും നന്ദി പറയുകയാണ്. ശ്രീ രഞ്ജിത്ത് എസ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പുല്ലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്. ഓക്കെ, താങ്ക് യു സാർ.

പാട്ടിൻ്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബോണി. മറ്റ് ചിന്തകൾക്ക് അവധി കൊടുത്തുകൊണ്ട് കുറച്ചു നേരം നമുക്ക് ആശാ ഭോസ്ലെ പാടിയ ഒരു പിടി നല്ല ഗാനങ്ങൾ ആസ്വദിക്കാം. ഇനിയും ഏറെ ഗാനങ്ങൾ കേൾപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ വൈകുന്നില്ല. ആദ്യത്തെ ഗാനത്തിലോട്ട് കടക്കുകയാണ്. ആദ്യത്തെ ഗാനം ഗർദിഷ് എന്ന സിനിമയിലേതാണ്. പാടിയത് ആശാ ഭോസ്ലെ, വരികൾ ജാവേദ് അക്തർ, സംഗീത സംവിധാനം ആർ ഡി ബർമൻ.

സംഗീതം ഇഷ്ടപ്പെട്ട ആസ്വാദകർ രണ്ട് ചേരിയിലായിരുന്നു ഒരിക്കൽ. ഒരു കൂട്ടർ ആശാ ഭോസ്ലെ ഇഷ്ടപ്പെട്ടിരുന്നു, മറ്റേ കൂട്ടർ ആകട്ടെ ലതാ മങ്കേഷ്കറിനെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ലതാ മങ്കേഷ്കറിനെ എല്ലാവരും ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്, ആശാ ഭോസ്ലെ എല്ലാവരും സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത്. ലതാജി നല്ല കുട്ടിയായിരുന്നു, ആശാജി ഒരു രസമുള്ള അടുത്ത വീട്ടിലെ കുസൃതിയുള്ള പെൺകുട്ടിയുടെ പരിവേഷം. ഗീതാഞ്ജലി എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. വരികൾ ഇന്ത്യവർ, സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബാപ്പി ലഹരി.

കാലത്ത് യുവതികൾക്ക് ആശാജിയെ പോലെ പാടിയാൽ മതിയായിരുന്നു. മുതിർന്നവർക്ക് അവരുടെ മക്കൾ ലതാജിയെ പോലെ പാടണമെന്നായിരുന്നു ആഗ്രഹം. എന്തോ ഒരു ജാളിത അവർക്ക് ആശാജിയുടെ ഗാനങ്ങളോടുണ്ടായിരുന്നു. ഒരു പരമ്പരാഗത കാഴ്ചപ്പാട്. അന്താസ് അപ്പന അപ്പന എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. സംഗീത സംവിധാനം തുഷാർ ഭാട്ടിയ, വരികൾ മജ്റു സുൽത്താൻപൂരി, പാടിയത് ആശാ ഭോസ്ലെ, എസ് പി ബാലസുബ്രഹ്മണ്യം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇന്ന് പാട്ടിന്റെ പാലാഴിയിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആശാ ഭോസ്ലെ ആലപിച്ച ഗാനങ്ങളാണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. പരിപാടി തുടർന്ന് കേൾക്കുക. ഒരു അഭിമുഖത്തിൽ ആശാജി പറയുകയുണ്ടായി, ഞാൻ എല്ലാത്തരം പാചകവും ചെയ്യും. ഗോവൻ, കേരള, ലക്നൗ, അങ്ങനെ വിവിധ തരത്തിലുള്ള പാചകം എനിക്ക് വശമുണ്ട്. അതെന്റെ ഇഷ്ട വിനോദമാണ്. പാട്ട് പാടുന്നത് പോലെയാണ് എനിക്ക് പാചകവും. എല്ലാത്തരം ഗാനങ്ങളും ഞാൻ ആലപിക്കും. പാട്ട് പാടുക, പാചകം ചെയ്യുക, കേൾക്കുക, ഭക്ഷണം കഴിക്കുക, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. രംഗീല എന്ന അതിപ്രസിദ്ധമായ രാം ഗോപാൽ വർമ്മ സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സിനിമ ഹിറ്റാവാൻ എ ആർ റഹ്മാന്റെ സംഗീതം ഒരു വലിയ അളവ് വരെ സഹായിച്ചിരുന്നു. നമുക്ക് ആ ഹിറ്റ് സിനിമയിലെ ഗാനം ആസ്വദിക്കാം. വരികൾ മെഹബൂബ്, സംഗീതം എ ആർ റഹ്മാൻ, പാടിയത് ആശാ ഭോസ്ലെ.

തന്റെ സഹോദരിയുമായിട്ട് അനേകം ഡ്യുവറ്റുകളും ആശാ ഭോസ്ലെ പാടിയിട്ടുണ്ട്. അത്തരം ഒരു ഡ്യുവറ്റ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഉത്സവം എന്ന സിനിമയിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. പാടിയത് ആശാ ഭോസ്ലെ, ലതാ മങ്കേഷ്കർ. സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ. ലിറിക്സ് വസന്ത്.

മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും സംഗീത പ്രേമികൾക്ക് ഗംഭീര ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ കൂടിച്ചേരലിൽ ആശാ ഭോസ്ലെക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഗാനങ്ങളുണ്ട്. അതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കാശ്മീർ കി ഖലി എന്ന സിനിമയിലെ ഗാനമാണ് ഇവ രണ്ടും. പാടിയത് മുഹമ്മദ് റാഫി, ആശാ ഭോസ്ലെ. സംഗീതം OP നയ്യാർ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്.

ഇന്ന് പാട്ടിന്റെ പാലാഴിയിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആശാ ഭോസ്ലെ ആലപിച്ച ഗാനങ്ങളാണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. പരിപാടി തുടർന്ന് കേൾക്കുക. അടുത്ത ഗാനവും നേരത്തെ സൂചിപ്പിച്ച കണക്ക് കാശ്മീർ കി ഖലി എന്ന സിനിമയിലേതാണ്. സംഗീതം ഒ പി നായാറിനെ കുറിച്ച് പറയുമ്പോൾ ഒ പി നായാർ അനേകം ഹിറ്റുകൾ ആശാ ഭോസ്ലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്.

ലതാ മങ്കേഷ്കർ 2022 ഈ ലോകത്തോട് വിടവാങ്ങിയത്. ആശ ഭോസ്ലെ 2026, അതായത് 4 വർഷത്തിന് ശേഷം രണ്ടുപേരും 92 വയസ്സിലാണ് വിടവാങ്ങിയത്. അതും ഒരു ഞായറാഴ്ച. അടുത്ത ഗാനം ഇംഗ്ലീഷ് ബാബു ദേശീമേ എന്ന സിനിമയിലേതാണ്. പാടിയത് ആശാ ഭോസ്ലെ, വരികൾ യോഗേഷ് റാണി മാലിക്, സംഗീതം നിഖിൽ വിനയ്.

ഈ അടുത്ത കാലത്തിറങ്ങിയ ദുരന്തർ എന്ന സിനിമയിൽ നാം വീണ്ടും ആസ്വദിച്ചു ആശാ ഭോസ്ലെയുടെ ആ ഹിറ്റ് ഗാനം. അത് അവരുടെ സംഗീതത്തിന്റെ മാസ്മരികത വിളിച്ചോതുന്നത്. ഈ തലമുറയ്ക്കും ആ ശബ്ദം പ്രിയപ്പെട്ടതാണെന്ന് വീണ്ടും തെളിയിച്ചു. ദൗദ് എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഇതും രാംഗോപാൽ വർമ്മയുടെ സിനിമയാണ്. പാടിയത് ആശാ ഭോസ്ലെ, ദീന ചന്ദ്ര ദാസ്. സംഗീതം AR റഹ്മാൻ, വരികൾ മെഹബൂബ്.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: ഇന്ന് പാട്ടിന്റെ പാലാഴിയിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആശാ ഭോസ്ലെ ആലപിച്ച ഗാനങ്ങളാണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. പരിപാടി തുടർന്ന് കേൾക്കുക. ആദി ബർമൻ ഒരിക്കൽ പറഞ്ഞു, ആശാ ഭോസ്ലേക്ക് താൻ അടുത്ത് ഇടപഴകുന്നവരുടെ ശബ്ദം അനുകരിക്കാനറിയാം. ഏത് സംഗീത സംവിധായകന്റെ ഗാനത്തിനാണോ താൻ ശബ്ദം നൽകുന്നത്, ആ സംവിധായകൻ മനസ്സിൽ കരുതിയത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയത് ഏത് വിധത്തിലായിരുന്നു, ആ സങ്കല്പത്തിനൊത്ത് ഗാനം ആലപിക്കാനുള്ള കഴിവും പരിജ്ഞാനവും ആശയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ അവസാന ഗാനം കഭി നാ കഭി എന്ന സിനിമയിലേതാണ്. ഇത് പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ്. പാടിയത് ആശാ ഭോസ്ലെ, സംഗീതം AR റഹ്മാൻ, വരികൾ ജാവേദ് അക്തർ.

0: അതോടുകൂടി ഇന്നത്തെ പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ. അടുത്ത എപ്പിസോഡിലെ ആശാ ഭോസ്ലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. തൽക്കാലം വിടവാങ്ങുന്നു, വിട ചൊല്ലുന്നു. സൈനിങ് ഓഫ്, ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിലി.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഭാരത് സോളർ പവർ ഭാരത് ദുനിയ 5
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 97.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈഴവ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായി നീക്കിവച്ചിട്ടുള്ള സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോം സ്കൂളിൽ ലഭിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികൾക്ക് പേര് രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം. KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര സൌജന്യമെങ്കിലും വനിതകളും കണ്ടക്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങണം. പുരുഷന്മാർക്കൊപ്പം യാത്ര ചെയ്യുന്ന വനിതകളുടെ എണ്ണവും കൃത്യമായി അറിയിക്കണം. വനിതകൾക്കൊപ്പം യാത്ര ചെയ്യുന്ന 5-നും 11-നും ഇടയിൽ പ്രായമുള്ള ബാലന്മാർക്ക് പകുതി ചാർജ് നൽകണം. ടിക്കറ്റ് എടുക്കുമ്പോൾ ഇത് കൃത്യമായി കണ്ടക്ടറുമായി സംസാരിക്കണം. സാധാരണ യാത്രയിലെ 15 കിലോഗ്രാം സൌജന്യമെന്നത് പ്രിയദർശിനി യാത്രക്കാർക്കും ബാധകമാണ്. അതിൽ കൂടിയ അളവിലാണ് ലഗേജ് എങ്കിൽ നിശ്ചിത നിരക്ക് നിർബന്ധമായും നൽകണം. സൌജന്യ യാത്രയുള്ള ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി ലേബലുണ്ടാകും. ജില്ലയിൽ ഓർഡിനറി സർവീസുകൾക്ക് സജ്ജമായി 298 ബസ്സുകളുണ്ട്. ഏറ്റവും കൂടുതൽ വനിതാ യാത്രക്കാരെ സൌജന്യമായി കൊണ്ടുപോകുന്നത് കൊട്ടാരക്കര ഡിപ്പോയിലെ 79 ബസ്സുകളാകും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യണം, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് എലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാൽ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: objectivity
1: is spelled as O B J E C T I V I T Y.
2: This is a noun. Objectivity is the quality of basing judgments and decisions on verifiable facts and observable phenomena, completely free of personal emotions, biases or prejudices. മലയാളത്തിൽ വസ്തുനിഷ്ഠത, നിഷ്പക്ഷത, നിഷ്പക്ഷപാതിത്വം, പക്ഷഭേദമില്ലായ്മ എന്നൊക്കെ അർത്ഥം.
1: Thank you all.
3: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.

0: कृत्वा विश्वसनीयं विजयं प्राप्नोत्। अनेन विजयेन स्वीडन देशः स्वस्य विश्वकपस्य अभियानस्य प्रबलम् आरम्भम् अकरोत् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരിമന്ദ കുട്ടാ,
2: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കലോ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
9: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
1: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52 G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 1 July ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
10: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ 2nd July, 2nd ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് ജൂൺ 16 തൊട്ട് 30 വരെയാണ്. നമ്മുടെ ഫോണിൽ തന്നെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് ജൂലൈ 1st to July 30th വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
10: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേലിൽ 10 വയസ്സുകാരനും ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്തിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
1: സംസ്ഥാനത്ത് നിപ്പ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ്പ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ്പ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
12: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അവർ സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്ന തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം July 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
13: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമ പ്രവർത്തക. അവതരണം സോഫിയ ഡാനിയൽ. ഇന്ന് ലോക വയോജന പീഡനത്തിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടമാണ് വാർദ്ധക്യം. ബാല്യവും യൌവനവും പിന്നിട്ട് പ്രായമേറുന്തോറും ജീവിത അനുഭവങ്ങളുടെയും ജ്ഞാനത്തിന്റെയും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഓരോ വ്യക്തിയും കടന്നു ചെല്ലുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് വയോജനങ്ങൾ. അവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാണ്. അതുകൊണ്ടുതന്നെ വയോജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആധുനിക ജീവിതശൈലിയും കുടുംബഘടനകളിലുണ്ടായ മാറ്റങ്ങളും സാമൂഹിക ബന്ധങ്ങളിലെ അകൽച്ചയും കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വയോജനങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും അവഗണനകൾക്കും ഇരയാകുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കാനുമായി ഐക്യരാഷ്ട്രസഭ June 15 ലോക വയോജന പീഡനത്തിനെതിരെ ബോധവൽക്കരണ ദിനം അഥവാ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ലോകമെമ്പാടും വിവിധ പരിപാടികളോടെ ഈ ദിനം ആചരിക്കപ്പെടുന്നു. 2026 പ്രമേയം അവബോധത്തിനപ്പുറം വൃദ്ധജന ദുരുപയോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക

സാമൂഹിക സേവനം എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്നതിലൂടെ ലോകത്താകമാനം പ്രായമായവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മുന്നേറ്റത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനായി പ്രാദേശിക വെബിനാറുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് പ്രാദേശിക എൽഡർ കെയർ, ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്നതാണ്. വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങളുടെ പ്രാധാന്യവും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയോജന പീഡനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയോജനങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ദോഷം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയുമാണ്. ചിലപ്പോൾ ഇത് തുറന്ന ആക്രമണമായും ചിലപ്പോൾ അവഗണനയുടെ രൂപത്തിലുമായിരിക്കും പ്രകടമാകുന്നത്. മർദ്ദനം, ഭക്ഷണമോ മരുന്നുകളോ നിഷേധിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ശാരീരിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, പരിഹാസം എന്നിവ മൂലം വയോജനങ്ങളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകരാറിലാക്കുന്നത് മാനസിക പീഡനമാണ്. പെൻഷൻ, സമ്പാദ്യം, സ്വത്ത് എന്നിവ ദുരുപയോഗം ചെയ്യുകയോ തട്ടിയെടുക്കുകയോ ചെയ്യുന്നത് ഇന്ന് വർദ്ധിച്ചുവരുന്ന പ്രശ്നമാണ്. ഇത് അവർക്കെതിരെയുള്ള സാമ്പത്തിക ചൂഷണമാണ്. ആവശ്യമായ പരിചരണവും ചികിത്സയും ഭക്ഷണവും നൽകാതിരിക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ അവരോടുള്ള അവഗണനയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയും തിരക്കേറിയ ജീവിതശൈലിയും കാരണം പല വയോജനങ്ങളും ഏകാന്തത അനുഭവിക്കുന്നു. ജീവിത പങ്കാളിയുടെ വേർപാടും മക്കളുടെ തൊഴിലാവശ്യങ്ങൾക്കായുള്ള വിദൂരത്തെ താമസവും ആരോഗ്യ പ്രശ്നങ്ങളും അവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയും പലർക്കും സാമൂഹിക അകൽച്ച സൃഷ്ടിക്കുന്നു. ഇനി ഒരു കൂട്ടർ ശാരീരിക അവശതകൾക്കിടയിലും മക്കളേൽപ്പിക്കുന്ന വീട്ടുജോലിയും പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ടുവരിക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ അവശതകൾ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്ന രീതികളുൾപ്പെടെ ഒന്നും സഹിക്കാൻ ഏതൊരു പ്രായമായ വ്യക്തിക്കും സാധ്യമല്ല. ക്രമേണ അവർ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വഴുതിമാറും. നല്ല പ്രായം മുഴുവനും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിച്ച അവർക്ക് സമാധാനപരമായ ഒരു വാർദ്ധക്യകാലം നിഷേധിക്കാമോ? അത് യുവതലമുറ പ്രായമായവർക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ അനുഭവങ്ങളുടെ കലവറയാണ്. കുടുംബത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ വളർച്ചയിലും കുടുംബത്തിന്റെ ഐക്യത്തിലും അവരുടെ സാന്നിധ്യം നിർണായകമാണ്. അതിനാൽ അവരുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവും അന്തസ്സുള്ളതുമാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പണ്ട് വൃദ്ധരായവർക്ക് ആൺപെൺ വ്യത്യാസമെന്നിയേ കുടുംബത്തിലും സമൂഹത്തിലും പ്രത്യേക പരിഗണനയും സ്നേഹവും ബഹുമാനവുമൊക്കെ നൽകിയിരുന്നു. ഇന്നത്തെ കുടുംബവ്യവസ്ഥിതിയിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തിരുത്തണമെന്ന് നമുക്ക് തന്നെ തോന്നുമാറ് അത് വളർന്നു കഴിഞ്ഞു. വയോജനങ്ങളോട് ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തീരുമാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക. ആരോഗ്യ പരിചരണവും സുരക്ഷിതമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചൂഷണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഏകാന്തത ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്താൽ ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരുത്താൻ കഴിയും. വയോജന സൌഹൃദ സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. വയോജനങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ സജീവ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്യാം. ഇന്ത്യയിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിലുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കൂടാതെ വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വയോജന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വാർദ്ധക്യം ഒരു ഭാരമല്ല, മറിച്ച് ജീവിത അനുഭവങ്ങളുടെ ശേഖരമാണ്. ഇന്ന് നാം കാണുന്ന പുരോഗതിയുടെ അടിത്തറ പാകിയത് ഇന്നത്തെ വയോജനങ്ങളാണ്. അതിനാൽ അവരുടെ ജീവിത സായാഹ്നം സുരക്ഷിതവും സന്തോഷപൂർണവും അഭിമാനകരവുമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 2026 ലോക വയോജന പീഡന

ബോധവൽക്കരണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സന്ദേശമാണ്: വയോജനങ്ങളെ സംരക്ഷിക്കാം, ആദരിക്കാം, അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാം. ഇന്നത്തെ വയോജനങ്ങൾ ഇന്നലെയുടെ യൗവനമാണ്, ഇന്നത്തെ യുവത്വം നാളെയുടെ വാർദ്ധക്യവും. അതിനാൽ വയോജനങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ ഭാവിയെ ആദരിക്കുന്നതിന് തുല്യമാണ്. അത് രാജ്യസംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ഇന്നലകളില്ലാതെ ഇന്ന് ഇല്ലാത്ത പോലെ വയോജനങ്ങളില്ലാതെ യുവജനങ്ങൾ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സാംസ്കാരികമായി ഉയർന്നവർ എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിന് ഉണ്ടായേ മതിയാവൂ. ആ തിരിച്ചറിവിലൂടെ പുരോഗതിയുണ്ടായാലേ ഏത് രാജ്യവും നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസിലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52 G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13 തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
0: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
5: This year, because of the El Nino, I think we are preparing for not so good a monsoon. Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it will have an impact because this year, his income will be stressed out.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുന്തൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. sec.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കു കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗെ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണത്തിന്റെ 51-ാം ഭാഗമാണിത്. ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. ലൂസിയാർനെ നഗരത്തിലെ കാഴ്ച അനുഭവങ്ങളാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ റോളക്സ് വാച്ച് കമ്പനിയുടെ ഷോറൂം സന്ദർശിച്ചതിൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുകയുണ്ടായല്ലോ. ഞങ്ങൾ റോളക്സ് വാച്ച് ഷോറൂമിൽ നിന്നും പുറത്തിറങ്ങി. നഗരഹൃദയമായതിനാൽ ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ട്. ബസ്സുകളും ട്രാമുകളും സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ കയറ്റി ഇറക്കുന്നുണ്ട്. ഞങ്ങൾ തെരുവിലൂടെ പതിയെ നടന്നു. സ്വിറ്റ്സർലൻഡിന്റെ പൊതുസ്വഭാവമായ വൃത്തിയും വെടിപ്പുമുള്ള നഗരവീഥികൾ ഞങ്ങൾ അവിടെ കണ്ടു. നടപ്പാതകളും അതുപോലെ തന്നെ തിരക്കിട്ട് പരക്കം പായാത്ത കാൽനടയാത്രക്കാർ, വീൽചെയറിൽ സഞ്ചരിക്കുന്ന മുതിർന്ന പൗരന്മാർ, ഉരുട്ട് വണ്ടിയെന്ന പെരാംബുലേറ്ററിൽ കുഞ്ഞുങ്ങളുമായി നഗരം ചുറ്റാനിറങ്ങിയ മാതാപിതാക്കൾ. ചൂടുള്ള അന്തരീക്ഷമല്ലല്ലോ, വളരെ സുഖകരമായ കാലാവസ്ഥയിൽ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുക എന്നത് കുഞ്ഞുങ്ങൾക്കും ആഹ്ലാദകരം തന്നെ. ചുരുക്കത്തിൽ, ഒരു സമാധാന ജീവിതവുമായി മുന്നോട്ടു പോകുന്ന നഗരവാസികളുടെ ജീവിതമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഗതാഗതം മുടക്കിയുള്ള ജാഥയോ ഉന്തുവണ്ടികളുമായി കാൽനടയാത്രക്കാരെ തടസ്സപ്പെടുത്തുന്ന വഴിവാണിഭക്കാരെയോ അല്പം ഇടം കിട്ടിയാൽ പാഞ്ഞുകയറുന്ന ഓട്ടോറിക്ഷക്കാരെയോ ഞങ്ങളവിടെ കണ്ടില്ല. നടപ്പാത അവസാനിക്കുന്നത് ഒരു മനോഹരമായ പൂന്തോട്ടത്തിലാണ്. പൂന്തോട്ടത്തിന്റെ നടുക്കായി വലിയൊരു പാറ തല ഉയർത്തി നിൽക്കുന്നു. ധാരാളം സന്ദർശകർ പാറയ്ക്കരികിലൂടെ നടക്കുന്നുണ്ട്. ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ ചേർന്നു. പാറയിൽ കൊത്തിവച്ചിരിക്കുന്ന ഒരു സ്തൂപത്തിന് മുന്നിലേക്കാണ് എല്ലാവരും ചെന്നു ചേരുന്നത്. സ്തൂപം ഒരു സിംഹത്തിൻ്റെതാണ്. സിംഹത്തിൻ്റെ കണ്ണുകൾ അർത്ഥ നിമീലിതമാണ്. വയറ്റിലൂടെ ഒരു കുന്തം തുളച്ച് ഇറങ്ങിയിട്ടുള്ളത് സിംഹത്തിൻ്റെ ജീവൻ എടുത്തിരിക്കുന്നുവെന്ന് വ്യക്തം. സിംഹത്തിൻ്റെ മുൻകാലുകൾക്കിടയിൽ തകർന്നുപോയൊരു പരിച കിടക്കുന്നുണ്ട്. അർത്ഥ ഗർഭമായി പാറയിൽ തീർത്ത ഒരു കരകൗശലമാണിത്. തൊട്ടടുത്തുള്ള ബോർഡിൽ നിന്നും ഈ ശില്പത്തിന്റെ ചരിത്രവും അർത്ഥവും വായിച്ചു മനസ്സിലാക്കി. ശൂരന്മാരായിരുന്ന സ്വിസ് ഗാർഡുകൾ ലൂയി 16-ാമനെയും മേരി അന്റോനേറ്റിനെയും വിപ്ലവകാരികളിൽ നിന്നും സ്വന്തം ജീവൻ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. സ്വിസ് ഗാർഡുകളിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും രക്തസാക്ഷികളായി. ആ ഒരാൾ അവധിക്ക് സ്വന്തം വീട് കാണാൻ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. എന്നാൽ അയാൾക്ക് സ്വന്തം സഹപ്രവർത്തകരുടെ ആത്മാഹൂതി സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവരുടെ വീരസ്മരണ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കണ്ട മാർഗമാണ് ഈ സ്തൂപത്തിന്റെ പശ്ചാത്തലം. ബെറ്റർ തോവാർഡ് സെൻ എന്ന ശില്പിയെ രൂപകൽപ്പന ചെയ്യാൻ ഏൽപ്പിച്ച ഈ സ്തൂപം പണി ചെയ്ത് പൂർത്തിയാക്കിയത് മറ്റൊരു ശില്പിയാണ്. ലൂക്കാസ് അഹോൻ എന്ന ആ ശില്പി ലൂസിയാർനയ്ക്ക് സമീപമുള്ള ഈ പാറക്കൂട്ടത്തിലെ തലയെടുപ്പുള്ള പാറയിലാണ് തന്റെ സർഗവൈഭവം പൂർത്തീകരിച്ചത്. 1820 പൂർത്തിയാക്കിയ ഈ ശില്പം ശൂരന്മാരായ സിസ് ഗാർഡുകൾക്കുള്ള ഉത്തമമായ സ്മാരകം തന്നെയാണ്. നെഞ്ചിൽ തുളച്ചുകയറിയ മൂർച്ചയേറിയ കുന്തവുമായി മരണാസന്നനായി കണ്ണടച്ചു കിടക്കുന്ന സിംഹവും തകർന്ന പരിചയും അർത്ഥവത്തായ ഒരു സ്മാരകമാണത്. ഇത് കാണാൻ 1,500,000+ സന്ദർശകർ ഒരു വർഷം ലൂസിയാർണയിൽ എത്തുന്നുണ്ട്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ചാപ്പൽ ബ്രിഡ്ജ് പോലെ തന്നെ സന്ദർശകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ് ഈ കാണുന്ന സ്മാരകമെന്ന് ഞങ്ങൾക്ക് സന്ദർശകരുടെ ചേഷ്ടകളിൽ നിന്ന് മനസ്സിലായി. ചാപ്പൽ ബ്രിഡ്ജിൽ നിന്നും 5 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരമേ ഈ സ്മാരകത്തിലേക്കുള്ളൂ. വഴിയിൽ കാണുന്ന കെട്ടിടങ്ങളെല്ലാം തടിയിൽ നിർമ്മിച്ചവകളാണ്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടവകളാണ് അതിൽ മിക്ക കെട്ടിടങ്ങളുമെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഉയർന്ന സാംസ്കാരിക നിലവാരം പുലർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ നഗരത്തിൽ പാർത്തിരുന്നതെന്ന് ഇതിലെ ഓരോ കെട്ടിടവും പറയാതെ പറയുന്നു. ടൗൺ ഹാൾ, ലൈബ്രറി, നൃത്തശാല തുടങ്ങിയ കെട്ടിടങ്ങൾ മറ്റ് എന്തിന്റെ സൂചനയാണ് നൽകുന്നതെന്ന് ഞാൻ ചിന്തിച്ചുപോയി. സമ്പന്നതയും അതുപോലെ തന്നെ സാംസ്കാരിക പൈതൃകവും ഇഴചേർന്ന ഈ നഗരം ഇന്നും തല ഉയർത്തി തന്നെ നിൽക്കുന്നു. നഗരവീതിക്കിരുവശവും ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും. തീർച്ചയായും ഇന്ത്യൻ പാരമ്പര്യ ചികിത്സയായ ആയുർവേദം ഈ നഗരത്തിൽ എത്തണമെങ്കിൽ അത് ഇന്ത്യൻ വംശജരിൽ നിന്ന് കൂടി ആയിരുന്നിരിക്കണം. സ്പാകളും മസാജ് സെന്ററുകളും അക്കൂട്ടത്തിലുണ്ട്. പക്ഷേ ചികിത്സ കൃത്യമായ ആയുർവേദ വിധിപ്രകാരമാണോ എന്ന് സംശയമുണ്ട്. ധാര, പിടിച്ചിൽ, എണ്ണത്തോണി എന്നിവയ്ക്കൊക്കെ കടുത്ത പഥ്യവും സമയക്രമവും ഉണ്ട്. എന്നാൽ ടൂറിസ്റ്റുകൾക്കായി പലപ്പോഴും ഇൻസ്റ്റന്റ് ആയുർവേദ ചികിത്സ നടത്തുന്നുണ്ട്. ഇത് ഗുണകരമാണോ എന്ന് അനുഭവം കൊണ്ടേ പറയാനാകൂ. കാലാവസ്ഥയും രോഗിയുടെ ശാരീരികാവസ്ഥയും കണക്കിലെടുക്കാതെ നടത്തപ്പെടുന്ന ആയുർവേദ ചികിത്സ ഇതിന്റെ വിശ്വാസ്യതയെക്കൂടി നശിപ്പിച്ച് കളഞ്ഞേക്കാമെന്ന അപകടം കൂടിയുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും സമയക്കുറവ് മൂലം കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് 1 മണിയോടെ മ്യൂണിച്ചിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അവിടെ നിന്നാണ് ഞങ്ങൾ മടക്കയാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു ചെറു രാജ്യം കൂടി സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യം, ലിച്ചസ്റ്റെയിൻ എന്നാണ് അതിന്റെ പേര്. അതിന്റെ തലസ്ഥാനം വഡൂസ് എന്ന നഗരവും. സ്വിറ്റ്സർലൻഡിനോട് ചേർന്ന് കിടക്കുന്ന കേവലം 5 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള രാജ്യമാണത്. യാത്ര മനോഹരമായ കുന്നിൻ ചരിവിലൂടെയായിരുന്നു. അങ്ങകലെ റൈൻ നദി ഒഴുകുന്നത് കാണാമായിരുന്നു. കുന്നിൻ മുകളിൽ നിന്ന് തന്നെ വഡൂസ് കാണാമായിരുന്നു. യാത്ര തുടങ്ങി 1/2 മണിക്കൂറിനുള്ളിൽ റൈൻ നദി മുറിച്ചു കടന്നു. വലിയൊരു പാലത്താൽ സ്വിറ്റ്സർലൻഡും വഡൂസ് നഗരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പാലത്തിൽ നിന്നുള്ള റൈൻ നദിയുടെ കാഴ്ച അതിമനോഹരമായിരുന്നു. നീലനിറത്തിലുള്ള ജലം നദിയുടെ ഇരുകരകളെയും മുട്ടി ഒഴുകുന്നു. നമുക്ക് ഇറങ്ങി സുഖമായി മുങ്ങിക്കുളിക്കാൻ തോന്നുന്ന അന്തരീക്ഷം. പക്ഷേ ഇറങ്ങിയാൽ ജീവനോടെ തിരിച്ചു കയറാനാകില്ല. അത്രമാത്രം തണുപ്പ് നിറഞ്ഞ ജലമാണ് അതിലൂടെ ഒഴുകുന്നത് എന്നതു തന്നെയാണ് കാരണം. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

റൈൻ നദിക്കരയിലുള്ള ഒരു ചെറിയ രാജ്യമാണ് ലിച്ചസ്റ്റീൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു പഞ്ചായത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ളതാണ് ഈ രാജ്യം. ഇതിന്റെ തലസ്ഥാന നഗരമാണ് വഡൂസ്. വളരെയേറെ കൗതുകകരമാണ് ഈ രാജ്യത്തിലെ ഭരണരീതി. രാജഭരണമാണ്, പക്ഷേ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റും ഉണ്ട്. അതിന്റെ തലവനാണ് ലിച്ചസ്റ്റീൻ രാജാവ്. വഡൂസ് നഗരത്തിന്റെ നെറുകയിൽ പണിതുയർത്തിയിരിക്കുന്ന കൊട്ടാരത്തിലാണ് രാജാവിന്റെ ആസ്ഥാനം. മധ്യകാല ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാസിലിന്റെ മാതൃകയിൽ പണിതീർത്തിരിക്കുന്ന ഒരു കോട്ടയ്ക്കുള്ളിലാണ് രാജാവിന്റെ കൊട്ടാരം. കുന്നിൻമുകളിലെ ഈ കൊട്ടാരത്തിലിരുന്ന് രാജാവിന് തന്റെ രാജ്യം മുഴുവനും കാണാനാകും, പ്രജകളെയും. കാരണം 5 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യവിസ്തൃതി. വഡൂസ് നഗരത്തിൽ നിന്നും മല മുകളിലേക്ക് പണിതിരിക്കുന്ന റോഡ് വഴി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വാഹനത്തിൽ എത്തിച്ചേരാം. ബാങ്കിംഗ് ബിസിനസ്സാണ് മുഖ്യ വരുമാന മാർഗം. ഈ കൊച്ചു രാജ്യത്ത് നിരവധി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. വ്യവസായവും കൃഷിയും മറ്റ് 2 വരുമാന മാർഗങ്ങളാണ്. ടൂറിസവും മോശമല്ലാത്ത വരുമാനം നേടിക്കൊടുക്കുന്നുണ്ട്. സ്വതന്ത്ര രാജ്യമാകയാൽ ലിച്ചസ്റ്റീനിന് സ്വന്തമായി എമിഗ്രേഷൻ വിഭാഗവും ഓഫീസുമുണ്ട്. വഡൂസ് നഗരഹൃദയത്തിലുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന എമിഗ്രേഷൻ ഓഫീസിൽ 3 സ്വിസ് ഫ്രാങ്ക് നൽകിയാൽ സന്ദർശകരുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് പതിച്ചു തരും. വിസ ആവശ്യമില്ലെങ്കിലും ഒരു കൗതുകത്തിന് വിദേശീയരായ സന്ദർശകർ വിസ സ്റ്റാമ്പ് ചെയ്യാറുണ്ട്. ധാരാളം ഹോട്ടലുകളും അതിലധികം ഷോപ്പിംഗ് സെന്ററുകളും വഡൂസ് നഗരത്തിലുണ്ട്. മുന്തിയയിനം മദ്യം കുറഞ്ഞ വിലയിൽ സുലഭമായി ലഭിക്കും. ചോക്ലേറ്റുകളും ആപ്പിൾ തുടങ്ങിയ പഴങ്ങളും ധാരാളമായി വിറ്റുപോകുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും സ്വന്തമായി നാണയമില്ല. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വഡൂസ് നഗരത്തിലുള്ള ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. വളരെ രസകരമായി തോന്നി അവയെല്ലാം. കുറഞ്ഞ ജനസംഖ്യയുള്ള രാജാവ് പരമാധികാരിയായ ഈ രാജ്യം ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതിനാൽ ഒട്ടേറെ ജനക്ഷേമ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ 2ാമത്തെ സമ്പന്ന രാജ്യമാണിത്. ജീവിത ചെലവ് കൂടുതലാണെങ്കിലും ഗവൺമെന്റ് ചെലവിൽ പൗരന്മാർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ തീരെയില്ല. പോലീസ് നാമമാത്രം, സൈന്യം ഇല്ലേയില്ല. ചേരിചേരാ നയം സ്വീകരിച്ചിരിക്കുന്നതിനാൽ ലോകത്തുള്ള ഒരു പ്രശ്നങ്ങളിലും ഈ രാജ്യം തലയിടാറില്ല. കമ്പനി നിയമങ്ങളും നികുതി ഘടനയും ഏറ്റവും ലഘുവായതിനാൽ ലോകമാകമാനമുള്ള പ്രമുഖ കമ്പനികൾക്കെല്ലാം വഡൂസിൽ കോർപ്പറേറ്റ് ഓഫീസുകളുണ്ട്. ലോകരാജ്യങ്ങളിലെ, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിലെ

ലിച്ചസ്റ്റെയിൻ എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ തലസ്ഥാനമായ വഡൂസിലെ വിശേഷങ്ങളാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് പൗരന്മാർ ആദായ നികുതി നൽകണമെങ്കിലും നിരക്ക് വളരെ കുറവാണ്. തൊഴിലില്ലായ്മ തീരെയില്ല. മെച്ചപ്പെട്ട വേതനമാണ് ലഭിക്കുന്നതിനാൽ ഉയർന്ന ജീവിത നിലവാരമാണ് രാജ്യത്ത്. സമ്പൂർണമായും ജനാധിപത്യാധിഷ്ഠിതമായ ഭരണമാണ് ലിച്ചസ്റ്റെയിനിലുള്ളത്. രാജാവിനെ പ്രിൻസ് എന്നാണ് വിളിക്കുന്നത്. നഗരത്തിൽ നിന്നും 10 മിനിറ്റ് കൊണ്ട് മലമുകളിലുള്ള കൊട്ടാരത്തിലെത്താവുന്നതും ഏത് സമയത്തും രാജാവിനെ ഏത് പ്രജയ്ക്കും കാണാവുന്നതുമാണ്. രാജ്യത്തെ പൗരന്മാരുടെ ക്ഷേമമാണ് രാജാവിന്റെ മുഖ്യ കർത്തവ്യം. എല്ലാ വർഷവും ആഗസ്റ്റ് 15 ലിച്ചസ്റ്റെയിന്റെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ഈ ദിനത്തിൽ കുന്നിൻമുകളിലുള്ള കൊട്ടാരം എല്ലാ പൗരന്മാർക്കുമായി തുറന്നിടും. രാജാവ് നടത്തുന്ന ഉദ്യാന വിരുന്ന് ഇവിടെയാണ് നടക്കുന്നത്. വിരുന്നിന് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ക്ഷണമുണ്ടായിരിക്കും. മുഖ്യ സൽക്കാര വിഭവം രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിയിനം വീഞ്ഞാണ്. പ്രസംഗങ്ങളും നൃത്തങ്ങളും മറ്റ് കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടും. വമ്പിച്ച ഒരു വെടിക്കെട്ടോടെയാണ് ആഘോഷം സമാപിക്കുന്നത്. പരിപാടിയിൽ അത്യന്തം പ്രിൻസ് പൗരന്മാരോടൊപ്പം പങ്കെടുക്കും. പുരാതന ഗ്രീസിലെ ജനാധിപത്യ സമ്പ്രദായത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ലിച്ചസ്റ്റെയിനിലെ

സ്വാതന്ത്ര്യ ദിനാഘോഷം. റോമൻ കത്തോലിക്കരാണ് പ്രജകളിൽ ഭൂരിപക്ഷം. മുസ്ലിം മതവിശ്വാസികളും കുറവല്ല. ഒന്ന് രണ്ട് ഇന്ത്യൻ ഹോട്ടലുകൾ വഡൂസ് നഗരത്തിലുണ്ട്. അതിലൊന്നിലായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ഞങ്ങളുടെ ഭക്ഷണം ഇന്ത്യൻ രീതിയിലായിരുന്നു. പക്ഷേ അത് ഉത്തരേന്ത്യൻ വിഭവങ്ങളുടെ രൂപത്തിലായിരുന്നതുകൊണ്ട് ആസ്വദിച്ച് കഴിക്കാനായില്ല. ഒരു മണിക്കൂർ കൊണ്ട് വഡൂസ് നഗരം ചുറ്റിക്കറങ്ങാനായി. തിരക്ക് കുറവുള്ള നഗരവീഥികൾ, ആഡംബര സൗദങ്ങൾ നിറഞ്ഞ തെരുവുകൾ, സമ്പന്നത വിളിച്ചോതുന്ന ആർഭാട അന്തരീക്ഷം, ആളുകളുടെ വേഷവിധാനങ്ങളിലും ഇത് തെളിഞ്ഞു കാണാനാകുന്നുണ്ട്. ഒന്ന് രണ്ട് സൂപ്പർ മാർക്കറ്റുകളിലും ഞങ്ങൾ കയറിയിറങ്ങി. കൃത്യമായ ക്യൂ പാലിച്ചുകൊണ്ട് തിരക്ക് കൂടാതെ ക്ഷമയോടെ തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന ഉപഭോക്താക്കൾ, വിദേശികളായ സന്ദർശകരോട് അങ്ങേയറ്റം സ്നേഹപൂർണമായ പെരുമാറ്റം, ഇതൊക്കെ ലിച്ചസ്റ്റൈൻ ജനതയുടെ പ്രത്യേകതകളായി തോന്നി. നഗരമധ്യത്തിലൂടെ നടക്കുമ്പോൾ വഡൂസിലെ പോലീസ് സ്റ്റേഷൻ കാണാനിടയായി. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷന്റെ രൂപഭാവങ്ങളോ തിരക്കോ അവിടെ കണ്ടില്ല. യൂണിഫോം ധാരികളായ പോലീസുകാരെ സ്റ്റേഷന് പുറത്തോ നഗരത്തിലോ കാണാനായില്ല. 0% കുറ്റകൃത്യങ്ങളുള്ള ഒരു രാജ്യമാണിത്. ഈ രാജ്യത്ത് പോലീസ് അനാവശ്യ ഘടകമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കള്ളന്മാരും കൊള്ളക്കാരും ആവാസന്മാരും മദ്യപാനികളുമില്ലാത്ത ശാന്തസുന്ദരമായ സമൂഹമാണ് കമ്മ്യൂണിസം വഴി ലഭ്യമാകുക എന്ന് പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിക്കാറുണ്ട്. മാത്രമല്ല, ഇതൊക്കെ മുതലാളിത്തത്തിന്റെ സൃഷ്ടികളാണെന്നും പറഞ്ഞു തന്നിരുന്നു. എന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും മുതലാളിത്ത വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അവിടെയൊന്നും മുകളിൽ പറഞ്ഞ സാമൂഹ്യ വിപത്തുകളുടെ ലാഞ്ചന പോലും ഞങ്ങൾക്ക് കാണാനായില്ല. ഇനി ഒരു ഗാനം കേൾക്കാം.

പോലീസിനെയോ മറ്റ് നിയമപാലകരെയോ യൂറോപ്പിലെ പരിഷ്കൃത നഗരങ്ങളിലൊന്നും പ്രകടമായി ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസമാണ് ശരിയെന്നും മുതലാളിത്തം സമ്പൂർണമായും തെറ്റാണെന്നും നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? ഇതൊരു ദാർശനിക പ്രശ്നം കൂടിയാണ്. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 52-ാം ഭാഗവുമായി അടുത്ത ആഴ്ച.

0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർ ഭരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോടുപ്പ് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോടുപ്പ് ഇസ്ലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

ഗുരുവും രണ്ട് ശിഷ്യന്മാരും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. വഴിനീളെ ഒരു പക്ഷി നിരന്തരം പാട്ടുപാടുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാരിൽ ഒരുവൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു എന്താണ് പക്ഷി പാടുന്നത്? ഗുരു ഒന്നും മിണ്ടിയില്ല. കുറെ കൂടി ചെന്നപ്പോൾ വീണ്ടും ശിഷ്യൻ ചോദിച്ചു, ഗുരു എന്താണ് പക്ഷി പാടിയത്? ഗുരു എന്നിട്ടും മൗനമായിരുന്നു. അങ്ങനെ അവർ നടന്ന് ആശ്രമത്തിലെത്തി. ആശ്രമത്തിൽ ചെന്ന് ഗുരു ഉപവിഷ്ടനായി. അപ്പോൾ ശിഷ്യന്മാർ വീണ്ടും ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഗുരു, വഴിയിൽ വെച്ച് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് എന്താണ് അങ്ങ് ഉത്തരം പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് പക്ഷി പാടിയത്? നീണ്ട മൗനത്തിന് ശേഷം ഗുരു പറഞ്ഞു, പക്ഷിക്ക് ഒരു പാട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പാടിയത്. ഈ കഥ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇത് ജീവിതം പോലെയാണ്. ജീവിതം വളരെ ലളിതമാണ്. അതിൻ്റെ ലാളിത്യത്തിലാണ് നാം അതിനെ സ്വീകരിക്കേണ്ടത്. അനാവശ്യമായി ജീവിതം സങ്കീർണമാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതവും പരസ്പര ബന്ധങ്ങളുമൊക്കെ അതിൻ്റെ ലാളിത്യത്തിൽ സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആസ്വാദ്യകരവും ഭംഗിയുള്ളതുമായിരിക്കും. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ജീവിത രീതികൾ, ഇതിലൊക്കെ ഒരു ലാളിത്യമുണ്ടായിരിക്കണം. അപ്രകാരമായിരിക്കുവാൻ വേണ്ടിയാണ് ജീവിതം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത രീതിയിൽ സങ്കീർണമാക്കുമ്പോൾ ജീവിതവും സങ്കീർണമാകും. നമ്മുടെ ഭക്ഷണം സങ്കീർണമാക്കിയാൽ അതുകൊണ്ട് ജീവിതം സങ്കീർണമാകും. വസ്ത്രധാരണം സങ്കീർണമാക്കിയാൽ അതുകൊണ്ട് ജീവിതം സങ്കീർണമാകും. പരസ്പര ബന്ധങ്ങളുടെയും കഥ ഇതാണ്. അടുത്ത വീട്ടിലെ കുട്ടികൾ എന്തുകൊണ്ട് ആഭരണങ്ങൾ അണിയുന്നില്ല? ഒരുപക്ഷെ അവർക്ക് ആഭരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാകാം, വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടാകാം. അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ച് വെറുതെ ജിജ്ഞാസയുണ്ടാക്കി ജീവിതം സങ്കീർണമാക്കേണ്ട ആവശ്യമുണ്ടോ? എന്നും വീട്ടിൽ 4 മണിക്ക് എത്തുന്നയാൾ ഇന്നെന്ത് വൈകി വീട്ടിൽ വന്നു? അതിനൊരു കാരണം ഉണ്ടാകാം. അത് അതിൻ്റെ മുഖവിലയ്ക്ക് എടുക്കുവാൻ കഴിഞ്ഞാൽ ജീവിതം വളരെ ലളിതമായിരിക്കും. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും. ഞാനൊരു വൃദ്ധദമ്പതികളുടെ വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ സംബന്ധിക്കുകയായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം എന്നെന്നും ഓർക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പരസ്പരമുള്ള കലഹങ്ങൾ തീരെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അതിനുള്ള കാരണം, അവർ വിവാഹിതരായപ്പോൾ പരസ്പരം ഒരു കരാറുണ്ടാക്കി. കരാറിതായിരുന്നു, ഞാൻ കോപിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുക, നീ കോപിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക. ആ കരാറ് ഇന്നുവരെ രണ്ട് കൂട്ടരും പാലിച്ചുവെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ കലഹങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരാൾ കോപിക്കുമ്പോൾ അയാൾക്ക് കോപിക്കാൻ അവകാശമുണ്ട്, അതിൻ്റെ കാരണമുണ്ടാവും, അത് സ്വാഭാവികമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയണം. അപ്പോൾ സ്വാഭാവികവും പ്രകൃതിയുള്ളതുമായ കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ മനുഷ്യന് കഴിയണം. ഒരു കുട്ടി കരയുന്നത് സ്വാഭാവികമാണ്, അതിൻ്റെ പ്രകൃതിയിലുള്ളതാണ്. കുട്ടി കരയട്ടെ, കരയുന്നത് അതിൻ്റെ പ്രകൃതിയിലുള്ളതായതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായത് സ്വാഭാവികമായി തന്നെ അംഗീകരിക്കുവാൻ കഴിഞ്ഞാൽ പല സങ്കീർണതകളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി കിട്ടും. പക്ഷി പാടിയത് പക്ഷിക്ക് പാടാൻ പാട്ടുണ്ടായത് കൊണ്ടാണ്. നമ്മൾ പക്ഷി എന്തുകൊണ്ട് പാടിയെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് പക്ഷിയുടെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷിക്കൊരു പാട്ടുണ്ട് പാടാൻ, അത് കേട്ട് ആസ്വദിക്കുവാൻ വേണ്ടിയാണ് അത് പാടുന്നത്. അതിൻ്റെ ആസ്വാദ്യതയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ആ പാട്ടിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഗുരു എന്താണ് മിണ്ടാതിരുന്നത്? ഗുരു മൗനമായത് ഒരുപക്ഷേ ഗുരുവിന് ഉത്തരമില്ലാത്തത് കൊണ്ടാകാം. അതിനെക്കുറിച്ചൊരു അന്വേഷണം ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഗുരു മിണ്ടാതിരുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ലേ വേറെ നമ്മൾക്ക് മുൻവിധികളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകുന്നത്. ജീവിതം എത്ര ലളിതമായി തോന്നുന്നുവോ ആ ലാളിത്യത്തിൽ തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളും അടങ്ങിയിരിക്കുന്നത്.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാനൊരു കെറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ പല നിയമങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ നിയമങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ നിയമങ്ങൾ നമുക്കറിയില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തത് എനിക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു, നിയമം ഇങ്ങനെയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് ആകുന്നില്ല. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ഒരു പരിരക്ഷ, അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പരിരക്ഷ നമുക്ക് കിട്ടില്ല, നമ്മൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാധാരണ ജനങ്ങളോട് നമ്മൾ പല ക്ലാസ്സുകളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനൊരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ആദ്യം പോയി LLB പരീക്ഷയൊക്കെ എഴുതി വക്കീലന്മാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടൈം പാസിൽ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും ഒരു കാര്യമെങ്കിലും ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ദേ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. വേനൽമഴ കുറച്ച് നാളുകൊണ്ടേ ഉണ്ട്, പക്ഷേ ഒരു 4-5 ദിവസം മുൻപാണ് നമ്മുടെ മഴക്കാലം ആരംഭിച്ചത്. ഈ മഴക്കാലം തുടങ്ങിയതോടുകൂടി അപകടങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. പല ജില്ലകൾ ും ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ റെഡ് അലർട്ടിന്റെ സാധ്യതകളിലേക്കൊക്കെ പോകുന്നുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതേ സമയം തന്നെ നമ്മളിൽ ചിലർ, നമ്മൾ തന്നെ ചില അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നവരുണ്ടെങ്കിലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ അത്തരത്തിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരാണോ എന്ന് മനസ്സിലാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത്. അതായത്, പൊതുജനങ്ങൾക്കും അയൽവാസികൾക്കും ഭീഷണിയായിട്ട് നിൽക്കുന്ന അപകടകരമായിട്ടുള്ള മരങ്ങളും ചില്ലകളുമൊക്കെ നീക്കുന്നത്, ആ നീക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല നിയമങ്ങളും പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ ഭൂ ഉടമയും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇത് പല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പല നിയമങ്ങളനുസരിച്ചും ഇത് നമ്മൾ മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഏതൊക്കെ നിയമങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അതായത്, ദുരന്ത നിവാരണ നിയമം 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 32B അനുസരിച്ച് അപകടകരമായിട്ടുള്ള മരങ്ങൾ അതുപോലെ തന്നെ ചില്ലകൾ പൊതു സുരക്ഷയെ മുൻനിർത്തി അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ ഒരു വകുപ്പ് അധികാരം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 412 അനുസരിച്ചും പൊതുവഴിക്കോ അല്ലെങ്കിൽ അയൽപ്പക്കത്തിനോ അപകടമുണ്ടാക്കുന്ന മരങ്ങൾ സ്വന്തം ചിലവിൽ മുറിച്ചു മാറ്റാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, സ്വന്തം ചിലവിൽ മുറിച്ചു മാറ്റാൻ ഭൂ ഉടമയ്ക്ക് നോട്ടീസ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കില്ല, അവിടുത്തെ സെക്രട്ടറിമാർക്കും നിയമപരമായിട്ടുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പല നോട്ടീസുകളും ലഭിക്കുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ലഭിക്കുമ്പോൾ അവർ സാധാരണ ചിലർക്ക് ചെയ്യുന്ന എന്താണ്, ഈ സെക്രട്ടറിക്ക് െതിരെ ആക്ഷേപം ചൊരിയുക, സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുക, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്. പക്ഷെ അവർ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കൊണ്ടല്ല, മറിച്ച് കേരള പഞ്ചായത്ത് രാജ് ആക്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട് എന്ന് പറഞ്ഞ ഈ നിയമങ്ങളിൽ പറയുന്നതനുസരിച്ച് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നെ നാട്ടുകാരുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, അയൽവാസികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് സാമ്പത്തികവും അതുപോലെ തന്നെ സിവിൽ പരവുമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ലഭിച്ചു എന്ന് വെക്കുക. ഇങ്ങനെ നോട്ടീസ് ലഭിച്ചാൽ നമ്മൾ ചെയ്യാനുള്ളത് അതിൻ്റെ ഉടമസ്ഥൻ, പ്രത്യേകിച്ച് ഈഗോ ഒന്നും വിചാരിക്കേണ്ട, മറ്റൊന്നും വിചാരിക്കേണ്ട, ഇത് പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമാണ് അല്ലെങ്കിൽ അപകട സാധ്യത ഉള്ളതാണ്, അതിൻ്റെ മരം മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ ഈ നോട്ടീസ് ലഭിച്ചിട്ടും ഉടമസ്ഥൻ ഈ ഒരു മരം മുറിച്ചു മാറ്റുന്നില്ലെങ്കിലോ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അത് മുറിച്ചു മാറ്റാം, സ്വന്തം ചെലവിൽ മുറിച്ചു മാറ്റിയിട്ട് അപ്പോൾ അതിന് വേണ്ടി വരുന്ന തുകയുണ്ടല്ലോ, ആ തുകയുടെ അതിൻ്റെ മുഴുവൻ ചെലവും ഉടമയിൽ നിന്നും ഈടാക്കാം. ഉടമയോട് അത് അടയ്ക്കാനായിട്ട് ആവശ്യപ്പെടാം. അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി വഴി തന്നെ, അതല്ലെങ്കിൽ അത് നികുതി കുടിശ്ശികയാണെങ്കിൽ എങ്ങനെയാണോ കണക്കാക്കുന്നത്, ഈ രീതിയിലൊക്കെ ഉടമയിൽ നിന്നും ഈടാക്കുകയും ചെയ്യാം. ഇനി ഇത്തരത്തിലുള്ള അനാസ്ഥ കാരണം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ നോട്ടീസ് കൊടുത്തതിന് ശേഷവും അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് സങ്കല്പിക്കുക. ആ മരം വീണ് അയൽക്കാരൻ്റെ വീടിനോ വാഹനം ആഭരണത്തിനോ അതല്ലെങ്കിൽ ജീവന് തന്നെയോ സ്വത്തിനോ ഒക്കെ കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ അയൽക്കാരന്റെ വീടിനോ വാഹനത്തിനോ മറ്റ് സ്വത്തിനോ ഒക്കെ അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർട്ട് ലോ പ്രകാരമുള്ള സിവിൽ നെഗ്ലിജൻസിന്റെ അടിസ്ഥാനത്തിൽ വൺ തുക തന്നെ നഷ്ടപരിഹാരം നൽകാനായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ബാധ്യസ്ഥനാകും എന്നുള്ളതാണ്. അപ്പൊ വരുന്ന മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടാകും കേട്ടോ, സിവിൽ നടപടി അല്ലെങ്കിൽ സിവിൽ ലയബിലിറ്റി മാത്രമേ ഉള്ളൂ, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഒരു അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷവും നടപടി എടുക്കാത്തത് നിയമപരമായിട്ടുള്ള വീഴ്ചയായി കണക്കാക്കി പോലീസിന് കേസെടുക്കാവുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 51 അനുസരിച്ച് ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കുന്നവർക്ക് 1 വർഷം മുതൽ 2 വർഷം വരെ തടവോ അതുപോലെ തന്നെ പിഴയോ ശിക്ഷയായിട്ട് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണത്. ഇനി മരം വീണ് ആളപായമുണ്ടായി എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ അശ്രദ്ധ മൂലമുള്ള മരണത്തിന് സെക്ഷൻ 106 BNS ഭാരതീയ ന്യായസംഹിത സെക്ഷൻ 106 പ്രകാരം ഉടമസ്ഥനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി മറ്റ് ഇത് നേരത്തെ IPC IPC 304A ആയിരുന്നു, അതൊക്കെ പലരുമൊക്കെ പലപ്പോഴും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു BNS പറഞ്ഞ സമയത്ത് IPC കൂടെ ഞാനൊന്ന് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ശരി, സ്വന്തം പുരയിടത്തിലെ മരം മറ്റുള്ളവർക്ക് ഭീഷണി അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉടമസ്ഥന്റെ നിയമപരമായ ബാധ്യതയാണ്. അയ്യോ അതെനിക്ക് അറിയത്തില്ല ായിരുന്നു കേട്ടോ എന്ന് പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. എന്തായാലും മഴക്കാല അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നോട്ടീസിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം ഇത് അപകടകരമാണ്, അടുത്ത വീട്ടിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് അപകടകരമായിട്ടുള്ളത് ചില്ല വെട്ടിമാറ്റാണെങ്കിൽ അങ്ങനെ, അതല്ല മരം തന്നെ മുറിച്ചു മാറ്റാനാണെങ്കിൽ അങ്ങനെ, തീർച്ചയായിട്ടും നമ്മൾ ജീവൻ സ്വത്ത് ഇതൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം കൂടി നമ്മൾ മറക്കാതെ പോകരുത് െന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം. ഹായ് ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വ്യാപകമാകുന്നതോടുകൂടി പല പുതിയ വാക്കുകളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പലതിൻ്റെയും അർത്ഥം നമുക്ക് അറിയത്തില്ല, എങ്കിലും മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നമ്മളത് അങ്ങ് ആസ്വദിക്കുന്നു, അതല്ലെങ്കിൽ നമുക്ക് അറിയാമെന്ന് ഭാവിക്കുന്നു. ഇത് ആരോടാണെന്ന് ചോദിക്കുക, പലപ്പോഴും ഇത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇവനൊന്നും അറിയത്തില്ലേ എന്നൊരു ചിന്ത ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമോ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിരിക്കാം, ഓ ഞാനത് ചോദിക്കുന്നത് എങ്ങനെ ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും പലരുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ ഇത് അറിയാതെ തന്നെ, അല്ലെങ്കിൽ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, അത് മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലാത്ത ട്രോൾ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ജെൻസി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ഇത് അറിയത്തില്ല. അറിയാമെന്ന് നടിക്കുന്നവർ പോലും അവർക്ക് യഥാർത്ഥത്തിൽ ഇത് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാറ്റഗറൈസേഷൻ എന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരാകാം, അതല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചുപേരിട്ടേക്കുന്ന ഒരു പേര് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതെല്ലാം? നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് നീ ജെൻസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കുട്ടി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കും, ആരെ പോലെ, നമ്മളെപ്പോലെ തന്നെ. പക്ഷേ ഇതിനിടയ്ക്കുള്ള ചില, അതായത് യുവാക്കളോട് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അറിയാം, അവർ പറഞ്ഞു തന്നിരിക്കും. എന്തായാലും നമുക്ക് എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ അതിൻ്റെ കാറ്റഗറൈസേഷൻ നോക്കാം. അതായത് ജനിച്ച വർഷം കണക്കാക്കി മനുഷ്യരെ പല തലമുറകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ ഒരു കാറ്റഗറൈസേഷനിലൂടെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന 1946 മുതൽ 1964 വരെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനിച്ച ഈ ഒരു തലമുറ. ആ തലമുറയെ കഠിനാധ്വാനത്തിന്റെയും അതുപോലെ തന്നെ കുടുംബ ഭദ്രതയ്ക്കും മുൻഗണന നൽകുന്ന ഒരു വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അവരെയാണ് നമ്മൾ ബേബി ബൂമേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ 1965 ശേഷം 1980 വരെ ജനിച്ചവരെയാണ് നമ്മൾ വിളിക്കുന്നത് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. 1965 മുതൽ 1980 വരെ. ഞാൻ ഈ പറയുന്നത് വ്യക്തതയോടുകൂടി പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം നമ്മൾ ഏത് ജനറേഷനിൽ പെട്ടവരാണ്. 1946 മുതൽ 64 വരെ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബേബി ബൂമേഴ്സ് ആണ്. അതല്ല, 65 മുതൽ 1980 വരെ ജനിച്ചവരാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് അവരെ ജനറേഷൻ എക്സ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടറുകളുടെയും സാങ്കേതിക വിദ്യയുടെയും പ്രാരംഭഘട്ടം അത് കണ്ടു വളർന്നവരാണ് ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ജനറേഷൻ എക്സ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു തലമുറയുണ്ട്. അതായത് 1981 മുതൽ 1996 വരെ ഇവരെ മില്ലേനിയൽസ് എന്നാണ് വിളിക്കുന്നത്, അഥവാ ജനറേഷൻ വൈ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഈ അവരാണ് ജെൻ വൈക്കാർ, ജനറേഷൻ വൈ എന്ന് പറയുന്നത്. ഡിജിറ്റൽ വിപ്ലവം അത് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ ഇതൊക്കെ നേരിൽ കണ്ടും അനുഭവിച്ചും വളർന്നവരെയാണ് നമ്മൾ ജനറേഷൻ വൈ എന്ന് വിളിക്കുന്നത്. അതിനുശേഷമുള്ള അതായത് 1997 മുതൽ 2012 വരെ ഇവർ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളുടെയും ലോകത്തേക്ക് ജനിച്ചു വീണവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു തലമുറ. ഇവരെയാണ് നമ്മൾ ജനറേഷൻ ഇസഡ് അഥവാ ജെൻസി എന്ന് വിളിക്കുന്നത്. ഇവരെ ഈ ജെൻസി എന്ന് വിളിക്കുന്ന ഇവരെ, അതായത് ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു തലമുറ, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ജനിച്ചു വീണതേ തന്നെ സ്മാർട്ട് ഫോണുകളുടെ ലോകത്തേക്കാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്കാണ്. പക്ഷേ ഒരു വലിയ വിഭാഗം ഇതിനു മുൻപേ ജീവിച്ചിരുന്നവർ അവർ കണ്ട് വളർന്ന് ഇത് പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെൻസി വിഭാഗക്കാർ സോഷ്യൽ മീഡിയയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ കുറെ കൂടി ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അത് കഴിഞ്ഞ തലമുറയുണ്ടോ, ജെൻസി ആണോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് ചോദിച്ചാൽ അതല്ല എന്നുള്ളതാണ്. 2012 വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2013 മുതൽ 2024 വരെ ഇവർ പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സ്ക്രീൻ ടൈമിംഗിന്റെയും ഒക്കെ കൂടെ വളരുന്ന ഈ കുട്ടികളെ നമ്മൾ ജെൻ ആൽഫ എന്നാണ് വിളിക്കുന്നത്. ഇനി ജെൻ ആൽഫയുടെ കാലം കഴിഞ്ഞു പോയി കേട്ടോ. അതായത് 2024 കഴിഞ്ഞു പോയി, 2025 മുതൽ, ഈ 2025 മുതൽ 2039 വരെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ തലമുറ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യ, ഇതൊക്കെ ലോകം ഭരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കാൻ പോകുന്നവര് അവരാണ്. 2025 മുതൽ 2039 വരെ ജനിക്കാൻ പോകുന്നവര് അവരെ ജെൻ ബീറ്റ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു തരംതിരിവ്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ 15 വർഷം, ഏകദേശം 15 വർഷം കൂടുമ്പോൾ ഇങ്ങനെ പേര് മാറ്റുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലാക്കണം. അതായത് ഓരോ കാലഘട്ടത്തിലെയും സാമൂഹികവും സാങ്കേതികവുമായിട്ടുള്ള മാറ്റങ്ങൾ മനുഷ്യരുടെ ചിന്താഗതിയെയും ജീവിത രീതിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവേഷകർ ഇങ്ങനെ തരംതിരിക്കുന്നത്. നമ്മളിപ്പോ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ ഓൺലൈൻ പറ്റിപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകൾക്കൊക്കെ ഇഴയാവുന്ന കാര്യം പറയുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇന്നത്തെ ഇന്റർനെറ്റിനെ കുറിച്ചോ ഇന്റർനെറ്റ് യുഗത്തെക്കുറിച്ചോ കൂടുതലായിട്ട് അറിവില്ലാത്തവരാണ്. അപ്പൊ അവര് ആരാണ് ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരെ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അവരെ പോയിന്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേബി ബൂമേഴ്സ് എന്ന് പറഞ്ഞ 1946 മുതൽ 64 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അന്ന് ജനിച്ചവര് ആ കാലഘട്ടത്തിലുള്ളവരെ, അവർ ഈ ഇന്റർനെറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഒരു രീതിയെക്കുറിച്ചോ വളരെയധികം അറിവില്ലാത്തവരാണ്. പക്ഷേ അവരുടെ കയ്യിലുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ തലമുറ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ നൂലാമാലകളോ മറ്റ് പറ്റിക്കൽ ഇടപാടുകളോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരെ കുറേ കൂടി പറ്റിക്കാൻ എളുപ്പമാണ് എന്നൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെയാണ് ജെൻ എക്സ് എന്ന് പറഞ്ഞ ജനറേഷൻ എക്സിൻ്റെ ആദ്യകാലങ്ങളിലുള്ളവർ, 1965 മുതൽ 80 വരെ ഉള്ളവര്, ഇവർ കമ്പ്യൂട്ടറുകളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ തുടക്കത്തിലാണ് ഇവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷമുള്ളവർ കുറെ കൂടി ഇതിനകത്ത് അവയർനെസ് കാണിക്കുന്നവരാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് ഗവേഷകർക്ക് ഇത് ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജനറേഷൻ ഓരോ പേരുകൾ ഇട്ട് വെക്കുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും വന്ന് നിങ്ങൾ ഏത് ജനറേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ എന്ന് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നമ്മൾ മാറുന്ന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലതും നമ്മൾ പഠിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്താ കാര്യം, പലതും നമ്മൾ പഠിക്കുന്നു. അങ്ങനെ പുതിയ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പുതിയ രീതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു തലമുറയിൽ ജീവിക്കുന്നതിന്, അതായത് സുഗമമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ ബ്രേക്കിലൂടെ പോവുകയാണ്, ഉടൻ തന്നെ തിരിച്ചു വരാം. ഹായ് ഹലോ, നമസ്കാരം, തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളുടെ പോകുന്നത്. നമ്മളിങ്ങനെ ജൂൺ മാസം തുടങ്ങിക്കഴിഞ്ഞു. ജൂൺ മാസം തുടങ്ങിയ സമയത്ത് സ്കൂൾ തുറന്നു, മഴ തുടങ്ങി, കുട്ടികളെല്ലാം സ്കൂളുകളിൽ പോയി, പലർക്കും സന്തോഷമാണ്, വളരെയധികം ഇഷ്ടപ്പെട്ട്. അതായത് നമ്മൾ ഓൺലൈൻ പ്രോഗ്രാമുകളിലൊക്കെ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം പഴയതുപോലെ അല്ല സ്കൂളുകളിലുള്ള സൗകര്യങ്ങൾ, അതെല്ലാം വളരെ വളരെ കൂടിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു സൗഹൃദമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പണ്ട് കാലത്ത് സ്കൂളിൽ പോകുന്നത് പോലെയുള്ള ആ ഒരു പ്രീതിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്താണെന്നെങ്കിലും ശരി, നമ്മള് മറ്റുള്ളവരെ സംബന്ധിച്ചും ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, പ്രത്യേകിച്ച് ഉപഭോക്താക്കളും ബിസിനസ്സുകാരും. അപ്പോ അതിനെല്ലാം ബാധിക്കുന്ന നിരവധി സാമ്പത്തിക മാറ്റങ്ങളാണ് ഈ ഒരു ജൂണിൽ തന്നെ അതിന്റെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയം ഒന്ന് ഉപയോഗിക്കുകയാണ്. അതായത് യു പി ഐ ഇടപാടുകൾക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ എ ടി എമ്മിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന പിൻവലിക്കൽ വ്യവസ്ഥകളിലെ മാറ്റങ്ങൾ, നികുതിയുമായിട്ട് ബന്ധപ്പെട്ട സമയപരിധികൾ, ഇതെല്ലാം വരുന്ന ഒരു മാസം കൂടിയാണ് നമ്മുടെ ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. യു പി ഐ ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ജി പേ പോലെയുള്ള പേയ്മെന്റ് ഇടപാടുകളൊക്കെ നടത്തുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ ഒരു ജൂൺ മാസത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് ഉയർന്ന തുകയുടെ ഇടപാടുകൾക്കായി അധിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു മാസത്തിലാണ്. അതായത് പുതിയ ഒരു മാനദണ്ഡ പ്രകാരം ഈ ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളുടെ സാധാരണ പിൻ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ കൂടാതെ തന്നെ വലിയ തുകയുടെ ഇടപാടുകൾക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ വരും എന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുപോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിന്റെയും അതിന്റെ ഇടപാടിന്റെ സ്വഭാവത്തെയും അനുസരിച്ച് ഫിംഗർ പ്രിന്റ്, അതുപോലെ തന്നെ ഫേഷ്യൽ റെക്കഗ്നിഷൻ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഫോണിലെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ, അപ്പൊ ഇതിലൂടെയൊക്കെ ഇടപാട് സ്ഥിരീകരിക്കാനായിട്ട് ഉപഭോക്താക്കളോട് ആവശ്യപ്പെടും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടേക്കാം എന്ന് നമ്മൾ പറയുന്ന ഒരു മാറ്റം കൂടി വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു മാസം കൂടിയാണ് ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത്. ജൂൺ മാസം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരും എന്നറിയിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഫിംഗർ പ്രിന്റ്, ഇതൊക്കെ നമ്മൾ മുൻ ആഴ്ചകളിലൊക്കെ നമ്മൾ സംസാരിച്ച കാര്യം കൂടിയാണ്. അതായത് അധിക സുരക്ഷ എന്ന രീതിയിൽ നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അപ്പൊ ഇത് കുറെ കൂടിയൊക്കെ സെക്യൂർ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ കോഡുകൂടി, അതായത് നമ്മുടെ മുഖം അതിനകത്ത് കണ്ടെങ്കിൽ മാത്രമേ, അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ വലിയ തുകയ്ക്കുള്ള ഇടപാടുകൾ നമുക്ക് നടത്താൻ സാധിക്കൂ. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ചിലർ ഒക്കെ അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംഗീകാരമില്ലാത്ത ഇടപാടുകൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മോഷ്ടിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാരെ പണം തട്ടിയെടുക്കുന്നത് തടയുന്നതിനും വേണ്ടിയാണ് ഈ ഒരു നടപടിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോ എന്താണ് ഇതൊന്നും തട്ടിപ്പുകാർക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമുക്ക് വരുന്ന പിൻ നമ്പറുകൾ, ഈ പിൻ നമ്പറുകൾ അല്ലെങ്കിൽ ഒ ടി പി വരുന്നതൊക്കെ തട്ടിപ്പുകാർ അത് സിമ്മൊക്കെ ക്ലോൺ ചെയ്തിട്ട് അവർക്ക് ആ ഒ ടി പി കിട്ടി അതിന് ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഫിംഗർ പ്രിന്റ് അത് നമുക്ക് അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സേഫ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് പ്രമുഖ നമ്മൾ പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയിട്ടുള്ള പ്രമുഖ യു പി ഐ ആപ്പുകൾ ഈ ഒരു അധിക സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഒരു മാസത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് കേട്ടോ. അതായത് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്ന സമയത്ത് ഈ കാർഡ്ലെസ് പണം പിൻവലിക്കുന്നത് ഇനി മുതൽ ബാങ്കുകളുടെ പ്രതിമാസ സൗജന്യ പിൻവലിക്കൽ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എ ടി എമ്മിൽ നിന്ന് നമ്മൾ യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള കാർഡ്ലെസ് പിൻവലിക്കലുണ്ടല്ലോ, അപ്പോൾ ഇതും നമ്മൾ എ ടി എമ്മിൽ നിന്നും പണം വിഡ്രോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് 5 വിഡ്രോവലാണെങ്കിൽ നമ്മൾ പണമായി വിഡ്രോ ചെയ്യുന്നത് മാത്രമല്ല, യു പി ഐ ഉപയോഗിച്ചുള്ള കാർഡ്ലെസ് പിൻവലിക്കൽ നമ്മൾ ഇതിലൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, എ ടി എമ്മിലൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതും ക്യാഷ് വിഡ്രോവലിൻ്റെ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തും. അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഴപ്പം എന്താണ്? ഇത് സൗജന്യ ഇടപാട് പരിധി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും അധിക നിരക്ക് ഈടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അധിക ബാധ്യത ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഇനി അതുപോലെ തന്നെ നികുതിദായകർക്ക്, നമ്മൾ ടാക്സ് പേയേഴ്സിന്, ടാക്സ് പേയർ എന്ന് പറഞ്ഞാൽ സാധാരണ ടാക്സ് പേയുന്ന സാധാരണക്കാരല്ല, അല്ലെങ്കിൽ ഇതല്ല ഇത് പറയുന്നത്, പ്രതീക്ഷിക്കുന്ന നികുതി ബാധ്യത 10,000 രൂപയ്ക്ക് മുകളിലുള്ള വ്യക്തികളാണെങ്കിൽ അവർ തങ്ങളുടെ ഏകദേശ നികുതി ബാധ്യതയുടെ 15% ഈ ഒരു ജൂൺ 15-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ ജൂൺ 15-ാം തീയതിയോടുകൂടി 2026-27 സാമ്പത്തിക വർഷത്തെ അഡ്വാൻസ് ടാക്സിന്റെ ആദ്യ ഗഡു അടയ്ക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഈ ജൂൺ മാസം എന്ന് പറയുന്നത്, ജൂൺ 15-ാം തീയതി. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. അതായത് ജൂൺ 15 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഈ തീയതിക്ക് മുൻപെയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ അഡ്വാൻസ് ടാക്സിന്റെ ആദ്യ ഗഡു തുക അടയ്ക്കേണ്ടി വരുന്നത്. ഇതെല്ലാവർക്കുമല്ല, അതായത് പ്രതീക്ഷിക്കുന്ന നികുതി ബാധ്യത 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന വ്യക്തികളാണ്, അവരുടെ ഏകദേശ നികുതി ബാധ്യതയുടെ 15%. ശതമാനം ഈ സമയപരിധിക്കുള്ളിൽ അടയ്ക്കാനുള്ളത്. അപ്പോൾ സമയപരിധി തെറ്റിച്ചാലോ? തെറ്റിച്ചാൽ തീർച്ചയായിട്ടും അതിന് പിഴ പലിശ വരാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പലിശ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ പ്രൊവിഡന്റ് ഫണ്ട് തുക യു പി എ വഴി പിൻവലിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ എന്തായാലും പരീക്ഷിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ട്രയൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കുന്ന നമുക്ക് ഈ മാസങ്ങളിലൊക്കെ നമുക്ക് വരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണം പിൻവലിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ സമയം കുറയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്രക്രിയകൾ അതൊക്കെ വളരെ സിമ്പിളാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊള്ളട്ടെ. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ, ദിവസങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടൈം പാസിലൂടെ അത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാഷ്ലെസ് കാർഡ്ലെസ് ആയിട്ട് നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എ ടി എമ്മിന്റെ, അതായത് യു പി എ ഉപയോഗിച്ചാണ് പറയുന്നത്, അതും എ ടി എമ്മിലൂടെയാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ അതും നമ്മുടെ സൗജന്യ പരിധിയിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഒരു ബാങ്കിന് 5 പിൻവലിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ കാർഡ് ഇട്ട് 2 പ്രാവശ്യം വിഡ്രോ ചെയ്തു. എന്നാൽ കാർഡില്ലാതെ നമ്മൾ യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് 3 പ്രാവശ്യം കൂടെ വിഡ്രോ ചെയ്തു. അപ്പോൾ 3, 3, 6 ആയിട്ടുണ്ടെങ്കിൽ 5 സൗജന്യ വിഡ്രോവലാണ് ആ നമ്മുടെ പർട്ടിക്കുലർ ബാങ്ക് നമുക്ക് നൽകുന്നതെങ്കിൽ 6-ാമത് നടത്തിയതിന് അവരൊരു ചാർജ് ഈടാക്കും. അത് വ്യത്യസ്ത ബാങ്കുകൾ വ്യത്യസ്തമായിട്ടുള്ള നിരക്കുകളാണ് ഈടാക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഓർത്തു വയ്ക്കുക. എന്തിനാ അധികമായിട്ട് അമിതമായിട്ട് നമ്മൾ ആവശ്യമില്ലാതെ എന്തിനാണ് പണം നൽകുന്നത്? അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം. ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളിൽ നമുക്ക് വേണ്ടപ്പെട്ട പലരും വിദേശ രാജ്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വേണ്ടിയിട്ട് മരുന്നുകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇത് എന്ന ഒരു ധാരണ ഇല്ലാതെ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടുപോകുന്ന സമയത്ത് പലരും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുകയും അവിടെ അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കടത്തിയതിനോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ പറഞ്ഞുകൊണ്ട് ജയിലിലൊക്കെ അടയ്ക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ യാത്രക്കാർ, നമ്മൾ പാസ്പോർട്ട് വിസ ഇതിന് മാത്രമായിരിക്കും വലിയ പ്രാധാന്യം നമ്മൾ നൽകുന്നത്. പക്ഷേ മരുന്നുകൾക്കും അല്ലെങ്കിൽ മരുന്നുകളും കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാകും എന്ന കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട് എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഒരു കുറിപ്പടി വഴി നേരിട്ടോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു മരുന്ന് മറ്റ് രാജ്യങ്ങളിൽ ചിലപ്പോൾ നിയന്ത്രണമുള്ളതോ നിരോധിക്കപ്പെട്ടതോ ആകാം എന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾക്ക് മരുന്നുകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണത്. പ്രത്യേകിച്ച് വേദന സംഹാരികൾ, പെയിൻ കില്ലറുകൾ, അതുപോലെ തന്നെ ആങ്സൈറ്റിക്ക്, ഉറക്കമില്ലായ്മയ്ക്ക്, ഉത്കണ്ഠയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതേപോലെ തന്നെ ADHD ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ പിന്നെ ഈ ചുമയ്ക്ക് ഒക്കെ ഉള്ള മരുന്നുകൾ, സിറപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വ്യക്തിഗത ആവശ്യത്തിനാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ പോലും, മതിയായ രേഖകളില്ലാതെ വലിയ അളവിൽ മരുന്ന് കൊണ്ടുപോകുന്നത് സംശയത്തിനിടയാക്കുന്ന ഒരു സംഗതിയാണ് എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എപ്പോഴും നമ്മുടെ യാത്രകളിൽ മരുന്ന് കൂടെ കരുതുന്നതിനായിട്ട്. അതായത് അതിർത്തികളിലൂടെ നമ്മൾ മരുന്നുകളുടെ പ്രവേശനം, അത് പല രാജ്യങ്ങളും കസ്റ്റംസ് അധികൃതർ വളരെ കർശനമായിട്ടാണ് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതായത് ലേബലുകൾ ഇല്ലാത്ത മരുന്നുകൾ, അമിതമായിട്ടുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ സാധുവായ കുറിപ്പടി ഇല്ലാത്ത മരുന്നുകൾ കൊണ്ടുപോവുക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന സംഗതികളെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചില മരുന്നുകളൊക്കെ കൊണ്ടുപോകുന്ന സൗകര്യത്തിനായിരിക്കാം ഇതൊക്കെ പൊട്ടിച്ചിട്ട്, അല്ലെങ്കിൽ ലേബൽ ഉള്ള മരുന്നായിരിക്കാം അത് പൊട്ടിച്ചിട്ട് ഏതെങ്കിലും കുപ്പികളിലൊക്കെ ഇട്ടുകൊണ്ട് പോവുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലേബലുകൾ ഇല്ലാത്ത മരുന്നുകളായിട്ട് ആണ് കണക്കാക്കുന്നത്. അതായത് ലേബലുകൾ ഇല്ലാത്ത മരുന്നുകളാണെങ്കിലും ഇനി അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സ്റ്റോക്കിൽ ഇനി നമുക്ക് കുറിപ്പടി ഇല്ലാത്ത മരുന്നുകൾ, അപ്പോൾ ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം പ്രശ്നമുണ്ടാക്കുന്ന സംഗതികൾ തന്നെയാണ്. ഇനി ചില രാജ്യങ്ങളിൽ കുറിപ്പടി മരുന്നുകൾക്ക് പോലും മുൻകൂർ അനുമതിയോ അല്ലെങ്കിൽ ഡിക്ലറേഷനോ ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ ആ രാജ്യവുമായിട്ട് പോകുന്ന രാജ്യത്തിന്റെ പോളിസി എന്താണെന്നുള്ളത് മിക്കവാറും ഇന്റർനെറ്റിലൊക്കെ കയറി അതിന്റെ പോളിസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ അത് പറയുന്നതിന് വേണ്ടിയിട്ട് പരിമിതിയുണ്ട്, ലിമിറ്റേഷനുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളാണ് ഉള്ളത്. നമുക്ക് എത്ര രാജ്യങ്ങളെ കുറിച്ച് പറയാൻ കഴിയും അത് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം മരുന്നുകൾ കരുതുന്നതും സംശയം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് നോക്കുക. അതായത് ഉദാഹരണം പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ള ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു വ്യക്തി, അയാൾ 6 മാസത്തെ മരുന്നുകൾ കയ്യിൽ കരുതുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ 1-2 മാസത്തേക്കുള്ള മരുന്നുകൾ കയ്യിൽ കരുതുന്നു എന്ന് കരുതുക, അയാൾ

ഒരു സംഗതി കൂടിയാണ്. അപ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവര് വിദേശ യാത്രയ്ക്ക് മുമ്പ് എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നുള്ളത്. കാരണം സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചേ പറ്റൂ അവർക്ക്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ അവയുടെ ഒറിജിനൽ പാക്കേജിങ്ങിൽ തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, മരുന്നുകൾ പൊട്ടിച്ചിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുപോകാതെ അത് അതിന്റെ ഒറിജിനൽ പാക്കേജിങ്ങിൽ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, രോഗിയുടെ പേര്, രോഗവിവരണം, അതിന്റെ ഡോസേജ് എന്നിവ വ്യക്തമാക്കുന്ന ഡോക്ടറുടെ കുറിപ്പടി കൂടി കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പലരും ചെയ്യുന്നത് ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടാകില്ല, ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള ഒരു ബില്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പോരാ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടറുടെ കുറിപ്പടി, അത് ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ ഒക്കെ ലെറ്റർ പാഡിൽ തന്നെ ഉള്ള കുറിപ്പടി നമ്മുടെ കൈവച്ചുണ്ടായിരിക്കണം. വെള്ള പേപ്പറിൽ എഴുതിയാൽ പോരാ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ആയിട്ടുള്ളതെങ്കിലും ഒരു മെഡിക്കൽ സമ്മറിയോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഒരു സർട്ടിഫിക്കറ്റോ ഒക്കെ കരുതുന്നത് അടിയന്തര ഘട്ടങ്ങളിലെ എയർപോർട്ട് പരിശോധനകളിൽ നമുക്ക് സഹായകരമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടറുടെ കുറിപ്പടി അനുസരിച്ചാണ് നമ്മൾ ഈ മരുന്ന് വാങ്ങുന്നത്. അപ്പോൾ ഡോക്ടറുടെ ആ ഒരു കുറിപ്പടിയും അതുപോലെ തന്നെ ഡോക്ടർ തരുന്ന ഒരു മെഡിക്കൽ സമ്മറി, അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളതില്ലെങ്കിൽ പോലും ഒരു മെഡിക്കൽ സമ്മറിയും അതല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ കൈവശമുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ അവിടെ നിന്നുള്ള ബില്ലും കൂടെ, ആ ബില്ലിനകത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഡോക്ടറുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം, ഈ പേഷ്യന്റിന്റെ പേര്, വയസ്സ്, അദ്ദേഹത്തിന്റെ ലിംഗം, അദ്ദേഹം പുരുഷനാണോ സ്ത്രീയാണോ എന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യണ്ടാവല്ലോ. ഇതെല്ലാം കൂടെ മെൻഷൻ ചെയ്ത കൃത്യമായിട്ടുള്ള, കണ്ടു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് തോന്നാതിരിക്കത്തക്ക തരത്തിലുള്ള ഒറിജിനൽ ബില്ലുകൾ തന്നെ അവർ കൈവശം കരുതണം എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ പ്രമേഹമുള്ളവര്, തൈറോയിഡ്, രക്തസമ്മർദ്ദം, ആസ്മ, ഇങ്ങനെ അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം, അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് അവർ കരുതുന്നതല്ല, അവര് ചിലപ്പോൾ യാത്ര വൈകി കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ട് അല്പം കൂടുതൽ മരുന്ന് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ ഗൾഫിൽ ഒരു മാസത്തെ ഒരു വിസിറ്റിന് പോവുകയാണ്, കൃത്യം ഒരു മാസത്തെ മരുന്നാണ് അവർ കൊണ്ടുപോയത്. പക്ഷേ ഈ ഒരു പശ്ചിമേഷ്യയിലെ ഒരു സംഘർഷം കാരണം ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് അവരുടെ യാത്ര നീട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് അവരുടെ വിസ കാലയളവ് ഒരു മാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ എംബസി, അതുപോലെ തന്നെ അവിടുത്തെ കോൺസുലേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർ പറഞ്ഞത് ഈ യുദ്ധത്തിന്റെ സാഹചര്യം കണക്കാക്കിക്കൊണ്ട് ഇവരുടെ വിസ കാലാവധി ഞങ്ങൾ നീട്ടിക്കൊടുക്കുകയാണ്. പക്ഷേ കൈവശം മരുന്നുണ്ടോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ കുറച്ച് മരുന്ന് എന്ന് കരുതി ഒരു വർഷത്തേക്കുള്ള മരുന്നുകൾ കയ്യിൽ കരുതാമോ? ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത് പക്ഷേ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും പരിധി ലംഘിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്രയ്ക്ക് മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് ഉള്ള രാജ്യത്തെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ എംബസിയോ അല്ലെങ്കിൽ ഔദ്യോഗിക ആരോഗ്യ വെബ്സൈറ്റോ ഒന്ന് പരിശോധിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ല ഒരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാധാരണ മരുന്നുകൾ എല്ലാ രാജ്യത്തും അംഗീകരിക്കപ്പെടും എന്ന ഒരു ധാരണ നമ്മൾ ഒരിക്കലും വെച്ച് പുലർത്തരുത്. കാരണം ശരിയായ രേഖകൾ ഇല്ലെങ്കിൽ ഉറക്ക ഗുളികയോ എന്തിന്, പനി മരുന്ന് പോലും വിദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ള ഒരു ധാരണ മുൻകൂട്ടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ പോകാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെയുള്ള ആസൂത്രണം, ഇത്തരത്തിലുള്ള ആസൂത്രണം ഇമിഗ്രേഷൻ കൗണ്ടറുകളിലെ അനാവശ്യമായിട്ടുള്ള പരിഭ്രാന്തി ഒഴിവാക്കാനും തടസ്സമില്ലാത്ത ചികിത്സ ഉറപ്പാക്കാനും സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പൊ പല രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ 30 ദിവസത്തെ മരുന്നുകളൊക്കെ അനുവദിക്കാറുണ്ട്. അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ കുറിപ്പടിയോ നിർബന്ധമാണെങ്കിൽ പോലും, പക്ഷേ മരുന്ന് ആ രാജ്യത്ത് അനുവദനീയമല്ലെങ്കിലോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പകരമുള്ള മരുന്നുകളെ കുറിച്ച് ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും അസുഖത്തെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഒരു കത്ത് ഡോക്ടറിൽ നിന്ന് വാങ്ങി വെക്കുന്നത് നമുക്ക് നല്ല കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് വിദേശ യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ചെറിയ കരുതൽ എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്കൂടെ പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം. ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ നാട്ടിൽ എത്ര നിയമങ്ങളുണ്ട്, എന്തൊരു ചോദ്യമാണ് അല്ലേ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം, ഓരോ ദിവസം തോറും പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. പഴയ പല നിയമങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ നിയമത്തിന് പകരമായിട്ട് പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും എല്ലായിടത്തുമുണ്ട്. പക്ഷേ പലപ്പോഴും പലയിടത്തും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനി അതുപോലെ തന്നെ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നിയമങ്ങൾ വരുന്നത് പ്രതിഷേധ സൂചകമായിട്ടാണ് നിയമങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമോ? എന്തായാലും അത്തരത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള എന്നാൽ പ്രതിഷേധ സൂചകമായിട്ട് നിർമ്മിച്ച ഒരു നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്പെയിനിലെ

ലഞ്ചാരോൺ എന്ന ഗ്രാമത്തിലുള്ള ഒരു നിയമം. അവിടെ മരണം നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ നിയമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം ഈ നിയമത്തിന് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഇത് 1999 അന്നത്തെ മേയറായിരുന്ന ജോസ് റുബിയോ പുറപ്പെടുവിച്ച ഒരു വിചിത്രമായിട്ടുള്ള മുനിസിപ്പൽ ഉത്തരവാണ് ഇത് എന്ന് പറയുന്നത്. അതായത് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ പ്രദേശത്തെ ആഗോള വാർത്തകളിൽ നിലനിർത്തുന്ന ഒരു സംഗതി കൂടിയാണ് ഈ മരണം നിരോധിച്ചുകൊണ്ടുള്ള ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് തന്നെ ഒരു സംശയം വരും, അതങ്ങനെ സാധിക്കുമോ? ഇങ്ങനെ മരണം നിരോധിച്ചതുകൊണ്ട് മരണം ഇല്ലാതായി മാറുമോ? അപ്പൊ അത് ഒരു പ്രതിഷേധത്തിന്റെ കഥ കൂടിയാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിയറ നെവാഡ പർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലഞ്ചാരോൺ പ്രകൃതിദത്തമായിട്ടുള്ള മിനറൽ വാട്ടർ സ്രോതസ്സുകൾക്കും അതുപോലെ തന്നെ സുഖ ചികിത്സാ കേന്ദ്രങ്ങൾക്കും വളരെ പേരുകേട്ട ഒരു നാടാണ്. പക്ഷേ ഇവിടെ 1999 ഈ ഗ്രാമം നേരിട്ടത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാല്, മൃതദേഹങ്ങൾ അടക്കം ചെയ്യാനായിട്ട് അവിടെ സ്ഥലമില്ല. ഗ്രാമത്തില് ആകെ ഒരേ ഒരു സെമിത്തേരി മാത്രമേ ഉള്ളൂ. ഈ ഒരു സെമിത്തേരി നിറഞ്ഞു കവിഞ്ഞതോടുകൂടി പുതിയൊരെണ്ണം പണിയാനായിട്ട് സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ മേയർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അപ്പോ സർക്കാരിന്റെ നടപടികൾ വളരെയധികം, നമുക്കറിയാം സർക്കാരിന്റെ പല നടപടികളും നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, സർക്കാർ കാര്യം മുറ പോലെ എന്ന് നമ്മൾ പറയുന്നത് പോലെ അവിടെയും സർക്കാരിന്റെ നടപടികൾ താമസിച്ചു. പക്ഷേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ സർക്കാർ നടപടികൾ താമസിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അവിടെ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മരണങ്ങൾ നടക്കുന്നതോടുകൂടി ഇത് ഇവിടെ അടക്കുന്നതിന് വേണ്ടി സ്ഥലമില്ല, സെമിത്തേരി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ വൈകിയതോടുകൂടിയാണ് മേയർ ചരിത്രപരമായിട്ടുള്ള ഒരു നടപടി അങ്ങ് സ്വീകരിച്ചത്. എന്ത് ചെയ്തു മേയർ? പുതിയ ശ്മശാനം സജ്ജമാകുന്നതുവരെ ഗ്രാമവാസികൾ ആരും മരിക്കാൻ പാടില്ല, എല്ലാവരും സ്വന്തം ആരോഗ്യം അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു നിയമമാണോ? ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഈ ഒരു നിയമം വന്നു. അതായത് നിയമപരമായിട്ട് ഈ ഉത്തരവിന് സാധ്യതയില്ലെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഭരണാധികാരിയുടെ ഒരു പ്രതീകാത്മക പ്രതിഷേധം എന്ന രീതിയിലാണ് ഈ നിയമം വന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡർ വന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ലോക ശ്രദ്ധ നേടി. BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ലഞ്ചാരോണിലെ ഈ ഒരു വിചിത്ര നിയമത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. മരിക്കുന്നത് നിയമവിരുദ്ധമാക്കിയ നഗരം എന്ന തലക്കെട്ടുകൾ ലോകമെമ്പാടുമുള്ള പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നതോടുകൂടി, അല്ലെങ്കിൽ മേയറുടെ ഈ ഒരു പ്രശസ്തി യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിന് വളരെ ഗുണകരമായി മാറി എന്നുള്ളതാണ്. അതായത് അധികൃതരുടെ ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ പതിഞ്ഞതോടുകൂടി പുതിയ സെമിത്തേരിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി കിട്ടി. അത് മാത്രമല്ല, ഇതെല്ലാം ഈ ഒരു അനുമതിയും കിട്ടി, അതിന്റെ സ്ഥലവും അനുവദിച്ച് കിട്ടി. അതോടുകൂടി അവർക്ക് പിന്നെ ഈ ഒരു അവിടെ ശ്മശാനം പണിയുന്നതിന് സാധിച്ചു. ഒന്ന് അലച്ചു നോക്കിയേ, വളരെ എത്ര മനോഹരമായിട്ടാണ് ഒരു ചെറിയൊരു ഉത്തരവിലൂടെ ഈ ഒരു സെമിത്തേരി പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം നേടിയെടുക്കാനായിട്ട് ഈ മേയർക്ക് സാധിച്ചത് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇത്തരത്തില് ഇത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് ഇന്നും ലോക, അതായത് നാട്ടുകാർ ഈ ഒരു നിയമത്തെ തമാശയായിട്ടാണ് കണ്ടതെങ്കിൽ പോലും ഗ്രാമത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവ് നൽകി. കാരണം വിചിത്രമായിട്ടുള്ള ഈ ഉത്തരവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് 100 സഞ്ചാരികളാണ് ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിയത്. എന്തായാലും ഭരണപരമായിട്ടുള്ള ഒരു തടസ്സത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് മേയർ പ്രയോഗിച്ച ഈ ഒരു നർമ്മം കലർന്ന തന്ത്രം ഇന്നും രാഷ്ട്രീയ തന്ത്രജ്ഞർക്കിടയിൽ ഒരു അത്ഭുതമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അപ്പൊ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇന്നും ലോക രാജ്യങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ലോക ടൂറിസം മേഖലയിൽ ഒരു വലിയ ഉണർവായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പലരും ഒക്കെ പറയുന്നുണ്ടാകും നമുക്ക് മരണം നിരോധിച്ച ഒരു ഗ്രാമത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ഒരു പുത്തൻ ഉണർവ് തന്നെ നൽകുന്നതിൽ അതിന് കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്, ഉടൻ തന്നെ തിരിച്ചു വരാം. ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചു വരാൻ ടൈം പാസിലേക്ക് ഞാനൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ ചിലവുകളൊക്കെ ഇങ്ങനെ അനുദിനം ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് പരാതി പറയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ വരവ് കൂടുന്നുണ്ടോ വരുമാനം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ രാജ്യമല്ല ലോകത്തെമ്പാടുമുള്ള എല്ലാവരുടെയും പരാതി ഇത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വൈദ്യുതി ബില്ലും കൂടി ഒന്ന് കൂടിയാലോ, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ. ഇപ്പോൾ തന്നെ നമുക്കറിയാം മഴക്കാലമാണെങ്കിൽ പോലും ജസ്റ്റ് ആ മഴ അങ്ങോട്ട് നിൽക്കുന്നതും നമുക്ക് ചൂട് തുടങ്ങുകയാണ് അല്ലെ. ആ ഒരു സമയത്ത് പലരുമൊക്കെ ഈ ഒരു കറണ്ട് ബില്ല് അവരുടെ ബജറ്റിന്, കുടുംബ ബജറ്റിന്
ഷോക്ക് അടിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാതെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതിന്റെ ആ ഒരു പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്, പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് പുരപ്പുറ സോളാർ സബ്സിഡി പദ്ധതിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് എന്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ്, ഇത് എന്താണ്, ഇത് നേട്ടമാണോ, ഇത് വെക്കണോ, ഞാനിത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, എനിക്കിത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കാരണം, നമ്മൾ റേഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചോദിച്ചു ചോദിച്ചു പോകാമെന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2019 സോളാർ വെച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് ഈ പ്രദേശത്തൊന്നും സോളാർ ആരും ഇല്ല, അന്ന് സബ്സിഡിയും ഇല്ല കേട്ടോ ആ ഒരു കാര്യം കൂടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 6.5 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുടക്കിയ തുകയേക്കാൾ കൂടുതൽ എനിക്കിതിനകത്തുനിന്നും നേട്ടമുണ്ടായിട്ടുണ്ട്, അതായത് എനിക്കിത് മുതലായിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട്, പലരും പറയുന്നുണ്ട് ഇത് വെക്കുന്നത് അത് പണി കിട്ടുന്ന ഒരു സംഗതിയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ശ്രോതാക്കളോട് കൂടി ഈ വെച്ചതിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നേടാനാകുമെന്നുള്ള ഒരു വാഗ്ദാനം ഈ ഒരു പദ്ധതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, 78,000 രൂപ വരെ സബ്സിഡി നേടാനും ഉപഭോക്താക്കൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 1 കോടി വീടുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന പുരപ്പുറ സോളാർ പദ്ധതി ഉറപ്പാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ്

ഭാഗങ്ങളായിട്ടാണ് ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുക എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് സിസ്റ്റം വെക്കുന്നവർക്കാണെങ്കിൽ മൊത്തത്തിൽ ഉള്ളതിന് 30,000 രൂപ വരെ നമുക്ക് സബ്സിഡി കിട്ടുമ്പോൾ, 2 കിലോവാട്ട് ആണെങ്കിൽ 60,000 രൂപ വരെ, എന്നാൽ മൂന്നാമത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കിലോ വാട്ടിന്, അതായത് 3 കിലോവാട്ട് ആണെങ്കിൽ 78 കിട്ടുള്ളൂ കേട്ടോ. 2 കിലോവാട്ട് ആണെങ്കിൽ 60,000 സബ്സിഡി കിട്ടുമ്പോൾ 3 കിലോവാട്ടിന് പരമാവധി 78,000 രൂപ വരെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ബില്ല് ലാഭിക്കുന്നത്? പലരുടെയും ചോദ്യം ഇതാണ്, സംശയം ഇത് തന്നെയാണ്. അതായത് നമ്മൾ നിലവിൽ 300 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് കരുതുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പ്രതിമാസമുള്ള കണക്കാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ബില്ല് വരുന്നത് 2 മാസം കൂടുമ്പോഴാണ്, അതുകൊണ്ട് തന്നെ ഇത് 1 മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. അതായത് പ്രതിമാസ ബില്ല് 2,400 രൂപയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പരമാവധി നമുക്ക് കിട്ടുന്ന 3 കിലോവാട്ടിൻ്റെ സോളാർ സിസ്റ്റത്തിൽ, ആ സോളാർ സിസ്റ്റം നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ പുറപ്പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ 250 മുതൽ 300 യൂണിറ്റ് വരെ വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു യൂണിറ്റ്, അതായത് 1 കിലോവാട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 4 യൂണിറ്റ് കറണ്ട് കിട്ടുമെന്നുള്ളതാണ് ഒരു ശരാശരി കണക്ക്. അപ്പോൾ 3 കിലോവാട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 4×3=12 യൂണിറ്റ് ഒരു ദിവസം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏകദേശ കണക്ക് കേട്ടോ. 12 ഒന്നും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു മഴ സമയത്തൊക്കെ എനിക്ക് പലപ്പോഴും, ഞാൻ 3 കിലോവാട്ടാണ് വെച്ചിരിക്കുന്നത്, മഴ സമയത്ത് എനിക്ക് പലപ്പോഴും 7 യൂണിറ്റ് 8 യൂണിറ്റ് 9 യൂണിറ്റൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ എനിക്ക് 12 എന്നുള്ളത് 15, 16, 17 യൂണിറ്റ് വരെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഇത് ആവറേജ് എടുക്കുമ്പോൾ, ഒരു വർഷത്തെ ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു ദിവസം 1 കിലോവാട്ടിൽ നിന്നും 4 യൂണിറ്റ്, 3 കിലോവാട്ടിനെയാണ് സാധാരണ എല്ലാവരും വെക്കുന്നത് കേട്ടോ. സാധാരണക്കാരായിട്ടുള്ളവർ 3 കിലോവാട്ടിൻ്റെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം ഏകദേശം 12 യൂണിറ്റ്, 3 കിലോവാട്ട് വെച്ച് 30 ദിവസമാകുമ്പോൾ ഒരു 350-360 യൂണിറ്റ് വരെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വൈദ്യുതി ബില്ല് നമുക്ക് സീറോ ആക്കാം. പക്ഷേ വൈദ്യുതി ബില്ല് സീറോ ആണ് എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല്, കറണ്ട് ചാർജ് അടയ്ക്കേണ്ട എന്നല്ല അർത്ഥം. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ നമുക്ക് മിനിമം ചാർജ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാകുമെന്ന് അറിയാം. ആ ഒരു തുക നമ്മൾ അടയ്ക്കണം, മാസം തോറും അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ സാധാരണ ഉപയോഗമുള്ള ഒരു വ്യക്തിക്ക് 4 മുതൽ 5 വർഷം വരെ, 5 വർഷം കൊണ്ട് അവർക്ക് അവരുടെ ആ തുക തിരിച്ചു പിടിക്കുകയും ചെയ്യാം. ഇനി അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇത്രയും കറണ്ട് ഉപയോഗിച്ചില്ലെങ്കിലോ അധികമായുള്ള കറണ്ട് നമുക്ക് KCB തന്നെ കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരൊരു ബൈഡയറക്ഷണൽ മീറ്ററാണ് കൊണ്ടുവയ്ക്കുന്നത്. അതായത് സാധാരണ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന മീറ്ററിൽ ഒരു വശത്തേക്ക് മാത്രം വൈദ്യുതി ഒഴുകുമ്പോൾ നമ്മുടെ ഈ സോളാർ മീറ്റർ എന്ന് പറയുന്നത് ബൈഡയറക്ഷണൽ മീറ്ററാണ്. അതായത് KCB നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട്, അധികമായിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മിച്ചമുള്ള കറണ്ട് ഈ മീറ്ററിലൂടെ തന്നെ തിരികെ ലൈനിലേക്ക് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തൊട്ടടുത്ത വീടുകളിലേക്ക് പകൽ സമയങ്ങളിൽ വൈദ്യുതി നൽകുന്നത് നമ്മളാണ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഉൽപ്പാദിപ്പിച്ച കറണ്ട് കൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിലെ വിളക്കുകൾ തെളിയുന്നത് പകൽ സമയത്ത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? നമുക്ക് രാത്രി സമയത്ത് ഈ വൈദ്യുതിയെ അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തതിന് പകരമായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ അധികമായിട്ടാണ് കൊടുത്തതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു 300 യൂണിറ്റിൻ്റെ കണക്ക് പറയുകയാണ്, ഞാൻ 200 യൂണിറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി 100 യൂണിറ്റ് അധികമായി KCB കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 യൂണിറ്റിന് 1 യൂണിറ്റിന് അവർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന തുക വെച്ചുകൊണ്ട് നമുക്ക് തരും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 3 രൂപയ്ക്ക് മുകളിലാണ്, 3 രൂപ 15 പൈസ എന്നാണ് എൻ്റെ ഓർമ്മ, ആ തുകയാണ് അവർ നൽകിയിരുന്നത്. അതായത് അത് വെച്ചുകൊണ്ട് നമ്മൾ എത്ര യൂണിറ്റ് വൈദ്യുതിയാണോ അങ്ങോട്ട് നൽകിയത് അത്രയും തുക നമുക്ക് തിരികെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതിനകത്ത് മറ്റ് പല പ്രയോജനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ ഈ വീട് വെച്ചിരിക്കുന്ന ആളിൻ്റെ അതേ പേരിലുള്ള അവർക്ക് മറ്റൊരു വീട് മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു തുക അതിൻ്റെ ചാർജായിട്ട് നൽകിക്കൊണ്ട് ഈ ഇലക്ട്രിസിറ്റി നമുക്ക് അവിടെയും ഉപയോഗിക്കാം. ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി എന്ന് പറയാം, നമുക്ക് സമയമില്ല അതുകൊണ്ടാണ്. അതായത് ഞാനിവിടെ ഉൽപ്പാദിപ്പിച്ച കറണ്ട് കുറച്ചധികമുണ്ടെങ്കിൽ അതിനൊരു ചെറിയ തുക ചാർജ് കൊടുത്തുകൊണ്ട് എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് കൂടി അത് ഉപയോഗിക്കാം എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു സംഗതിയാണ് അത്. ഏകദേശം ഈ വർഷത്തോടുകൂടി, ഇനി ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട കുറച്ച് നാളായി കണ്ടത്, 300 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെത് എന്നാണ്. അതിനുശേഷം നീട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വയ്ക്കുന്നത്
കുറെ കൂടി നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടൈം പാസിന്റെ സമയത്ത് അവസാനിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. തുടർന്ന ആഴ്ചകളിൽ, വരും ആഴ്ചകളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കട്ടെ സന്തോഷം ഇന്നത്തെ ടൈം പാസിൽ.

0: നിന്നും സ്നേഹപൂർവം വിടവാങ്ങുന്നു.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

지금 뭐 지금 뭐 지금 뭐

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.